ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം, കായംകുളം എഫ് എം, പത്തനംതിട്ട എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 17, കൊല്ലവർഷം 1201, മേടം 24, 2026 മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സുസ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം ഒരു കഥയോടുകൂടിയാവട്ടെ. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരം. ദേവനാരായണൻ എന്നാണ് രാജാവിൻ്റെ പേര്. ഒരു നാൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിനെ കാണണമെന്നതാണ് ആഗമനോദ്ദേശ്യം. കൊട്ടാരം കാവൽക്കാരൻ രാജാവിൻ്റെ മുന്നിലെത്തി വൃദ്ധ ബ്രാഹ്മണൻ്റെ ആഗമനത്തെപ്പറ്റി അറിയിച്ചു. അദ്ദേഹം രാജാവിനെ മുഖം കാണിക്കണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുകയാണെന്നും പറഞ്ഞു. രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് കാവൽക്കാർ ബ്രാഹ്മണനെ രാജസൗധത്തിലേക്ക് ആനയിച്ചു. രാജാവ് ആഗതനെ ശ്രദ്ധിച്ചു. തേജസ്സാർന്ന മുഖം, ഭസ്മചന്ദനാദികൾ പൂശിയിരിക്കുന്നു. ഏതോ ഒരു പണ്ഡിതനാണെന്ന് രാജാവിന് തോന്നി. രാജാവ് ബ്രാഹ്മണനോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജാവിനെ വണങ്ങി ഇരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങയ്ക്ക് കൂട്ടിവായന ആവുമോ, എഴുത്തും വായനയും അറിയാമോ എന്നാണ് രാജാവ് ചോദിച്ചതിൻ്റെ സാരം. അല്പാൽപമായി ആവും എന്ന് ആഗതൻ മറുപടി നൽകി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ കൊട്ടാരത്തിൽ നിത്യം മഹാഭാരതം വായിക്കുന്ന പതിവുണ്ട്. ഇന്ന് പതിവ് വായനക്കാരൻ എത്തില്ല. കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയിടത്തു നിന്ന് തുടങ്ങിക്കോളൂ. ഭൃത്യന്മാർ കൊണ്ടുകൊടുത്ത മഹാഭാരതം തൊട്ടുവന്തിച്ച് ആഗതൻ വായന ആരംഭിച്ചു. കുരുക്ഷേത്ര യുദ്ധരംഗമാണ് വായിക്കുന്നത്. വായന തുടർന്നുകൊണ്ടിരിക്കെ ബ്രാഹ്മണൻ ഒരു ശ്ലോകം ചൊല്ലി. അതിങ്ങനെ, ഭീമസേന ഗദാത്ര

0: ഹസ്ത ദുര്യോധനവരൂധിനി ശിഖ കാർവാടകസ്യേവ കർണമൂലമുപാശ്രിത. ആ ശ്ലോകം ശ്രദ്ധിച്ച രാജാവ് അതൊന്നുകൂടി വായിക്കാൻ ആ ബ്രാഹ്മണശ്രേഷ്ഠനോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ശ്ലോകം ആവർത്തിച്ചു. രാജാവ് എഴുന്നേറ്റ് ബ്രാഹ്മണനെ തൊഴുത് വണങ്ങിയിട്ട് ചോദിച്ചു, അങ്ങ് സാക്ഷാൽ മേൽപുത്തൂർ നാരായണഭട്ടതിരി ആണോ? ബ്രാഹ്മണൻ രാജാവിനെ വണങ്ങിയിട്ട് അതെ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ശ്ലോകത്തിൻ്റെ സന്ദർഭവും അർത്ഥവും എന്ന് നോക്കാം. കുരുക്ഷേത്ര യുദ്ധം മുന്നേറുകയാണ്. അതിഘോരമായ യുദ്ധം നടക്കുന്നു. എവിടെയും പോർവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു കേൾക്കാം. ഭീമസേനൻ്റെ ഗദാ താടനമേറ്റു വലയുന്ന കൗരവ സൈന്യത്തെയാണ് വർണ്ണിക്കുന്നത്. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ: ഭീമസേനൻ്റെ ഗദാപ്രയോഗത്തിൽ ഭയന്ന ദുര്യോധന സൈന്യം കഷണ്ടിത്തലേൻ്റെ മുടിപോലെ കർണൻ്റെ പിന്നിലൊളിച്ചു. കഷണ്ടിയുള്ള പലരുടെയും ചെവിയുടെ പിന്നിലായി അല്പം മുടിയുണ്ടാവാറുണ്ടല്ലോ. ചെവിപ്പിറകിലെ മുടിപോലെ സൈന്യം കർണൻ്റെ പിന്നിലൊളിച്ചു എന്ന് സാരം. ഇവിടെ കർണപദത്തിന് ചെവി എന്നും കർണൻ എന്നും രണ്ടർത്ഥമുണ്ട്. അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന ശ്ലേഷം തന്നെയാണ് ഇത്. ദുര്യോധന സൈന്യത്തിൻ്റെ ഭയമാണിവിടെ വർണ്ണനാ വിഷയം. മഹാഭാരതത്തിലില്ലാത്ത ശ്ലോകം ബ്രാഹ്മണൻ കൂട്ടി വായിച്ചതാണ്, അതായത് അധികമായി വായിച്ചതാണ്. കൂട്ടിവായന വശമുണ്ടോ എന്നാണല്ലോ രാജാവ് നേരത്തെ ചോദിച്ചത്. കാവ്യ സന്ദർഭത്തിന് പൂർണ്ണമായും യോജിക്കുന്ന വിധത്തിൽ ഉചിതമായ സ്ഥാനത്ത് സരസമായ ശ്ലോകം കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്തത്. മേൽപുത്തൂർ നാരായണഭട്ടതിരിയെപ്പോലെ ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊരു ശ്ലോകം ചൊല്ലാനാവുക? അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു രാജാവ്. രാജാവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ഭട്ടതിരി അല്പകാലം അവിടെ പാർത്തിട്ടാണ് പോയത്. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായ കവിയായിരുന്നു. അസഹ്യമായ വാദരോഗത്തിൻ്റെ ശമനത്തിനായി ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച പ്രഖ്യാത കൃതിയാണ് നാരായണീയം. ശ്രീമഹാഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം. പ്രക്രിയാ സർവസ്വം, ധാതുകാവ്യം എന്നീ കാവ്യങ്ങളും നിരവധി ചമ്പൂ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾപ്പെടുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. ഈ സുഭാഷിതത്തിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. മലയാള വിവർത്തനം ജി ശങ്കരകുറുപ്പ്. ആലാപനം കല്ലറ ഗോപൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നൊരു ഭാഗം. മലയാള വിവർത്തനം ജി ശങ്കരകുറുപ്പ്. ആലാപനം കല്ലറ ഗോപൻ.

0: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani. The news read by Tanvi Khurana. Bihar Chief Minister Samrat Chaudhary will expand his cabinet today. Prime Minister Narendra Modi, Union Home Minister Amit Shah and several senior NDA leaders will attend the swearing-in ceremony to be held at Gandhi Maidan in Patna at 12:10 p.m. Our correspondent reports that the cabinet expansion is being carried out based on the formula followed in the previous government. Around 15 BJP and 14 JDU MLAs are likely to take oath as ministers. Additionally, two ministers from Lok Jan Shakti Party, Ram Vilas, and one each from Hindustani Awam Morcha and Rashtriya Lok Morcha are expected to be inducted. In a shocking incident, Chandranath Rath, close aide of BJP leader Shuvendu Adhikari, was shot dead by unidentified assailants in Madhyam Gram, North 24 Parganas district of West Bengal. According to reports, miscreants on motorbikes opened indiscriminate fire at his car in Doharia last night. Chandranath was rushed to a local hospital but was declared dead on arrival. His driver, Buddhadev Behra, also sustained multiple bullet injuries and has been shifted to a Kolkata hospital in critical condition. Hospital authorities confirmed 2 bullets pierced through Chandranath's heart and 1 hit his abdomen, while Buddhadev suffered injuries to his chest, abdomen and arm. Sources say 8 attackers on 4 bikes followed the car and ambushed it, allegedly acting on prior information about his route. Defence Minister Rajnath Singh and the Chief of Defence Staff General Anil Chauhan will grace the second edition of Joint Commanders Conference in Jaipur today. The 2-day conference on the theme Military Capability in New Domains assumes significance as it coincides with the first anniversary of Operation Sindoor. President Draupadi Murmu received her Vietnamese counterpart Tho Lam at Rashtrapati Bhavan yesterday evening. She also hosted a banquet in the honour of the visiting dignitary. The president said the elevation of India-Vietnam ties to an enhanced comprehensive strategic partnership will not only provide momentum to the bilateral cooperation but also contribute to peace and prosperity in the region. Yesterday, India and Vietnam have signed multiple agreements in areas including digital technology, rare earths, medical regulation, public sector audit, digital payments and culture and tourism. The MOUs were inked after talks between Prime Minister Narendra Modi and Vietnam's President Tho Lam in New Delhi. In a joint statement, Prime Minister Modi announced that both nations have decided to elevate their ties to an enhanced comprehensive strategic partnership following wide-ranging discussions.
2: भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है। 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने कई महत्वपूर्ण निर्णय लिए हैं।
1: Delhi will host Commonwealth Table Tennis Championship 2026 at the Tyagaraj Stadium with players from more than 35 countries expected to participate. Jointly organized by Delhi Government and Table Tennis Federation of India, the championship will be held from 27th of July to 2nd of August. Chief Minister Rekha Gupta announced that Delhi has a long legacy of hosting international sporting events and the championship will further strengthen the city's position on the global sporting map. In IPL cricket, Sunrisers Hyderabad defeated Punjab Kings by 33 runs at Rajiv Gandhi International Stadium, Hyderabad last night. Chasing a target of 236 runs set by Sunrisers Hyderabad, Punjab Kings could manage to score 202 for 7 in stipulated 20 overs. Today, Lucknow Super Giants will face Royal Challengers Bengaluru at Bharat Ratna Shri Atal Bihari Vajpayee Ekana Cricket Stadium, Lucknow. The match will start at 7:30 p.m. The government has debunked an image circulating on social media claiming that Union Home Minister Amit Shah has said that West Bengal will become a dry state from 30th of September. The fact check unit of the Press Information Bureau, PIB, informed that the image is fake and digitally edited. And that is the end of this news bulletin.
0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് 100.1, പത്തനംതിട്ട എഫ് 101 മെഗാഹെഡ്സ്. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, കെ എസ് സുദീപ് കുമാർ പാടിയത്. 6:30 പ്രഭാത ഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 10-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശ ഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, കൃഷ്ണവേണി കെ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. തുടർന്ന് രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ. 11:00 ഇന്നത്തെ സ്വർണവില. 11:02 വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. 12:00 ശാസ്ത്രലോകം, കേരളീയ

ഗണിതജ്ഞാന വ്യവസ്ഥ, എടത്വാ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും മാത്തമാറ്റിക്സ് പ്രൊഫസറുമായ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. 12:20 ലളിതഗാനങ്ങൾ രഞ്ജിനി സുധീരൻ പാടുന്നു. രചന ഡോക്ടർ ചേരാവള്ളി, ശശി, സുധീർ, സരോവരം എന്നിവർ. സംഗീതം സുനിൽ വി ടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശ ധാര ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം. ദസ്തവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം. കുറ്റവും ശിക്ഷയും 13-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് മായാമുദ്രകൾ, ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ, സൈലാസ് മാർണർ. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 തുടിതാളം കലാഭാരതി ദിനേശും സംഘവും അവതരിപ്പിക്കുന്ന കേളിക്കൊട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 6 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, ആശാമേനോൻ പാടിയത്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കന്നുകാലി പരിചരണം. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. അശ്വിൻ അവതരിപ്പിക്കുന്ന ലളിതഗാനം. രാമകൃഷ്ണൻ ഹരീഷ് അവതരിപ്പിക്കുന്ന ചെണ്ടവാദനം. 8 മണിക്ക് നേർമൊഴി റിട്ടയേർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായി ആയ രാഗശ്രീ ആർ നായർ പങ്കെടുക്കുന്നു. 8:30 8:40 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, നജീന നാസർ സംസാരിക്കുന്നു. 10 മണിക്ക് ദേശീയ നാടോടി സംഗീത പരിപാടി. ലക്ഷ്മി സരസമ്മ അവതരിപ്പിക്കുന്ന ലളിത സംഗീതം. ബെനന്തരു കെമ്പയ്യയുടെ കന്നഡ നാടോടി സംഗീതം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 37°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 8.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.6°C, കുറഞ്ഞ താപനില 26.8°C, പെയ്ത മഴ 8 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. KS സുദീപ് കുമാർ പാടിയത്. ആദ്യം കൈകളിൽ നീഹാര തീർത്ഥവുമായി.

0: ശാസ്ത്രവിഷയങ്ങൾ സരസവും ലളിതവുമായി അവതരിപ്പിക്കുന്ന ശാസ്ത്രലോകം പരിപാടി.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ. ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ, പ്രത്യേകിച്ച് കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സംഗമഗ്രാമത്തിൽ ക്രിസ്തുവർഷം 1350 ജനിച്ച മാധവൻ. യൂറോപ്പിൽ ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും ജെയിംസ് ഗ്രിഗറിയും കാൽക്കുലസും അനന്തശ്രേണികളും കണ്ടെത്തുന്നതിന് 300 മുൻപേ തന്നെ കേരളത്തിൽ ഈ ആശയങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്ത് 2 മാസമായി തുടരുന്ന കടുത്ത ചൂടിന് ഇന്നത്തോടെ ആശ്വാസമാകും. 2 ദിവസമായി വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചതിനാലാണിത്. ഈ മാസം വരും ദിവസങ്ങളിലും ഇടവിട്ട് വേനൽ മഴ തുടരുമെന്നും ഇന്നത്തോടെ താപനില സാധാരണ നിലയിലേക്ക് എത്തുമെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്ത് 225 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള 4 പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ പ്രാഥമിക ജോലികൾ തുടങ്ങി. KSEB DPRന്റെ ഭാഗമായ ഭൗമ ഭൌതിക പഠനം നടത്താൻ കേന്ദ്ര ഖനി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിന് 66.13 ലക്ഷം രൂപയുടെ കരാർ നൽകി. ദേശീയഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കാനുള്ള നിയമ ഭേദഗതി നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ദേശീയഗാനം, ദേശീയ പതാക, ഭരണഘടന എന്നിവയ്ക്കൊപ്പം വന്ദേ മാതരത്തെ അവഹേളിക്കുന്നതും കുറ്റമാക്കിയാണ് ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭേദഗതി നടപ്പിലായാൽ ദേശീയഗാനമായ ജനഗണമനയ്ക്കുള്ള അതേ നിയമ സംരക്ഷണമാണ് വന്ദേ മാതരത്തിനും ലഭിക്കുക. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിന് പിന്നാലെ തുടരുന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ BJP മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ കൊല്ലപ്പെട്ടു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടേണർ അന്തരിച്ചു. ടെലിവിഷൻ വാർത്താ സംപ്രേഷണത്തെ അടിമുടി മാറ്റുകയും ആഗോള വാർത്താ വിതരണത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത മാധ്യമ കുലപതിയായിരുന്നു ടേണർ. ബഹുരാഷ്ട്ര മത്സരങ്ങൾക്കായി പാകിസ്ഥാൻ കായിക താരങ്ങൾക്ക് ഇന്ത്യയിൽ എത്താൻ അനുമതി. 2-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിലോ രാജ്യാന്തര മത്സരങ്ങളിലോ പങ്കെടുക്കാനാണ് അനുമതി നൽകിയത്. IPL ക്രിക്കറ്റ്, ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺസ് ജയം.
1: നമ്മുടെ കാൽച്ചുവട്ടിലെ ജലനിരപ്പ് ആശങ്കാജനകമാം വിധം കുറയുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി വിരൽ ചൂണ്ടുന്നത്. സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിതാനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തൃശൂർ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. തുറന്ന കിണറുകളിലും കുഴൽക്കിണറുകളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം? ജലസ്രോതസ്സുകൾ എങ്ങനെ സംരക്ഷിക്കാം?
2: കേരളത്തിൽ ഈ പ്രാവശ്യം കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത്.
1: കോഴിക്കോട് ജലഗവേഷണ കേന്ദ്രം ഹൈഡ്രോളജി ആൻഡ് ക്ലൈമറ്റോളജി റിസർച്ച് ഗ്രൂപ്പിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സിബി പ്രിജു:
2: വേനൽ മഴയിൽ കാര്യമായ കുറവുണ്ടാവുകയും എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി കൂടിയ ചൂട് അനുഭവപ്പെടുകയും 1 മുതൽ 2 ഡിഗ്രി ചൂട് കൂടുതലായിട്ട് പലയിടങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി തുലാവർഷം, വേനൽ മഴ എന്നീ മൺസൂൺ കൂടാതെ ഉള്ള മഴ കാര്യമായി ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ കാര്യമായ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ പ്രാവശ്യം വേനൽ മഴയുടെ കാര്യമായ കുറവ് കാരണം പല ജലാശയങ്ങളും നദികളും മറ്റുള്ള ജലസ്രോതസ്സുകളും വറ്റി വരളുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണവും നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ 2 മേഖലകളാണ്. ഇതിൽ പാലക്കാടും കാസർഗോഡും മേഖലയിലെ മലമ്പുഴ, ചിറ്റൂർ കൂടാതെ കാസർഗോഡ് ബ്ലോക്കുകളിലാണ് ഭൂഗർഭജലത്തിന്റെ വിതാനം കുറഞ്ഞു പോയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മഴയുടെ ശരാശരി അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് ഭൂഗർഭജലത്തെ ഗണ്യമായ തോതിൽ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം, കുഴൽക്കിണറുകളുടെ അമിതമായ ആധിക്യം തുടങ്ങിയ പല മേഖലകളിലും കാണപ്പെടുന്നു. കേരളത്തിലെ അക്വിഫറുകളെ 3 നമുക്ക് തരംതിരിക്കാം. 1 ഫ്രിയാറ്റി അക്വിഫർ അല്ലെങ്കിൽ അൺകൺഫൈൻഡ് അക്വിഫർ, 2 കൺഫൈൻഡ് അക്വിഫർ, 3 സെമി കൺഫൈൻഡ് അക്വിഫർ. ഇതിൽ തുറന്ന കിണറുകൾ മിക്കവാറും എല്ലാം അൺകൺഫൈൻഡ് അക്വിഫറിൽ നിന്നാണ് ജലമെടുക്കുന്നത്. കൂടാതെ കൺഫൈൻഡ് അക്വിഫറുകൾ കാണപ്പെടുന്നത് വളരെ ആഴത്തിലാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം തുടങ്ങിയ തീരമേഖലയിലെ ട്യൂബ് വെല്ലുകളും പാലക്കാട് അല്ലെങ്കിൽ കാസർഗോഡ് എങ്ങനെ നമ്മുടെ ഹാർഡ് റോക്ക് അക്വിഫറുകൾ കൂടുതൽ ആഴത്തിലുള്ള ഹൈഡ്രോക്കിഫറുകളും ഇതിൽ നിന്ന് ആണ് വെള്ളം ടാപ്പ് ചെയ്യുന്നത്. കൂടാതെ നമുക്കുള്ളത് സെമി കൺഫൈൻഡ് അക്വിഫർ. പലയിടങ്ങളിലും ബോർവെല്ലുകൾ പമ്പ് ചെയ്യുമ്പോൾ താഴെയുള്ള അക്വിഫറിൽ മേലെയുള്ള അക്വിഫറുമായിട്ട് കണക്ഷൻ വരുന്നത്, അതിനെ സെമി കൺഫൈൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇതിനാലാണ് പലപ്പോഴും കൂടുതൽ കുഴൽക്കിണറുകൾ വരുമ്പോൾ പ്രദേശത്തെ തുറസായ കിണറുകൾ മാറ്റാനിടയാകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് CGWP സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മഴയുടെ കുറവും കൂടാതെ ഭൂപ്രകൃതിയിലുള്ള പല മാറ്റങ്ങളും ഇതിൽ ഒരു ഘടകമാണ്.
1: കേരള സർവകലാശാല ജിയോളജി പഠന വകുപ്പ് പ്രൊഫസർ ഡോക്ടർ ഇ ഷാജി,
3: ഈ ബോർവെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മേൽമണ്ണിന്റെ താഴെയുള്ള കട്ടി കൂടിയ പാറയിലുള്ള പൊട്ടലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂജലത്തെ എടുക്കാനുള്ള ഒരു കിണറാണ്. അതിനെയാണ് കുഴൽ കിണർ എന്ന് പറയുന്നത്. അത് കട്ടി കൂടിയ പാറ ഉള്ള സ്ഥലത്ത് അടിക്കുന്ന കുഴൽ കിണറിനെയാണ് ബോർവെൽ എന്ന് പറയുന്നത്. എന്നാൽ അവസാദ ശിലകളുള്ള തീരപ്രദേശത്തൊക്കെ അടിക്കുമ്പോൾ അതിനെ ട്യൂബ് വെൽ എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്രമാതീതമായിട്ട് ഭൂജലം ബോർവെലിൽ കൂടെ എടുക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ ഭൂജല വിധാനം താഴുകയും അതോടൊപ്പം തന്നെ ഭൂജലം കുറയുകയും ചെയ്യുന്നുള്ള ഒരു ആശങ്ക എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഭൂജലം എടുക്കാവുന്ന ഒരു സ്രോതസ്സാണ്. കാരണം അത് അടുത്ത മഴ പെയ്യുമ്പോൾ ഈ ഭൂജലം വീണ്ടും പരിപോഷിക്കപ്പെടുന്നു, അഥവാ റീചാർജിലൂടെ ഭൂജലം വീണ്ടും പഴയ നിരപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത് സാധാരണ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭൂപ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ലാൻഡ് യൂസ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഭൂജലത്തിന്റെ റീചാർജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കേരളത്തിൽ 54 ലക്ഷം തുറന്ന കിണറുകളുണ്ട്. ആ കിണറുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വെള്ളവുമുണ്ട്, പക്ഷെ അത് മോശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ബോർവെല്ലുകൾ അടിക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര ബോർവെല്ലാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ ഭൂജലം എടുക്കുന്നത് കൊണ്ട് ജലവിധാനം താരില്ല. പക്ഷേ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ബോർവെല്ലുകൾ അടിക്കുകയും അതിൽ കൂടെ നിങ്ങൾ നിരന്തരം പമ്പ് ചെയ്യുകയും ചെയ്താൽ കേരളത്തിലെ ഭൂജലവിധാനം താരും, ഭൂജലത്തിന്റെ ലഭ്യത കുറയും. കാരണം ഈ പാറ പൊട്ടലുകൾ എന്ന് പറയുന്ന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭൂമിയുടെ അടിയിലുള്ള പാറയുടെ പൊട്ടലുകൾ മേൽമണ്ണുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ഹൈഡ്രോളിക് കണക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അമിതമായി നമ്മൾ ബോർവെല്ലുകൾ കുഴിക്കുകയും അതിൽ കൂടെ ഭൂജലം എടുത്താൽ ഭൂമിയുടെ മേൽമണ്ണിലുള്ള വാട്ടർ ടേബിൾ അഥവാ ഭൂജല വിധാനം താരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭൂജലം ബോർവെല്ലിലൂടെ എടുക്കുന്നത് കൺട്രോൾ ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോർവെല്ലിൽ കൂടെ കിട്ടുന്നത്. 1000 ലിറ്റർ പെർ ഡേ ഒക്കെ കിട്ടത്തുള്ളൂ. ചില പാലക്കാടൊക്കെ നല്ല ഹൈ യീൽഡിംഗ് ബോർവെൽ ഉണ്ട്, ചില പ്രദേശത്ത് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബോർവെല്ലുകളുടെ കൂടെ എടുക്കുന്ന വെള്ളം കൊണ്ട് ക്രമാതീതമായി ഭൂജല വിധാനം താരുന്നില്ല. പക്ഷെ ഭാവിയിൽ അതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു ഇതായി മാറാൻ സാധ്യതയുണ്ട്. തുറന്ന കിണറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ഇനി ബോർവെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ബോർവെല്ല് അടിക്കാവൂ. കാരണം അതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, അതിൽ പമ്പ് സെറ്റിന്റെ ആവശ്യമുണ്ട്, ടാങ്കിന്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഭൂജലത്തിന്റെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പരിധിയിൽ കൂടുതൽ ബോർവെല്ലുകൾ കേരളത്തിൽ ഇനി കുഴിക്കുന്നത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
1: കേരള വാട്ടർ അതോറിറ്റി മുൻ ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി,
4: കേരളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ്, പക്ഷേ അതുകൊണ്ട് വെള്ളം അനന്തമാണെന്ന് കരുതാൻ പാടില്ല. കാലാവസ്ഥാ വ്യതിയാനം, ക്രമരഹിതമായ നഗരവൽക്കരണം, കുന്നുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കൽ, കോൺക്രീറ്റ് മൂടിയ മുറ്റങ്ങൾ, മഴവെള്ളം മണ്ണിലേക്ക് കടക്കാത്ത സാഹചര്യം, ഇവയെല്ലാം നമ്മുടെ പുഴകളെയും കിണറുകളെയും ഭൂഗർഭജല സ്രോതസ്സുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു. അതേസമയം നമ്മുടെ ജീവിത ശൈലിയും മാറിയിരിക്കുന്നു. വാഷിംഗ് മെഷീൻ, കാർ ബൈക്ക് കഴുകൽ, ഗാർഡനിങ്, ബാത്റൂമുകൾ, കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ, ഇവയെല്ലാം ഇന്ന് സാധാരണമാണ്. സൗകര്യങ്ങൾ തെറ്റല്ല, പക്ഷേ സൗകര്യങ്ങൾ കൂടുമ്പോൾ ജലബോധവും ഉത്തരവാദിത്വവും കൂടണം. വീട്ടിലെ ടാപ്പിലെത്തുന്ന 1 ലിറ്റർ വെള്ളത്തിന് പിന്നിൽ മഴ, നദി, കിണർ, പമ്പിംഗ്, ശുദ്ധീകരണം, വൈദ്യുതി പൈപ്പ് ലൈൻ, മനുഷ്യ പരിശ്രമം, ഇത്രയും ഘടകങ്ങൾ ഉണ്ട്. അതിനാൽ വെള്ളം ഒരു സാധാരണ വസ്തുവല്ല, അത് പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും വിലപ്പെട്ട സമ്പത്താണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലീക്കേജ് നിയന്ത്രണമാണ്. ഒരു ചെറിയ ടാപ്പ് ചോർച്ച പോലും ദിവസേന പല ലിറ്റർ വെള്ളം പാഴാക്കും. ഫ്ലഷ് ടാങ്ക് ചോർച്ച പലപ്പോഴും കാണാതെ പോകും. മാസത്തിൽ ഒരിക്കൽ ടാപ്പുകൾ, ഫ്ലഷുകൾ, വാൾവുകൾ, ഓവർഹെഡ് ടാങ്ക് എന്നിവ പരിശോധിക്കണം. ജലബിൽ പെട്ടെന്ന് കൂടിയാൽ അത് ചോർച്ചയുടെ മുന്നറിയിപ്പായും കാണണം. രണ്ടാമതായി, വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പല്ല് തേക്കുമ്പോഴും, ഷേവ് ചെയ്യുമ്പോഴും, പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്ന് വെക്കരുത്. ഷവറിന് പകരം ബക്കറ്റ് ഉപയോഗിക്കുന്നത് പലപ്പോഴും വെള്ളം ലാഭിക്കും. വാഷിംഗ് മെഷീൻ പൂർണ്ണ ലോഡിൽ മാത്രം പ്രവർത്തിപ്പിക്കുക. വാഹനം കഴുകുമ്പോൾ പൈപ്പ് തുറന്നു വെക്കാതെ ബക്കറ്റും തുണിയും ഉപയോഗിക്കുക. കഴിയുന്നതും നമ്മൾ വാഹനം കഴുകാൻ കുടിവെള്ളം ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമതായി തോട്ടപ്പണിയിലും ജലബോധം വളരെ അത്യാവശ്യമാണ്. ചെടികൾക്ക് രാവിലെ നേരത്തെയോ വൈകുന്നേരമോ വെള്ളം കൊടുക്കുക. ഉച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ ബാഷ്പീകരണം കൂടുതലാകും. പച്ചക്കറി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം എന്നിവ രാസവസ്തുക്കൾ ചേർന്നിട്ടില്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നതിന് അത് ഏറ്റവും അനുയോജ്യമാണ്. നാലാമതായി മഴവെള്ള സംരക്ഷണം നിർബന്ധമാക്കണം. മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളം നേരെ ഡ്രെയിനിലേക്ക് ഒഴുകിപ്പോകാതെ റീചാർജ് പിറ്റ്, സോഫ്റ്റ് പിറ്റ്, മഴവെള്ള സംഭരണ ടാങ്ക് എന്നിവയിലൂടെ പ്രയോജനപ്പെടുത്തണം. ഭൂഗർഭജലം സംരക്ഷിക്കാതെ ഭാവിയിലെ കുടിവെള്ള സുരക്ഷ ഉറപ്പിക്കാനാവില്ല. അതുപോലെ മഴവെള്ള സംഭരണിയിലും ആദ്യ മഴ നേരിട്ട് ടാങ്കിലേക്ക് വിടരുത്. വേനൽക്കാലത്ത് മേൽക്കൂരയിലും പൊടി, ഇല, മക്ഷികളുടെയും ചെറുജീവികളുടെയും വിസർജ്യം എന്നിവ അടിഞ്ഞുകൂടിയിരിക്കും. വെള്ളത്തിന് നിറമോ മണമോ ഇല്ലെങ്കിലും രോഗാണു മലിനീകരണം ഉണ്ടാകാം. ഇതിനാൽ ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം, മേൽക്കൂരയിലും ഗട്ടറും വൃത്തിയാക്കൽ, ഫിൽട്ടർ അടച്ച ടാങ്ക്, കൊതുക് തടയുന്ന മെഷ് എന്നിവ ഉറപ്പാക്കണം. വെള്ളം പണം കൊടുത്ത് വാങ്ങാവുന്ന ഒരു സാധനം മാത്രമല്ല, പ്രകൃതി അനുവദിച്ചാൽ മാത്രം അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ജലം പാഴാക്കരുത്, ജലം മലിനമാക്കരുത്, മഴവെള്ളം സംരക്ഷിക്കുക, ജലബോധം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുക.
1: കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ്.
5: ആഗോള മഴപ്പാത്തിയായിട്ടുള്ള മാഡൻ ജൂലിയൻ ഓസിലേഷൻ അഥവാ എം ജെ ഒ ഇന്ത്യൻ ഓഷനിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ വ്യാപകമായ തോതിൽ വേനൽമഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പല ജില്ലകളിലും അടുത്ത 5 ദിവസത്തേക്ക് യെല്ലോ അലർട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ ലൈറ്റ് ടു മോഡറേറ്റ് അഥവാ ചെറിയ തോതിലുള്ള മഴ 24 മണിക്കൂറിൽ 1 സെന്റിമീറ്റർ വരെ എന്ന തോതിലുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനർത്ഥം എല്ലാ ജില്ലകളിലും വ്യാപകമായ രീതിയിൽ പൂർണ്ണമായും മഴ പെയ്യുമെന്നുള്ളതല്ല, ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതോ ശക്തിയേറിയായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് അടുത്ത 5 ദിവസത്തേക്ക് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടിന് താൽക്കാലികമായ ഒരു ശമനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
1: അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണവും മഴയുടെ കുറവും അമിതമായ ജലചൂഷണവുമാണ് നമ്മെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുമ്പോൾ സ്ഥിതി ഇനിയും രൂക്ഷമാകും. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തി ശുദ്ധി ഉറപ്പാക്കുക. കിണർ റീചാർജിംഗ് സംവിധാനങ്ങൾ വീട്ടിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. അനാവശ്യമായി ജലം പാഴാക്കുന്നത് ഒഴിവാക്കുക. കുഴൽക്കിണർ നിർമ്മാണത്തിന് മുമ്പ് ഭൂജല വകുപ്പിന്റെ അനുമതിയും ഉപദേശവും തേടുക. നമ്മുടെ ജീവാമൃതമായ ജലത്തെക്കുറിച്ച് നമുക്ക് കരുതലുള്ളവരായിരിക്കാം.
0: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.
6: ചരിത്രത്തിൽ ഇന്ന്
7: എന്നും രാവിലെ 7:13
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
8: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
9: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12:00. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം. 9499596411. മറ്റൊരു നമ്പർ 9499596311. നമ്പറുകൾ ഒരിക്കൽ കൂടി 9499596411, 9499596311. അതിഥി ചലച്ചിത്ര താരം സോന നായർ. സമയം 6:00 കഴിഞ്ഞ് 43:56. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്ടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1 0 5 2 3 2 5 1 4 2.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി AICC നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾ വാസനിക്കും അജയ് മാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
13: UDFലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AICC നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും UDF നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശം

0: ഉന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും യു ഡി എഫ് നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
1: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
0: അതിനിടെ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേറയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബിജെപി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
1: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയിന്റെ തമിഴക വെട്ടിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. 2025 മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരത്താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട്ട് ഫെഡറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ

0: കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടയ്ക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തുടയന്നൂർ വിളന്തിറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടയ്ക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28-ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരുദ്ദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സെയ്താലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. अथ वार्ताः. भारत वियत्नाम देशयोर मध्ये डिजिटल प्रौद्योगिकी दुर्लभ खनिजाः चिकित्सा विनियमनम सार्वजनिक क्षेत्रस्य लेखा परीक्षा डिजिटल व्यवहारः संस्कृतिः पर्यटनम इत्यादिषु बहुविध क्षेत्रेषु संधयः कृताः. നവദില്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഥ വിയറ്റ്നാം രാഷ്ട്രപതി ടോലാം ഇത്യനയോർമധ്യേ ദ്വിപക്ഷീയ വാർത്തയാഃ അനന്തരം സന്ധി വിജ്ഞപ്തിപത്രേഷു ഹസ്താക്ഷരാണി കൃതാനി. സംയുക്ത വക്തവ്യേ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ പ്രോക്തം യത് വ്യാപക വിമർശാനന്തരം പക്ഷദ്വയേന സ്വസംബന്ധം വർദ്ധിത വ്യാപക രണനീതിക സഹയോഗ പര്യന്തം അഗ്രേ സാധയിതും നിർണയഃ കൃതഃ.
2: कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा. भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर $16 बिलियन तक पहुंच चुका है. 2030 तक इसे $25 बिलियन तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു ഹ്യഃ സായം രാഷ്ട്രപതി ഭവനെ സ്വസ്യ വിയറ്റ്നാം സമകക്ഷസ്യ ടോലാം ഇത്യസ്യ സ്വാഗതം കൃതവതി. ആഗന്തുകസ്യ ഗണമാന്യസ്യ സമ്മാനാർത്ഥം സാ ഭോജമപി ആയോജിതവതി. രാഷ്ട്രപതി അവദത് യത് ഭാരത വിയറ്റ്നാം സംബന്ധസ്യ ഉന്നത വ്യാപക രണനീതിക സഹയോഗസ്യ അഭിവർദ്ധനം न केवलं द्विपक्षीय सहकार्यस्य गतिं प्रदास्यति अपितु क्षेत्रे

0: പുനർവെട്ടത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് വിവിധ കാർഷിക കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPVI ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോക്കാടിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോക്കാഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോക്കാഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടം

0: ആയുധങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്യ്, സിപ്പപ്പ് എന്നീ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8086623621 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 6238092175. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ ഉണ്ടാകാതിരിക്കാൻ താങ്ങുവെച്ചു കെട്ടണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് May 7, ഈ ദിനത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ഏഷ്യയിൽ നിന്ന് ആദ്യമായി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 ജനിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ച അദ്ദേഹം ലോകം കണ്ട മികച്ച എഴുത്തുകാരിലും ദാർശനികരിലും ഒരാളാണ്. തന്റെ വിഖ്യാത കൃതിയായ ഗീതാഞ്ജലിയിലൂടെ ഭാരതീയ സാഹിത്യത്തെ അദ്ദേഹം ആഗോളതലത്തിൽ അടയാളപ്പെടുത്തി. ശാന്തിനികേതൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠനരീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ആധുനിക ഇലക്ട്രോണിക്സ് ലോകത്തെ ഭീമനായ സോണി കോർപ്പറേഷൻ 1946 May 7 ജപ്പാനിൽ സ്ഥാപിതമായത്. അക്കിയോ മോർത്തയും മസാരു ഇബുക്കയും ചേർന്നാണ് ടോക്കിയോയിൽ ഈ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വാക്മാൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലൂടെ സോണി ആഗോള വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. 2nd World War ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ കമ്പനി വലിയ പങ്കുവഹിച്ചു. 1st World War സമയത്ത് ബ്രിട്ടീഷ് യാത്രാക്കപ്പലായ ലുസിറ്റാനിയ ജർമ്മൻ സമുദ്രസേന ആക്രമിച്ചു തകർത്തത് 1915 May 7. 1200 യാത്രക്കാർ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൽ അമേരിക്കൻ പൌരന്മാരും ഉൾപ്പെട്ടിരുന്നു. ഈ സംഭവം അമേരിക്കയെ ജർമ്മനിക്കെതിരെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. യുദ്ധചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ലുഡ്വിഗ് വാൻ ബീഥോവൻ തന്റെ ഐതിഹാസികമായ 9th Symphony ആദ്യമായി വിയന്നയിൽ അവതരിപ്പിച്ചത് 1824 May 7. പൂർണമായും കേൾവിശക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ബീഥോവൻ ഈ

0: ജീവിത വിസ്മയം ചിട്ടപ്പെടുത്തിയത് എന്നത് ചരിത്രത്തിലെ വിസ്മയകരമായ വസ്തുതയാണ്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായി ഇത് ഇന്നും വാഴ്ത്തപ്പെടുന്നു. ലോകപ്രശസ്ത റഷ്യൻ സംഗീത സംവിധായകനായ പീറ്റർ ചൈക്കോവ്സ്കി 1840 May 7 ജനിച്ചത്. സ്വാൻ ലേക്ക്, ദ നട്ട് ക്രാക്കർ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ബാലെ സംഗീതങ്ങൾ ഇന്നും ലോക പ്രശസ്തമാണ്. റഷ്യൻ ക്ലാസിക്കൽ സംഗീതത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വൈകാരികമായ ആഴവും മെലഡിയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലി സംഗീത പ്രേമികൾക്ക് വലിയൊരു വിരുന്നാണ്. പ്രശസ്തനായ ഭാരതീയ സംസ്കൃത പണ്ഡിതനും നിയമ വിദഗ്ധനുമായിരുന്ന P.V. Kane 1880 May 7 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര ഇന്ത്യൻ നിയമചരിത്രത്തിലെയും ആചാരങ്ങളിലെയും ഏറ്റവും വലിയ ആധികാരിക രേഖയായി കണക്കാക്കപ്പെടുന്നു. ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച ചുരുക്കം പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പുരാതന ഭാരതീയ പൈതൃകത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി. മുംബൈ നഗരത്തിന്റെ സാംസ്കാരിക അടയാളമായിരുന്ന ട്രാമുകൾ തങ്ങളുടെ അവസാന യാത്ര നടത്തിയത് 1964 May 7 1874 കുതിരകൾ വലിക്കുന്ന ട്രാമുകളായി തുടങ്ങിയ ഈ യാത്ര പിന്നീട് വൈദ്യുതിയിലേക്ക് മാറിയിരുന്നു. നഗരത്തിലെ തിരക്കേറിയ യാത്രാ ആവശ്യങ്ങൾക്കായി ദശാബ്ദങ്ങളോളം ട്രാമുകൾ മികച്ച സേവനം നൽകി. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ വന്നതോടെയാണ് ഈ പ്രിയപ്പെട്ട വാഹനം നിരത്തൊഴിഞ്ഞത്. ഇന്ത്യയിലെ പ്രധാന ജലസേചന പദ്ധതികളുടെയും അണക്കെട്ടുകളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ പലപ്പോഴും മെയ് മാസങ്ങളിലെ വേനൽക്കാലത്താണ് ആസൂത്രണം ചെയ്യാറുള്ളത്. രാജ്യത്തെ കർഷകർക്ക് ആശ്വാസമേകുന്ന ജലസേചന കനാലുകളുടെ വിപുലീകരണം ഈ സമയത്ത് ചർച്ചയാകാറുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള കാർഷിക നയങ്ങളിൽ ജലമാനേജ്മെന്റിന് മുൻതൂക്കം നൽകുന്നു. ഗംഗ, ഗോദാവരി തുടങ്ങിയ നദികളിലെ ജലവിനിയോഗത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഈ കാലയളവിൽ നടക്കാറുണ്ട്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 1960 May 7 ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. അതിശൈത്യവും കഠിനമായ ഭൂപ്രകൃതിയും വകവയ്ക്കാതെ സൈന്യത്തിന് വേണ്ട ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ വിഭാഗം പ്രവർത്തിക്കുന്നു. അതിർത്തി സുരക്ഷയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിനും ഇവർ നൽകുന്ന സേവനം മഹത്തരമാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കൂ. യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം MB ശ്രീനിവാസൻ. ചിത്രം വിദ്യാർത്ഥികളെ ഇതിലെ ഇതിൽ

0: ചേട്ടാ ഇത് ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ ഇനി ACയുടെയും വില കൂടും.
1: മോളെ ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.

0: ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ പോക്സ് ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: ചിക്കൻ പോക്സ് ഉണ്ടാകാൻ കാരണമാകുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രവേശിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധാരണയായി 10 മുതൽ 21 ദിവസം വരെ സമയമെടുക്കുന്നു. ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നു. ഈ സമയത്ത് വൈറസ് ശരീരത്തിൽ റെപ്ലിക്കേഷൻ നടത്തി പിന്നീട് രക്തത്തിലൂടെ വിവിധ അവയവങ്ങളിലേക്കും ത്വക്കിലേക്കും വ്യാപിക്കുന്നു. ചിക്കൻ പോക്സിന്റെ പ്രധാന ലക്ഷണം ത്വക്കിൽ കാണുന്ന പുണ്ണുകളാണ്. എന്നാൽ പുണ്ണുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് പലരിലും ചെറിയ പനി, തലവേദന, ശരീരക്ഷീണം, ഭക്ഷണ രുചിക്കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. തുടർന്ന് ത്വക്കിൽ ചെറിയ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവ പിന്നീട് ചെറിയ ഉയർച്ചകളായി മാറുകയും പിന്നീട് വെള്ളം നിറഞ്ഞ വെസിക്കിൾസായി മാറുകയും ചെയ്യുന്നു. ഈ വെസിക്കിൾസ് പസ്റ്റ്യൂൾസായി മാറി അവസാനം ക്രസ്റ്റായി വരണ്ടുപോകുന്നു. ചിക്കൻ പോക്സിന്റെ ഒരു പ്രധാന സവിശേഷത ഒരേ സമയത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ലീഷൻസ് ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ്. പുണ്ണുകൾ സാധാരണയായി ആദ്യം മുഖത്തും നെഞ്ചിലും പുറം ഭാഗത്തും തുടങ്ങുകയും പിന്നീട് ശരീരമൊട്ടാകെ വ്യാപിക്കുകയും ചെയ്യുന്നു. ചില രോഗികളിൽ 200 മുതൽ 500 വരെ ലീഷൻസ് ഉണ്ടാകാം. പലപ്പോഴും ഈ പുണ്ണുകൾക്ക് ശക്തമായ ഇച്ചിങ് അഥവാ ചൊറിച്ചിൽ ഉണ്ടാകും. വൈറസ് സാധാരണയായി റെസ്പിറേറ്ററി മ്യൂക്കോസ വഴിയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പൊതുവേ കുട്ടികളിൽ ചിക്കൻ പോക്സ് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ കോംപ്ലിക്കേഷൻ ത്വക്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ന്യൂമോണിയ, എൻസെഫലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗനിർണയം സാധാരണയായി ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ട് തന്നെ സാധ്യമാകുന്നു. രോഗത്തിന്റെ പ്രത്യേകതയുള്ള വെസിക്കുലാർ റാഷസ്, അതായത് കുമിളകൾ പോലെയുള്ളത് കണ്ടാൽ തന്നെ ഡോക്ടർമാർക്ക് രോഗം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലബോറട്ടറി ടെസ്റ്റ് ഉപയോഗിച്ച് രോഗം സ്ഥിരീകരിക്കാം. വെസിക്കുലാർ ഫ്ലൂയിഡിൽ PCR പരിശോധന നടത്തുകയോ സീറോളജിക്കൽ ആന്റിബോഡി ടെസ്റ്റ് ഉപയോഗിക്കുകയോ ചെയ്യാം. പനി നിയന്ത്രിക്കാൻ അനുയോജ്യമായ മരുന്നുകൾ നൽകാം. ചൊറിച്ചിൽ കുറയ്ക്കാൻ പുറമെ പുരട്ടുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ചില സാഹചര്യങ്ങളിൽ ആന്റി വൈറൽ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഗർഭിണികളിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗികളിലും ഇത് ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും. ചിക്കൻ പോക്സ് ഉള്ളപ്പോൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതാണ്. രോഗമുള്ള വ്യക്തി വീട്ടിൽ തന്നെ വിശ്രമിക്കണം. പുണ്ണുകൾ ചുരണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം അതിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുചിത്വം പാലിക്കുകയും വ്യക്തിപരമായ വസ്തുക്കൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുകയും ചെയ്യണം. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വാരിസെല്ല വാക്സിനേഷനാണ്. ഈ വാക്സിൻ സാധാരണയായി 2 ഡോസുകളായി നൽകുന്നു. വാക്സിനേഷൻ ലഭിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ രോഗം വന്നാലും വളരെ ലഘുവായ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ചിക്കൻ പോക്സ് ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: തൊഴിൽ ദർശനം.
5: റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡിൽ ഫിനാൻസ് അസിസ്റ്റന്റ്മാരുടെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹിയിലും ഉത്തരാഖണ്ഡിലുമുള്ള ഓഫീസുകളിലും പ്രോജക്ടുകളിലുമായിരിക്കും നിയമനം. യോഗ്യത 55% മാർക്കോടെയുള്ള ബികോം, എംകോം അല്ലെങ്കിൽ CA CMA. 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പിയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 8. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 14.
6: വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.ircon.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.ircon.org.
5: മണിപ്പൂരിലെ ഇംഫാലിലുള്ള സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ 3, അസോസിയേറ്റ് 13, അസിസ്റ്റന്റ് പ്രൊഫസർ 6. വിഷയങ്ങൾ വെറ്റിനറി, ഗൈനക് ആൻഡ് ഒബ്സ്റ്റെട്രിക്സ്, അനിമൽ ന്യൂട്രീഷ്യൻ, വെറ്റിനറി ഫിസിയോളജി, വെറ്റിനറി ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, വെറ്റിനറി മൈക്രോബയോളജി, വെറ്റിനറി സർജറി ആൻഡ് റേഡിയോളജി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അനിമൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ്, വെറ്റിനറി മെഡിസിൻ, വെറ്റിനറി ബയോ കെമിസ്ട്രി, വെറ്റിനറി അനാട്ടമി, വെറ്റിനറി പാരാസിറ്റോളജി, വെറ്റിനറി പബ്ലിക് ഹെൽത്ത്. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cau.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cau.ac.in. ചെന്നൈയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമെറ്റിക്കൽ സയൻസിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി ഒഴിവ് 2. യോഗ്യത 2023-24-25 വർഷങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും ഇംഗ്ലീഷ് പരിജ്ഞാനവും. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. സിസ്റ്റം ട്രെയിനി ഒഴിവ് 1. യോഗ്യത 60% മാർക്കോടെ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദം അല്ലെങ്കിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, ECE, IT എഞ്ചിനീയറിംഗ് ബിരുദം. യോഗ്യത 2023-24-25 വർഷങ്ങളിൽ നേടിയതായിരിക്കണം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും. പ്രോജക്ട് അസോസിയേറ്റ് Grade 1, 1, പ്രോജക്ട് അസിസ്റ്റന്റ് 3. അപേക്ഷ ഇമെയിൽ മുഖേന അയക്കണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.imsc.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.imsc.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 10. തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആകാൻ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത ലൈഫ് സയൻസിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ബിരുദാനന്തര ബിരുദവും CSIR, UGC നെറ്റ്, DBT, BET, ഗേറ്റ് സ്കോറും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rgcb.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rgcb.res.in. ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രോജക്ടുകളിലായി 103 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അഡീഷണൽ എഞ്ചിനീയർ 24, ഡെപ്യൂട്ടി എഞ്ചിനീയർ 47, അസിസ്റ്റന്റ് എഞ്ചിനീയർ 20, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് 4, അഡീഷണൽ എക്സിക്യൂട്ടീവ് 2, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 4. യോഗ്യത BE, BTech, BSc, MSc, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. അപേക്ഷാ ഫീസ് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.mecconlimited.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.mecconlimited.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11.
4: തൊഴിൽ ദർശനം.

പ്രിയ ശ്രോതാക്കളെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഓ ഉമൺ ഓ ഉമൺ എന്ന കവിത എങ്ങനെയൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. വയലാർ രാമവർമ്മയുടെ തർജ്ജമയുടെ സൗന്ദര്യം ആസ്വദിക്കാം. പുലർവിട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിലൂടെ ഒരു ഗാനത്തിലൂടെ കാത്തിരിക്കുക. പുലർവിട്ടം തുടരും 7:35 ശേഷം.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. വിയറ്റ്നാമുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस, हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा.
1: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പാട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 ബിജെപി

0: എമാരും 14 ജെ ഡി യു എം എൽ എമാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എം പി കാർത്തി പറഞ്ഞു. എ ഐ എ ഡി എം കെയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരിൽ ഒരു വിഭാഗം ടി വി കെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ എൻ ഡി എ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1st പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബോബോയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9th സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു.
2: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഇതിനു പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12 രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. യു എസ് ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച എം ടി ഹസ്ന എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് യു എസ് സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും

0: ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് US സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവിട്ടം തുടരുന്നു.

0: ഇനി കാലം സാക്ഷി.
1: ഡോക്ടർ സി വി രാമൻ രാമൻ എഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിന് 1930 നൊബേൽ സമ്മാനം നേടി. ഭൗതികശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടുന്ന ഏഷ്യക്കാരനാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ അഥവാ സി വി രാമൻ. 1888 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പഠനത്തിൽ അദ്ദേഹം ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. 11 രാമൻ മെട്രിക്കുലേഷൻ 1 വിജയിച്ചു. 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ചേർന്ന അദ്ദേഹം ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും 1 നേടി. 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിൻ്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. 1928 February 28 ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ദിവസം പിന്നീട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1954 ഭാരതരത്നം പുരസ്കാരം നൽകി സി വി രാമനെ രാജ്യം ആദരിച്ചു. ഇന്ത്യൻ താളവാദ്യങ്ങളെപ്പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗവേഷണം നടത്തിയതും ഡോക്ടർ സി വി രാമനായിരുന്നു. 1970 November 21 ഡോക്ടർ സി വി രാമൻ അന്തരിച്ചു. ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ മേഖലയിലെ മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കിയ ഡോക്ടർ സി വി രാമന്റെ നാമം എന്നും അനശ്വരമായി നിലനിൽക്കുന്നു. കാലം സാക്ഷിയിൽ ഇന്ന് ഡോക്ടർ സി വി രാമന്റെ ശബ്ദം.
2: ഫ്രം ടൈംസ് ഇമ്മെമ്മോറിയൽ ദി ചാർം ഓഫ് ഫ്ലവേഴ്സ് ഹാസ് ക്യാപ്ചേർഡ് ഹ്യൂമാനിറ്റി. പോയറ്റ്സ് ഹാവ് സങ് ദർ പ്രൈസസ്. എ ഗിഫ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓർ എൻ എക്സ്ചേഞ്ച് ഓഫ് ഗാർലൻഡ്സ് ഈസ് മോർ എലക്വന്റ്ലി എക്സ്പ്രസീവ് ഓഫ് ഹ്യൂമൻ ഫീലിംഗ്സ് ദൻ എനി വേർഡ്സ് കൻ ബി. ഡെയിം നേച്ചർ ഹാസ് ഇൻഡീഡ് എൻഡൌഡ് ഫ്ലവേഴ്സ് വിത്ത് എ മൾട്ടിപ്ലിസിറ്റി ഓഫ് അട്രാക്ഷൻസ്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
3: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
4: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കൂ. യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം MK അർജുനൻ. ചിത്രം ആദ്യത്തെ കഥ. രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതയിൽ നിന്ന് ഭാവനാപ്രകാശം ഉൾക്കൊണ്ട് വയലാർ രാമവർമ്മ എഴുതിയ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മെയ് 13, 20, 27 തീയതികളിൽ രാവിലെ 11 തിരിക്കുന്ന ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ 3 വേളാങ്കണ്ണിയിലെത്തും. വേളാങ്കണ്ണിയിൽ നിന്ന് 14, 21, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 12:45 തിരിച്ച് പിറ്റേന്ന് രാവിലെ 5:45 തിരുവനന്തപുരം സെൻട്രലിൽ എത്തും. പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. ഈ വരുന്ന 15 തീയതി രാവിലെ 10 അഭിമുഖം നടത്തും. ഫോൺ നമ്പർ പറയുന്നു, 0471226038. പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യന്റെ ഒഴിവ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് പാർട്ടി 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. അപേക്ഷാ ഫോറം 100 രൂപയ്ക്ക് സെന്ററിൽ നിന്ന് നേരിട്ടും മണി ഓർഡറായി 135 രൂപ. മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, ട്രെയിനിംഗ് ഡിവിഷൻ സിറ്റി സെന്റർ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ തപാലിലും വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ സി ആപ്റ്റിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതവും അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 0471247420, മറ്റൊരു നമ്പർ 0471246728 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം പറയുന്നു, www.capt.kerala.com. പൂരിപ്പിച്ച അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 5/6/2026. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ 2026 ജൂൺ മാസത്തിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ 11/5/2026, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച വരെ ഫൈൻ കൂടാതെയും 15/5/2026 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈംടേബിൾ മെയ് 3 പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറം സെന്ററിൽ നിന്ന് ലഭ്യമാണ്. വിശദവിവരങ്ങൾ IHRD വെബ്സൈറ്റിൽ. വെബ്സൈറ്റ് വിലാസം www.ihrd.ac.in ലഭ്യമാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD 4 ബിരുദ പ്രോഗ്രാമുകൾക്കുള്ള ഇന്റേൺഷിപ്പ് പദ്ധതിയിലൂടെയും അവസരങ്ങളുടെ കവാടങ്ങൾ വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. ധനുവച്ചപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള 44 IHRD അപ്ലൈഡ് സയൻസ് കോളേജുകൾക്ക് മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 70 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അവർ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പുകൾ നൽകിക്കൊണ്ടുള്ള ബൃഹത്തായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ് മുതൽ കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ വരെ എല്ലാ കോഴ്സുകളിലും ആയി 117 വിഷയങ്ങളാണ് ഇന്റേൺഷിപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
3: Good English. ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, ഐ എം ഡോക്ടർ ജിഞ്ചു എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. ടുഡേ വി ആർ ഗോയിങ് ടു ആഡ് സം റിയൽ ഫ്ലേവർ ആൻഡ് കളർ ടു യുവർ ഇംഗ്ലീഷ്. വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ്, ദോസ് മാജിക്കൽ എക്സ്പ്രഷൻസ് ദാറ്റ് മേക്ക് യുവർ സ്പീച്ച് സൗണ്ട് നാച്ചുറൽ ആൻഡ് പ്രൊഫഷണൽ. ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. എന്താണ് ഇഡിയം? An idiom is a group of words where the meaning is different from the literal meaning of each individual word. ഓരോ വാക്കിന്റെയും അർത്ഥം നേരിട്ട് നോക്കിയാൽ നമുക്ക് ഈ ശൈലികളുടെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഇഡിയം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ദി ഇഡിയം അണ്ടർ ദ വെദർ. വെൻ യു സേ യുവർ ഫീലിംഗ് അണ്ടർ ദ വെദർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ വെദർ ഓർ ദ ക്ലൈമറ്റ്. ഇറ്റ് ജസ്റ്റ് മീൻസ് ദറ്റ് യുവർ ഫീലിംഗ് അൺവെൽ. അണ്ടർ ദ വെദർ എന്ന ശൈലിക്ക് കാലാവസ്ഥയുമായി ഒരു ബന്ധവുമില്ല. സുഖമില്ലായ്മ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് എ ഫ്രേസൽ വേർബ്? എ ഫ്രേസൽ വേർബ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് എ പ്രപ്പസിഷൻ ഓർ ആഡ്വേർബ് ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ മീനിങ്. ഫോർ എക്സാമ്പിൾ, കോൾ ഓഫ്, ആസ് ഇൻ ദ വെഡിങ് വാസ് കോൾഡ് ഓഫ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് ഡ്യൂ ടു സം മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. കോൾ ഓഫ് എന്നതിനർത്ഥം ഒഴിവാക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നാണ്. Why should we use idioms and phrasal verbs? Because good English isn't just about being correct, it's about being interesting. Phrases like looking forward to meeting you sound much warmer than a simple waiting to meet you. When you use idioms and phrasal verbs correctly, people don't just listen to you, they enjoy listening to you. Today, I will share the most useful ones that Indian speakers love to use. Let's start with a few common idioms. Number 1. Let the cat out of the bag. It means to accidentally reveal a secret. Let the cat out of the bag എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം അബദ്ധത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ രഹസ്യം പുറത്താക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, വി പ്ലാൻഡ് എ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഫോർ ഹിം, ബട്ട് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമ്പർ 2. ഹിറ്റ് ദ ബുക്സ്. It means to study hard. Kadhinamai padikkuka ennaana idinte artham. For example, exams are near, so I have to hit the books tonight. Number 3. Piece of cake. This idiom refers to something that is very easy. Valare eluppamulla karyam ennaana idinte artham. For example, the English test was a piece of cake for me. Number 4. Burn the midnight oil. It means to work or study late into the night. രാത്രി വൈകിയിരുന്ന് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു സബ്മിറ്റ് മൈ അസൈൻമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. നമ്പർ 5. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇറ്റ് മീൻസ് വെരി റെയർലി. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ,

0: For example, I'm looking forward to my trip to Ooty next month. Number 2, give up. It means to stop trying or to quit. Thottu pinmaruga ennaana idinartham. For example, never give up on learning English as it will be of great advantage to you. Number 3, catch up with. It means to meet someone after a long time. കുറേ കാലത്തിന് ശേഷം ആരെയെങ്കിലും കാണുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി പ്ലാൻ ടു കാച്ച് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ് ഡ്യൂറിംഗ് ദ സമ്മർ വെക്കേഷൻ. നമ്പർ 4, റൺ ഔട്ട് ഓഫ്. ഇറ്റ് മീൻസ് ടു എക്സോസ്റ്റ് യുവർ സപ്ലൈ. ഒരു സാധനം തീർന്നു പോവുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. ആൻഡ് ഫൈനലി നമ്പർ 5, ബ്രിങ് അപ്പ്. ഇറ്റ് മീൻസ് ടു മെൻഷൻ ഓർ റേസ് എ ടോപ്പിക്. ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഐ ബ്രോട്ട് അപ്പ് ദ ഇഷ്യൂ ഓഫ് ലേറ്റ് ഡെലിവറീസ് അറ്റ് ദ മീറ്റിംഗ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവ ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നേരിട്ടെടുക്കരുത്. ഇഫ് യു സേ ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ദി ഐസ് വൈൽ പോയിന്റിംഗ് അറ്റ് ആക്ച്വൽ ഐസ്, പീപ്പിൾ വിൽ ബി കൺഫ്യൂസ്ഡ്. ബൈ ദ വേ, ബ്രേക്ക് ദി ഐസ് ഇസ് എൻ ഇഡിയം ദറ്റ് മീൻസ് ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. ആസ് ഇൻ, the teacher asked us to sing a song in her first class to break the ice. Remember, idioms and phrasal verbs are like spices in cooking. A little goes a long way. You don't need them in every sentence. Start with one or two and watch your English become more lively and confident. Keep adding color to your language and keep practicing. This is Jinju signing off. Goodbye.
1: Good English.
2: ഒരു ഗാനം കൂടി. കെ ജെ യേശുദാസും സുനന്ദയും പാടിയ ഗാനം. സത്യൻ കോട്ടപ്പടിയുടെ വരികൾക്ക് കൊടകര മാധവന്റെ സംഗീതം. ചിത്രം കൊതി തീരും വരെ

0: headline's front page mention in Dailies Today, along with photographs of the visiting premier meeting Prime Minister Modi. India-Vietnam boost ties, ink 13 MOUs, target $25 billion US dollar trade, headlines the Asian Age. The Tribune leads with a headline, cops suspect ISI plot as twin blasts rock Jalandhar, Amritsar. DGP says IEDs used. The disruptions have come ahead of Operation Sindoor anniversary, writes the paper. In its editorial piece titled Amid Disruptions, a Timely Lifeline, the Indian Express says the government's launch of Emergency Credit Line Guarantee Scheme 5.0 is a timely and welcome response to the economic disruptions caused by the West Asia conflict, particularly for MSMEs and airlines facing rising costs and supply chain stress. It argues that the scheme can ease short-term liquidity pressures, but also cautions that if disruptions continue or worsen, further policy support may be required. The editorial concludes that the government must remain alert, flexible and ready with additional measures. And finally, in news that is sure to make wildlife enthusiasts happy, a rusty spotted cat, one of world's smallest species of wild cats and classified as near threatened, has been sighted along with her tiny offspring in the Aravali scrublands at the doorstep of Delhi, reports the Indian Express. And with that, it's back to you, Sunil.
1: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. India marks first anniversary of Operation Sindoor, launched in response to Pahalgam terror attack. Bihar Chief Minister Samraj Chaudhary to expand his cabinet today. Prime Minister Narendra Modi and Union Home Minister Amit Shah among host of dignitaries to attend swearing-in ceremony in Patna. Newly elected Congress MLAs of Keralam to meet in Thiruvananthapuram today to elect their leader. Bengal BJP leader Subhendu Adhikari's close aide shot dead in North Chobbis Parganas district of West Bengal. US and Iran closing in on agreement to end war in West Asia. France moves its carrier strike group to Red Sea as part of potential mission to secure Strait of Hormuz. And Delhi to host 2026 Commonwealth Table Tennis Championship. And with that, we end the morning news. Have a nice day.
2: Agashavani.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: പങ്കുമ്മാനും പാച്ചുനായരും വലിയ ചങ്ങാതിമാരായിരുന്നു. ആ രണ്ടു കാരണവന്മാരുടെയും കൂടിച്ചേരലിൽ ഒരു തരം വൈരുദ്ധ്യവും ഉണ്ടായിരുന്നില്ല. ഒരാൾ മറ്റേയാളുടെ അഭിപ്രായങ്ങൾക്ക് സമ്മതം മൂളി. അവർക്ക് പറയാനും കേൾക്കാനും വളരെ ഉണ്ടായിരുന്നു. എല്ലാം പഴയ കഥകളാണെന്നു മാത്രം. പെൻഷൻ പറ്റിയ രണ്ടുദ്യോഗസ്ഥന്മാർ കൂടിയാൽ രണ്ടുപേർക്കും ഭൂതകാല പരാക്രമങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ടാവും. രണ്ടു കാരണവന്മാർ കൂടിയാൽ തറവാട്ടു മഹിമകളെപ്പറ്റിയും. എപ്പോഴും പങ്കുമ്മാനാണ് ആരംഭിക്കുന്നത്. നിറഞ്ഞ വെറ്റലത്തമ്പാച്ചിയിലേക്ക് കൈയിട്ടുകൊണ്ട് അദ്ദേഹം പറയും, അൾപ്പോകരെ തോൽപ്പിച്ചവനാ ഈ കുടുംബം ഉണ്ടാക്കിയത്. പരന്ത്രീസുകാരും സാമുദ്രിയും തമ്മിലുണ്ടായ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥ തുടങ്ങുകയായി. സാമുദ്രി അല്പം തളർന്നിരിക്കുമ്പോൾ ആൽബുക്കോർക്ക് പെരുമ്പടപ്പ് രാജാവിൻ്റെ സഹായത്തോടുകൂടി സാമുദ്രിയെ ആക്രമിച്ചതും 200 നായന്മാർ മാത്രമുണ്ടായിരുന്ന സാമുദ്രിയുടെ പട ചെറുത്തു നിന്നതും പങ്കുമ്മാൻ വിവരിക്കും. ആൽബുക്കോർക്ക് ഇന്ന് മുറി പറ്റി. അയാളുടെ 3 പടനായകന്മാർ മരിക്കുകയും ചെയ്തു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ ഒരു നിഗൂഢ കാര്യം വെളിപ്പെടുത്തുന്നതുപോലെ തുടരും, ആ പടനായകന്മാരിൽ രണ്ടാളെ കൊന്നത് എൻ്റെ കാരണവരാണ്. അന്നത്തെ പട കണ്ട് സന്തോഷിച്ച് സാമുദ്രിപ്പാട് ചാർത്തി തന്നതാണ് ആ കിഴക്കേ പാടം. 300 പാട്ടത്തിൻ്റെ നിലം, ഞങ്ങൾ കൊപ്പരക്കച്ചവടക്കാരൻ പോക്കറിന് വിറ്റ സ്ഥലം. പോക്കറ് അതുകൊണ്ട് ധാരാളം സമ്പാദിക്കുകയും ചെയ്തു. പാച്ചു നായർ ഇടപ്പോൾ തിരികെ കൊടുത്തു. സമ്പാദിക്കും, പങ്കുമാന് ഉത്സാഹം കയറി. ശ്രീത്വമുള്ള നിലമാണ്, തിരുവളയനാട്ടമ്മയുടെ തേരുവാഴ്ചയുണ്ട് അതിലെ, അറിയോ? ആഹാ, അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു ഇത്. ഇന്നിങ്ങനെയായാലും പിന്നെ പാച്ചു നായരുടെ ഊഴമായി. അയാൾക്കുമുണ്ട് മുന്തിയ കഥകൾ പറയാൻ. ആ കുടുംബത്തിൻ്റെ മഹിമ ലന്തക്കാരുടെ കാലം മുതൽക്കേ തുടങ്ങുന്നു. വീരഭടന്മാരുടെ പാരമ്പര്യവുമുണ്ട്. അതൊക്കെ ഊതി വീർപ്പിച്ചു പറയാൻ തുടങ്ങി.

0: ഭൂതകാല മഹിമകളിൽ ജീവിച്ചു പോന്ന ആ രണ്ടുപേരും ആയുഷ്കാലത്ത് ഒരു തൊഴിലിനും പോയിട്ടില്ല, പോകുകയുമില്ല. ഹാരാൻ്റെ മുറ്റമടിക്കുവാനായിട്ട്. നാരായണ, എന്നെ ആക്കിയിടല്ലേ എന്നാണ് പങ്കുമാൻ നിത്യവും പ്രാർത്ഥിക്കുന്നത്. പാച്ചുനായരും ഈ പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ആ രണ്ടു കുടുംബത്തിലെയും സ്വത്തുകൾ മാത്രം ഉറച്ചു നിന്നില്ല. അവ തൊഴിൽ ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്നവരുടെ കൈകളിലേക്ക് ഒഴുകിപ്പോയി. പങ്കുമാന്റെ കുടുംബത്തിൽ ജനസംഖ്യ കുറവാണ്. കുഞ്ചുകുട്ടിയും അമ്മയും പങ്കുമാനും മാത്രമേ ഉള്ളൂ. വിറ്റും തിന്നും കുറേ കാലം കഴിയാം. പാച്ചുനായരുടെ കാര്യമാണ് കുഴപ്പം. 7 പെണ്ണ്, 3 ആണ്, 2 കിഴവികൾ, 9 കുട്ടികൾ. ഇത്രയും പേരുടെ ചെലവുകൾ നടക്കണം. ആരും തൊഴിൽ ചെയ്ത് ശീലിച്ചവരല്ല. തൊഴിൽ ചെയ്ത് കുടുംബത്തിന് അപമാനമൊന്നും വരുത്തിയിട്ടില്ല. പാച്ചുനായർക്ക് പുറമെ 2 ആണുങ്ങളാണുള്ളത്, 2 അനുജന്മാർ. ഒരാൾക്ക് പകിടകളിയും സംബന്ധവുമാണ് തൊഴിൽ. ഏച്ചപ്പൻ നായരെ 3 ഭാര്യമാർ ഉപേക്ഷിച്ചു. 4 ഭാര്യമാരെ ഏച്ചപ്പൻ നായർ ഉപേക്ഷിച്ച് ആ വെല്ലുവിളിക്ക് മറുപടി നൽകി. ഇപ്പോൾ 8-ാമത്തെ ഭാര്യയാണ്. 5 കൊല്ലമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല. ആ സ്ത്രീയാണ് അയാൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ചേട്ടാ ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ ഇനി ACയുടെയും വില കൂടും.
1: മോളെ ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.

ആകാശവാണി സ്മൃതിമധുരം, ഒരേ ആശയം പുലർത്തുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ, മെലഡിയിൽ മാത്രം ശ്രുതി ചേർത്ത മലയാള ഗാനങ്ങൾ എത്രയോ നമ്മൾ കേട്ടു. റാപ്പിലും പോപ്പിലും ഇണക്കി ചേർത്ത ചില മലയാള ചലച്ചിത്ര ഗാനങ്ങളും നമുക്കുണ്ടല്ലോ. സാൾട്ട് ആൻഡ് പേപ്പർ സിനിമയിലെ അയ്യപ്പൻ കുയ്യപ്പൻ എന്ന ഗാനം ഓർമ്മയില്ലേ? അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ.

0: സ്മൃതിപത്രം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ കടിചക്രാസനം ചെയ്യുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
3: ആധുനിക കാലത്തെ ആഹാര രീതിയും ജീവിതക്രമങ്ങളും ചെറുപ്പക്കാരെ പോലും തടിയുള്ളവരാക്കി മാറ്റുന്നുണ്ട്. വണ്ണമുള്ളവരുടെ അരക്കെട്ടിലെ അമിതമായ കൊഴുപ്പ് അവരുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. ഇക്കാലത്ത് പുറംവേദനയും നടുവേദനയും വാർദ്ധക്യകാലത്ത് മാത്രമല്ല ചെറുപ്പക്കാർക്കും സാധാരണമായിരിക്കുകയാണ്. ഇത്തരക്കാർക്ക് നട്ടെല്ലിന്റെ ആരോഗ്യക്കുറവാണ് പ്രധാന കാരണം. കടിചക്രാസനം ഇത് ചെയ്യുമ്പോൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മന്ദത മാറി ഊർജ്ജസ്വലതയും ഉണ്ടാകുന്നു. സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒരാസനമാണ്. സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ 3 മാസം ഇത് സ്ഥിരമായി പരിശീലിക്കുകയും ആഹാരക്രമവും ശീലിച്ചാൽ ഇതിന്റെ ഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മനുഷ്യർ സാധാരണ കുറച്ചുനേരം ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് എണീക്കുമ്പോൾ കൈകാലുകൾ വലിച്ചു നീട്ടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മൾ മിക്കവരും അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മുകളിലും വശത്തേക്കും കൊണ്ടുപോകാറില്ലേ? ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ വളർത്തുമൃഗങ്ങൾ പോലും ഇത്തരത്തിൽ കൈകാലുകൾ വലിച്ചു നീട്ടുന്നത് കണ്ടിട്ടുണ്ടാകും. ഇനി കടിചക്രാസന ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പോടെ കാല് ചേർത്തോ അരയടി അകലത്തിലോ വെച്ച് നീണ്ടു നിവർന്ന് നിൽക്കുക. ഇരു കൈകളും ശരീരത്തിന്റെ ഇരുവശങ്ങളിലായി വയ്ക്കുക. തുടർന്ന് ശ്വാസം സാവധാനം എടുത്തുകൊണ്ട് ഇരു കൈകളും അതാത് വശങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തുക. രണ്ട് കൈപ്പത്തികളും ഭൂമിക്ക് സമാന്തരമാകുമ്പോൾ കൈപ്പത്തി മുകളിലോട്ട്

0: ഇങ്ങോട്ട് തിരിച്ച് തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കൈപ്പത്തികൾ കോർത്തു പിടിച്ച് കൈപ്പത്തി അതേപടി മലർത്തി മേലേക്ക് വലിച്ചു പിടിക്കുക. പിന്നെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കോർത്തുവെച്ച കൈകൾ വലതുവശത്തേക്ക് അരയ്ക്ക് മേൽഭാഗം വരെ താഴേക്ക് കൊണ്ടുവരിക. കൈമുട്ടുകളും കാൽമുട്ടുകളും വളയരുത്. കൈകൾ വശങ്ങളിലെ ചെവിയോട് ചേർന്നിരിക്കണം. അല്പം നേരം ആ സ്ഥിതിയിൽ തുടർന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിൽ വരിക. വിശ്രമശേഷം ഇടതുവശത്ത് ഇതുപോലെ ആവർത്തിക്കാം. നേരെ വശങ്ങളിലോട്ടാണ് വളയേണ്ടത്. മുമ്പോട്ടോ പുറകോട്ടോ വളയരുത്. തോളിനും കഴുത്തിനും ബലം കൊടുക്കരുത്. ദൃഷ്ടി നേരെ മുന്നിലേക്കാകണം. രണ്ടോ മൂന്നോ ആവർത്തി ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ നിന്നോ ഇരുന്നോ കിടന്നോ വിശ്രമിക്കാം.
1: കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496569631. ഫോൺ നമ്പർ വീണ്ടും പറയട്ടെ, 9495964321. ഒരു നമ്പർ കൂടി, 9496569631. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉച്ചയ്ക്ക് 12 മണിക്ക്. യേശുദാസ് പാടിയ ഗാനം, കെ ജി മേനോന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം, ചിത്രം കാഹളം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
3: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
4: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം. 9495965391 നമ്പറുകൾ വീണ്ടും പറയുന്നു, 9495965491. ഒരു നമ്പർ കൂടി, 9496596321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുന്നു ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ബഹിട്ടനീസ് വേണം. എന്നാൽ കീശ താലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
3: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
4: പ്രിയ ശ്രോതാക്കൾ, വസ്തു അഥവാ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഈ പരിപാടി ഉറപ്പായും കേൾക്കണം.

0: രാവിലെ 11:02 വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:02.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണസംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്താണ് എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും ന്യൂമോണിയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കും.

0: ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റയറായിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ല, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷേ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളുടെ അത് പകർന്ന് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം, അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ചില അവസരങ്ങളിൽ
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ലക്ഷണങ്ങൾ പൊതുവേ ഞാൻ അതിൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിൻ്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ ഇപ്പൊ COPD, പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ, HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്കാരോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്വസന അറകളിലാണ് ഈ നേരി കിട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്, അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലെയുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷനെല്ലാം വരുന്നത് ഇതിൻ്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസം മുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീജിയോണല്ലയിൽ ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്കു വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്. പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസിസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പൊ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്, വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. അപ്പോൾ വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു അതുണ്ടാക്കിയിരുന്നത്. COVID-19 ന്യൂമോണിയ അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ, ശ്വാസമുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല പലപ്പോഴും കോണ്ടാക്ട് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ളൂ കോഫ് എറ്റിക്വറ്റ്. അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയർലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്, നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ചു മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ ഫ്ലൂ വാക്സിൻ എടുത്തു തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം, ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി. ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ആദ്യം കെ കൃഷ്ണവേണി പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം സരസ്വതി നമോസ്തുതേ എന്ന് തുടങ്ങുന്നു രാഗം സരസ്വതി. രൂപകതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം.

അവസാനമായി ഹരികേശ നല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ച സാരസമുഖി എന്നു തുടങ്ങുന്ന കൃതി, രാഗം ഗൗഡമൽഹാർ, രൂപകതാളം.

ഇതുവരെ കേട്ടത് കെ കൃഷ്ണവേണി പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഇനി രക്ഷിത രമേശ് വീണയിൽ വായിച്ച മൈസൂർ വാസുദേവാചാർ കൃതി കേൾക്കാം. ശങ്കരി നിന്നെ എന്നാരംഭിക്കുന്നു രാഗം പന്തുവരാളി, മിശ്രചാപ്പ് താളം.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്നു. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം. 9499594321. മറ്റൊരു നമ്പർ 9499563321. നമ്പറുകൾ വീണ്ടും പറയാം, 9499569321. ഒരു നമ്പർ കൂടി 9499569631. അതിഥി ചലച്ചിത്ര താരം സോന നായർ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
4: ആകാശവാണി
5: വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് PA Biju.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പ്രിയ ശ്രോതാക്കളുടെ പേരിൽ അഡ്വക്കേറ്റ് ജഹാംഗീറിനെ സ്വാഗതം ചെയ്യുന്നു.
7: നമസ്കാരം.
6: നമുക്കിന്ന് ആധാരങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അസം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ അവകാശരേഖയാണല്ലോ ആധാരം എന്ന് പറയുന്നത്.
7: അതെ.
6: അതൊരു നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഒരു ആധാരം കയ്യിൽ. പക്ഷേ ഈ ആധാരം ഇല്ലാത്ത എത്രയോ പേര് ഉണ്ട്. വിവിധ തരം ആധാരങ്ങൾ ഉണ്ടല്ലോ, ഇത്തരം ആധാരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു 45 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രധാന ആധാരങ്ങളുടെ ഒരു എത്ര ആധാരമുണ്ട്, പേരുകളെന്ന് പറയാമോ?
7: തീർച്ചയായിട്ടും ആധാരങ്ങളെന്ന് പറയുന്നപ്പോൾ പലതരത്തിലുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്പെട്ട ഒന്നാണല്ലോ ഒരു വസ്തു സ്വന്തമായിട്ടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അത് തീറാധാരം ഷെയിൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കൺസിഡറേഷൻ, ഒരു വില കൊടുത്ത് അവരുടെ പേരിലേക്ക് മേടിക്കുന്ന സാധനം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വിലയാധാരം തീറാധാരമാണ് അവരുടെ പേരിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനമ്മമാർ മക്കൾക്ക് ഇഷ്ടദാനത്തോടുകൂടി ദാനം ചെയ്യും. അതിനെയാണ് സെറ്റിൽമെൻ്റ് ഡീഡ് അതല്ലെങ്കിൽ ഇഷ്ടദാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കാം.
6: ഗിഫ്റ്റ് അതിന് സമ്മാനമായിട്ട്,
7: അതെ, അത് ദാനാധാരം എന്ന് പറയും. വിവാഹ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതാണ് വില്ലാണ്. അനന്തരാവകാശികൾക്ക് തൻ്റെ ആഫ്റ്റർ, തനിക്ക് ശേഷം, മരണശേഷം ഇതെങ്ങനെയൊക്കെ വീതിച്ച് കൊടുക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടേതായ ഒരു ഉണ്ടാക്കി വെക്കാം. ദാറ്റ്സ് വില്ല്. സാധാരണ അതിന് മരണപത്രം എന്നാണ് പറയുന്നത് മലയാളത്തിൽ. വിൽപ്പത്രം. അപ്പോൾ അതെല്ലാവരും വിൽപ്പത്രം വിൽപ്പത്രം എന്ന്
6: പറയും. അതൊരു ആധാരമാണ്
7: തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. കാരണം അതിന് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റതുപോലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, അതിനൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്
6: അടുത്ത പ്രധാനപ്പെട്ട, എനിക്ക് ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കള് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട്.
7: തീർച്ചയായിട്ടും.
6: ഹലോ.
8: ഹലോ, നമസ്കാരം സാറേ.
7: നമസ്കാരം.
8: നമസ്കാരം. ഞാൻ സംശയം ചോദിക്കാൻ വിളിച്ചത്.
7: ചോദിച്ചോളൂ.
8: ഭാര്യയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തു, അതിനെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലൊരാളങ്ങ് മരിച്ചുപോയി. അപ്പം മറ്റേ ആളിനെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ?
7: രണ്ടുപേരും കൂടി ചേർന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
8: രണ്ടുപേരും കൂടെ ചേർന്നാണ് വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത്. ഒരാളും മരിച്ചു.
7: ഒരാൾ മരിച്ചു.

0: ഈ വിൽപത്രം, വിൽപത്രം ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നിങ്ങളുടെയും എങ്കിൽ, ആർക്കാണോ ഇത് കൊടുക്കേണ്ടത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ, ഭാര്യയുടേത് അവരെങ്ങനെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഡിവിഷൻ നടക്കണം. തന്നെ അതിനകത്ത് വില്ലിനകത്തൊരു കാര്യമുണ്ട്, ഒരു ഇതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ബില്ല് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ഒരാളിന് 540 രൂപ വെച്ച് അന്ന് രജിസ്ട്രേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു പേർക്കും കൂടി അന്ന് 1080 രൂപ മേടിച്ചിരിക്കും തന്നല്ലോ. അപ്പം ഭാര്യ മരിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതും കൂടി ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
1: ഭർത്താവ് മരിച്ചുപോയാൽ പിന്നെ ഭാര്യയുടെ പേരിലാവും, അങ്ങനെ ആവും, അങ്ങനെയാണോ
0: അവിടെ നോക്കുമ്പോഴത്തേക്ക്?
1: അല്ല, ചോദ്യം ശരിയായില്ല. ഭർത്താവിന്റെ പേരിലാണ് വസ്തു, പിന്നെ മക്കൾക്കൊക്കെ പിന്നെ വിൽപ്പത്ര എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ പിന്നെ ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ ഇപ്പോ
0: ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ വിൽപത്രത്തിൽ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭാര്യയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇത് വിൽപത്രം എഴുതാതിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടായി അവകാശം വരും. ഇനി അതിൽ തന്നെ പറയാം, ഇതൊരു സിവിൽ റൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സിവിൽ റൈറ്റ് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരു തരത്തിൽ, ക്രിസ്ത്യൻ ആക്ട് അനുസരിച്ച് വേറൊരു തരത്തിൽ, മുസ്ലിംസിന് വേറൊരു തരത്തിലാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് അയാത് ഏത് കാസ്റ്റ് വരുന്നു എന്നറിയാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായി പറയാനും പറ്റില്ല. ആ ക്രിസ്ത്യനാണ്, അതെ. അപ്പോ ക്രിസ്ത്യൻ അനുസരിച്ചാകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ എന്റെ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെയും മറ്റു ചില കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്, ജനറലി വരുന്നതാണ്.
1: അപ്പം ഭർത്താവിന്റെ പേരിലുള്ള വസ്തു വിൽപ്പത്ര ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ
0: ഭാര്യ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. മക്കൾക്ക് വില്ലെഴുതി വെച്ചിരിക്കുകയല്ലേ, അപ്പൊ അതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ പറ്റും? അദ്ദേഹത്തിന്റെ മരണശേഷം ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ?
1: ഓക്കെ.
2: മരണപത്രം അല്ലെങ്കിൽ വിൽപത്രം എന്ന് പറയുന്നത് മരണശേഷം നിലവിൽ വരുന്നത്,
0: അപ്പൊ പിന്നെ അത്
2: നിലവിൽ വന്ന് കഴിഞ്ഞു അത്.
0: അതെ.
2: പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച അങ്ങ് അതിനൊരു മറുപടി പറഞ്ഞു, രണ്ടുപേരുടെയും അവകാശത്തിലുള്ളതാണെങ്കിൽ ഒരു പക്ഷേ 50-50 ആണെങ്കിൽ ഒരു 50% വേണമെങ്കിൽ ഇങ്ങേർക്ക് മാറ്റാൻ
0: പറ്റില്ല.
2: മറ്റേ 50% ഈ ആർക്ക് കൊടുത്തു അവരുടെ സമ്മതപ്രകാരം മാത്രമേ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ.
0: പക്ഷേ ഈ മരണത്തിന് ശേഷം എഫക്റ്റീവ് ആകുന്ന വിൽപത്രത്തിന് രണ്ട് തരത്തിലുണ്ട്. അതിനകത്ത് എത്രത്തോളം അതിനകത്ത് സീരിയസ്നെസ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു വെള്ള പേപ്പറിൽ സാക്ഷികളുടെ സാന്നിധ്യം എഴുതിയാൽ പോലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ അകത്തുള്ള വരുന്നത്.
2: വലിയ വിലയാണ്.
0: അതെ,
2: മാറ്റി എഴുതിയാൽ ജീവിച്ചിരിക്കുമ്പോൾ പലതവണ മാറ്റി
0: എത്രത്തോളം. അതുകൊണ്ട് ഈ പലതരത്തിലുണ്ട്. ചില
2: ക്ഷാമേഖലയിൽ അങ്ങനെ ആവുമ്പോൾ ഇതിൽ ഒരു ഒരു കബളിപ്പിക്കലൊക്കെ നടക്കാൻ സാധ്യതയില്ല,
0: നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ ഒരിക്കലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ തൻ്റെ മരണശേഷം മക്കൾ കിടന്ന് തമ്മിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വില്ല് എഴുതരുത്. അവിടെയാണ് തർക്കം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കിടക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക. തീരാധാരം
2: തന്നെ എഴുതി കൊടുത്താൽ പ്രശ്നമില്ല,
0: പ്രശ്നമില്ല.
2: പിന്നെ മരണശേഷമേ നിലവിൽ വരും,
0: മറ്റേതാണെങ്കിലും മരണശേഷം മാത്രമേ
2: വരത്തുള്ളൂ. കാലശേഷം ഇന്നതുപോലെ എന്ന് പറഞ്ഞ് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ.
0: അത് സെറ്റിൽമെന്റ് ആണ്.
2: അവിടെയും
0: ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ. കാരണം ഇപ്പോ സീനിയർ സിറ്റിസൺസ് ആയിട്ട് പലരും വരും, 60-65 കഴിഞ്ഞാൽ എന്നെ നോക്കുമെന്ന് പറഞ്ഞാണ് ഏതെങ്കിലും മക്കളോട് സ്നേഹം കൂടി എഴുതുന്നത്. എന്നാൽ 65-ാമത്തെ വയസ്സിലോ 66-ാമത്തെ വയസ്സിലോ വേറെ ഏതെങ്കിലും മകൾ കൊണ്ടുപോയി അല്പം നല്ലതായിട്ട് നോക്കുമ്പോൾ സ്നേഹം അവിടെ കൂടും, ഉടനെ മറ്റത് ക്യാൻസൽ ചെയ്യും. അപ്പം മക്കൾ തമ്മിൽ അടിയായി. കരിച്ച എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോയിട്ട് അവൾ ഇപ്പോൾ സൂചിപ്പിച്ച് എൻ്റെ കട്ട് ചെയ്തു, ഉടനെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട്

0: അതും ഇന്ന് ഒരു പരിധിവരെ മക്കൾ തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പം പൈസ ചിലവുണ്ടെങ്കിലും തീരാധാരം എഴുതിയും കൊടുക്കും.
1: ഇതിൽ വ്യക്തത ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അവ്യക്തത ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ തമ്മിലടിക്കാനൊരു കാരണമായേക്കും.
0: ഇത് അതാണ്
1: അടുത്തൊരു ശ്രോതാവ്.
0: യെസ്
1: ഹലോ ഹലോ
2: ഹലോ സാർ നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ്.
0: ഗോപാലകൃഷ്ണൻ ചോദിച്ചോളൂ.
2: ഹലോ സാറെ, എനിക്ക് ഒഴിവുകൂറിയ ആധാരത്തെ പറ്റിയാണ് ഒരു സംശയമുള്ളത്. അത് ഞാൻ എന്നാൽ 92 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തീരാധാരം പണയപ്പെടുത്തി ലോൺ എടുത്തു. അങ്ങനെ അത് 2004 വരെ, അതായത് പുതുക്കി എടുക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുക, അങ്ങനെ 2004 വരെ എടുത്തിരുന്നു. 2004 ഏറ്റവും കൂടുതൽ എടുത്ത ലോണ് 2007 ക്ലോസ് ചെയ്തു. കേട്ടോ സാറേ, മഴ പെയ്യുന്നുണ്ട്,
0: പറഞ്ഞോളൂ.
2: 2007 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് ആധാരം തിരിച്ചെടുത്തില്ല. അത് എടുക്കാത്തതിന്റെ കാരണം എന്നാ വെച്ചാല് 12 കഴിഞ്ഞാല് ഒഴിവുറി എഴുതണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാതിരുന്നു. 2023 ഇപ്പൊ ആധാരം തിരിച്ചെടുത്തപ്പോ ഇനി ഒഴിവുറി എഴുതണമെന്നുള്ളതാണ് എന്റെ ഒരു സംശയം.
0: അതായത് ഈ ഒഴിവുകുറി എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കിനാവുമ്പോഴത്തേക്ക് കേരള സർക്കാർ അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേകമായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഗഹാൻ എന്നാണ് പറയുന്നത്. ഗഹാൻ പതിക്കുന്നതിന് കേരളത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രം ഒരു പ്രത്യേക അധികാരം കൊടുത്തിരുന്നതാ. അത് നേരത്തെ എന്ന് പറയുന്നത് ഒരു 2% ഫീസ് ഒന്നും രജിസ്ട്രേഷനും ഒരു ഇതും വച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അതും എടുത്തു കളഞ്ഞു ഗവൺമെൻറ്. ഇപ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് വസ്തു കൊണ്ടുവന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു വെള്ള പേപ്പറിൽ നിങ്ങളെ ഒന്ന് ഒപ്പിട്ട് മേടിക്കുകയല്ലാതെ അത് ഒരു വേറെ ഒരിടത്തും നിങ്ങൾ പോകുന്നില്ല. പക്ഷേ ഇതവർ അപ്പോഴെ തന്നെ ഓൺലൈൻ ചെയ്ത് കൺസേൺഡ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊടുക്കുകയും അവിടെയും പ്രത്യേക ഫീസൊന്നും മേടിക്കാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ.
2: എന്റെ ലോൺ എന്ന് പറഞ്ഞാൽ 2004 ലോൺ
0: അല്ല, പറയട്ടെ അത് തന്നെ. അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പം തന്നെ അറിയാലോ, കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം കേരള ബാങ്കായി, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പൊ അതിനനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ചെയ്യണമായിട്ട് വന്നു, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രമാണം അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അത് നീട്ടിക്കൊണ്ടു പോയി.
2: ഇപ്പം പറഞ്ഞു 12 കഴിഞ്ഞാല്
0: എന്നാലും ഈ ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ വളരെയധികം പ്പെട്ട ഒരു സാധനമല്ലേ. ബാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പ്രമാണം
2: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ബാങ്കുകാരോട് ചോദിക്കണം. അത് ബാങ്കുകാരോട് ചോദിക്കുക. പുതിയ റൂൾസ് അനുസരിച്ച് അത് വേണമെന്ന് ബാങ്കുകാർ പറയണമെങ്കിൽ ചെയ്യുക.
2: കാരണം നമ്മളിപ്പോ, ഞാൻ വേറെ സംശയം കൂടെ ചോദിക്കുക. കാരണം വെച്ചാൽ അപ്പൊ നമ്മൾ ചെക്ക് വഴി അല്ലെങ്കിൽ പ്രൊമിസറി നോട്ടിൽ ഒരാളോട് പണം വാങ്ങി ഒരു കാലാവധി വെച്ചു, അത് കഴിഞ്ഞ് 3 കഴിഞ്ഞാല് നമ്മളത് അവർ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഒരു നിയമമുണ്ട്. അങ്ങനെയുണ്ടല്ലോ.
0: നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും, മനസാക്ഷി കുത്ത് വരത്തില്ലയോ?
2: അല്ല, ഞാനതല്ല, അതല്ല, അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ കബളിപ്പിക്കാനല്ല പറഞ്ഞത്, ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അതുപോലെ തന്നെ ആയില്ലേ, ഇത് പണത്തിന്റെ ഇടപാടാണോ തീർന്നു? അങ്ങനെ അതുകൊണ്ട് അത് തീരുന്നില്ല അല്ലേ?
0: ഇതിനെ
2: സംബന്ധിച്ച്
0: തീരുന്നില്ല. ബാധ്യതകളായിട്ട് തന്നെ നിൽക്കും,
2: ബാധ്യതകളായിട്ട് തന്നെ നടക്കും. ഓക്കെ, ഞാനെന്ന് വെച്ചാൽ മണി ട്രാൻസാക്ഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷൻ നടന്നു, അത് അല്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് 3 വരെ അത് ചോദിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നീട് ചോദിക്കാൻ അവകാശം ഇല്ലെന്ന് കേട്ടിട്ടുണ്ട്.
0: അത് തന്നെ സാധാരണ. ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല, നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാധ്യത നിലനിർത്താൻ പാടുണ്ടോ?
2: പറഞ്ഞല്ല ഒരിക്കലും നമ്മൾ, അല്ല അങ്ങനല്ല, ഒരിക്കലും നമ്മൾ അത് കൊടുക്കാതിരിക്കും, അങ്ങനല്ല പറഞ്ഞത്. നിയമപരമായിട്ടൊരു വർഷം അങ്ങനെ, അതുകൊണ്ടാണ് ഈ ഞാൻ അന്നേരം അത് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് 12 കഴിഞ്ഞാൽ തീരും എന്നുള്ള ഒരു അങ്ങനെ വിചാരിച്ചു, അതേ ഉള്ളൂ.
0: എന്ന കാലഹരണ, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞു, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞ നിയമത്തിലുണ്ട്. എങ്കിലും ഒരു കേസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ബാധ്യത തിരിച്ചു കിട്ടുന്നതിന് അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.
2: അതെ അതെ, അല്ല ഞാൻ പറഞ്ഞ ബാങ്കിന് ഞാൻ ഒരു പൈസ കൊടുക്കാനല്ല. 2007 നമ്മൾ ലോൺ അടച്ച് ക്ലോസ് ചെയ്തു, ഒരു പൈസ പോലും ബാങ്കിന് കൊടുക്കാനല്ല. പക്ഷെ നമ്മൾ ആധാരം എടുത്തില്ല എന്നുള്ള ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ.
0: അതെ,
2: 12 കൊണ്ട് തീരും എന്നുള്ളത് കൊണ്ട് മാത്രം.
0: പക്ഷെ ബാങ്കിന്റെ ഭരണസമിതികൾ മാറി മാറി വരും.

0: മാറി മാറി വരുമ്പോ അവിടെ എന്തെങ്കിലും
1: ഭരണസമിതിയിലല്ല, അതിപ്പോ ആര് വരുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. 12 വർഷം കൊണ്ട് നമ്മുടെ ഈ ഇത് എഴുതാതെ പറ്റത്തില്ല എന്നുള്ള അന്നത്തെ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്നിപ്പോ നടക്കുകയല്ല.
0: അതെ അതെ,
2: സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ കേരള ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് നിയമങ്ങൾ ഒത്തിരി വ്യത്യാസം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. നാട്ടിൽ തന്നെയാണെങ്കിലും നിയമങ്ങൾ മാറി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറേണ്ടി
0: വരും.
2: ഈ അങ്ങ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, ഒഴിവുമുറി ഒഴിവുമുറി എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കളുടെ പേരിൽ?
0: അതെ, ഇപ്പോൾ അത് ഒഴിവുമുറി എന്ന് പറയുന്നത് സാധാരണ ഒന്നോ ഒന്നിൽ രണ്ടിലധികം ആൾക്കാർക്ക് ഒരു പുരയിടത്തിൽ ഒരു വസ്തുവിന്മേലെ എന്തെങ്കിലും ബാധ്യത വരികയും ഏതെങ്കിലും ഒരു കല്യാണ ആവശ്യത്തിനോ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ മൊത്തത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇത്ര ഷെയർ ഇത്ര ഭാഗം എൻ്റെ അവകാശം ഞാൻ എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് വിട്ടു നൽകുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 1% ഫീസും 1% രജിസ്ട്രേഷനും മാത്രമേ ഉള്ളൂ.
2: 1% ഫീസ് എന്ന് പറയുന്നത്
0: രജിസ്ട്രേഷൻ ഫീസ്.
2: രജിസ്ട്രേഷൻ മറ്റൊരു ശതമാനം
0: എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി.
2: സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്.
0: റിലീസ് ഡീഡിന് അങ്ങനെയുണ്ട്, 2% ടോട്ടൽ 2%.
2: അത് വളരെ കുറവാണ്. നമ്മൾ വില ആധാരത്തിനാണെങ്കിൽ 10, 2, 12% ഒക്കെ വരും.
0: അല്ല, ഇപ്പം എല്ലാം ജനറലൈസ് ചെയ്തിട്ടുണ്ട്, 8 2. 2000, അതായത് നമ്മുടെ ഏകദേശം ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചായത്ത് ഏരിയയിൽ, കോർപ്പറേഷൻ ഏരിയയിൽ, മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അങ്ങനെ കോർപ്പറേഷനിൽ 13, മുനിസിപ്പാലിറ്റിയിൽ 12, മറ്റേതിന് 10 പഞ്ചായത്ത് ഏരിയയിൽ. ഇപ്പം എല്ലാം റെഗുലറൈസ് ചെയ്തു, 8 2, 8% വിലയാധാരത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും.
2: അപ്പോൾ 10% നമ്മൾ വിലയുടെ 10% കൊടുക്കേണ്ടി
0: വരും.
2: അതാണ്. അപ്പം വീണ്ടും അടുത്ത
0: ചോദ്യം.
2: ഹലോ, പറഞ്ഞോളൂ.
3: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം.
3: എനിക്കൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്.
0: പേരും സ്ഥലവും കൂടി പറയൂ.
3: എന്റെ പേര് ജാനകി, നെടുമങ്ങാട്ട് നിന്നാണ് വിളിക്കുന്നത്. സാർ, എനിക്ക് സംശയം എന്താന്ന് വെച്ചാൽ, നമുക്ക് 15 സെന്റ് വസ്തു ഉണ്ട്.
0: ആയിക്കോട്ടെ.
3: ആ, ഈ 15 സെന്റ് 10 സെന്റ് മോളക്ക് എഴുതി കൊടുത്തിട്ടില്ല, എഴുതി കൊടുക്കണം. 5 സെന്റ് വീട് പോകാൻ കാലം ശേഷം മോനെന്നാണ് ഞങ്ങള് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു 200 രൂപ പത്രത്തില് 10 സെന്റ് അവളുടെ പേരില്, എന്റെ മോളുടെ പേരിലും, പിന്നെ 5 സെന്റും വീട് എന്റെ മോന്റെ പേരിൽ, എന്റെ കാലശേഷം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതിന് വാല്യൂ ഉണ്ടോന്ന് അറിയാനാണ്.
0: 200 രൂപ പത്രത്തിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്, രണ്ടു പേർക്കും അവകാശം ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാകണം എന്ന്.
3: അതെ.
0: എന്നാൽ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അത് തന്നെ. അപ്പം ഈ ഒരു അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ അതിന് അതിൻ്റെതായ ഒരു വാലിഡിറ്റി ഉണ്ടാകും. അതല്ലാതെ നമ്മൾ വെറുതെ കടലാസിൽ എഴുതിയിരിക്കുന്ന ഒരു വില മാത്രമേ അതിനകത്തുണ്ടാകൂ. വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫറൻസും എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ നടക്കില്ല. ഇല്ല, സാക്ഷികള് അത് തന്നെ. വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ഈ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിലയാധാരമായിരുന്നാലും സെറ്റിൽമെന്റ് ആയിരുന്നാലും വില്ലായിരുന്നാലും അതുമായി ബന്ധം ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഡീഡുകളെല്ലാം എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകൂ. ഈ പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെണ്ടറേയോ ഒരു വക്കീലിനെയോ കണ്ടാൽ ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. അല്ലാതെ 200 രൂപ പത്രത്തിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ടും സബ് രജിസ്ട്രാർ ഓഫീസ് രജിസ്റ്റർ ചെയ്താൽ നടപടിക്രമം അതല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതെ തന്നെ, അത് അവർ തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഫെയർ വാല്യൂ അനുസരിച്ച് എത്ര രൂപയുടെ പത്രം വേണമെന്ന് പറയണം. പിന്നെ അത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഇതൊന്നും സാധാരണക്കാരായ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന വെണ്ടർമാരെയോ അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വക്കീലിനെയോ സമീപിക്കുക.
3: അക്ഷയ കേന്ദ്രത്തിൽ
0: തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാലും മതി.

0: അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് തന്നെ സ്വയം ഒരു ഇപ്പം നമ്മൾ സൈറ്റിൽ കയറിയാൽ എല്ലാ സബ് രജിസ്ട്രർമാരുടെയും സൈറ്റിൽ കയറിയാൽ നമുക്ക് തന്നെ സ്വന്തമായി എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഓൺലൈൻ ചെയ്യാം. പക്ഷേ അതിനകത്ത് എല്ലാ നടപടിക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ വസ്തു ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം കരമടച്ചെടുക്കണം, അതിന് ബാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തണം, അതിന്റെ മുൻ പ്രമാണങ്ങളെല്ലാം.
1: അതിന് ബാധ്യത എന്റെ പുറത്ത് ലോൺ എടുത്തിരിക്കുകയാണ്, ലോണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്റെ മോൾക്ക് പ്രമാണം ചെയ്ത് കൊടുക്കാൻ
0: പറ്റാത്തവരുന്നത്.
1: സംഭവിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനുള്ളത് അവനും കിട്ടണം, അവൾക്കുള്ളത് അവൾക്കും കിട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ
0: പുറത്താണ് സഹോദരി. അത് മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സബ് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാധ്യത മുക്തി നേടിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ആ ബാധ്യത വെച്ചുകൊണ്ട് എൻ്റെ കാലശേഷം ഇന്നതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില്ല് എഴുതി വെക്കാം. അല്ലാതെ 200 രൂപ പത്രം വേണ്ട, അതിനൊന്നും വേണ്ട. ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എങ്ങനെ ഇത് 10 സെന്റ് എൻ്റെ മകൾക്കും 5 സെന്റ് എൻ്റെ കാലശേഷം എൻ്റെ മകനും കിട്ടണം എന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അത് തന്നെ മതി. അതിന് പത്രം വേണ്ട, മതി മതി. അതിനാണ് നമ്മൾ വില്ല് എന്ന് പറയുന്നത്, വിൽപത്രം എന്ന് പറയുന്നത് അതാണ്. അതാ പറഞ്ഞ, ഇതിന് പ്രത്യേകമായ ഫോർമാറ്റ് ഇല്ല. മലയാളം നമ്മുടെ ഏത് ഭാഷയാണോ മാതൃഭാഷയായാൽ ആ മലയാള ഭാഷയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ കാര്യം വ്യക്തമാകുന്ന തരത്തിൽ എഴുതിയാൽ മതി. അതിന് പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നും ഇല്ല. അതാ പറഞ്ഞത്, അതിന്റെ ഫോർമാറ്റ് അങ്ങനെയല്ല, അത് പത്രത്തിലല്ല എഴുതേണ്ടത്, വെറും പേപ്പറിലാ
1: എഴുതി
0: വെക്കണം. പിന്നെ സഹായത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ആധാരമെഴുത്തുകാരനെയോ ഒരു വക്കീലിനെയോ സമീപിക്കുന്നതിൽ തെറ്റില്ല. ഇതില് മറ്റ് ബാധ്യത ഇതൊന്നും വേണ്ട, അതൊക്കെ ഭാവിയിൽ മകളും മകനും കൂടെ തീർക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇത് നിങ്ങളുടെ കാലശേഷം ഇത് എങ്ങനെയൊക്കെ മാറ്റണം എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം ബില്ലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. മതി മതി മതി. ഓക്കെ.
2: വസ്തു കൈമാറ്റവും വിൽപ്പത്രവും തമ്മിലുള്ള ഒരു ഒരു ഒരു വേർതിരിവിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്
0: അല്ലേ. അതെ.
2: വസ്തു കൈമാറണമെന്നുണ്ടെങ്കിൽ അതിലെ ബാധ്യതകൾ മുഴുവനും തീർന്നിരിക്കണം,
0: സബ് രജിസ്ട്രാർ
2: നടപടിക്രമങ്ങൾ മുഴുവനും പാലിച്ചിരിക്കണം, അതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. പക്ഷെ വിൽപ്പത്രമാണെങ്കിൽ എന്തു ബാധ്യത ഉണ്ടെങ്കിലും വേണ്ട, ഞാൻ എൻ്റെ ഇംഗിതം അറിയിക്കുന്നു, കാലശേഷം അറിയിക്കുന്നു.
0: അപ്പോൾ അത് കാലശേഷം അത് ആർക്കാണോ അവരുടെ അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്.
2: മക്കൾക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുമോ, അതോ വിൽപ്പത്രത്തിൽ മറ്റാൾക്ക് കൊടുത്തുകൂടെ?
0: കൊടുക്കാൻ കുഴപ്പമില്ല, മക്കൾ മാത്രമല്ല. നമുക്ക് അതിനകത്ത് മറ്റേ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ക്ലാസ് 1 കാറ്റഗറി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ കൊടുക്കാം. അതല്ലാതെ തന്നെ വിൽപ്പത്രം നമുക്ക് മറ്റൊരാളെങ്കിൽ
2: എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മീൻസ് എനിക്ക് വേറെ ആൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്കൊക്കെ കൊടുക്കാം,
0: കൊടുക്കാൻ
2: ഭാഗം വയ്ക്കാൻ പറ്റും,
0: തീർച്ചയായിട്ടും കൊടുക്കാം.
2: നമ്മൾ അതിനിടയ്ക്ക് അങ്ങ് സൂചിപ്പിച്ചു, വീണ്ടും ആൾക്കാർ ലൈനിലുണ്ട്. ഹലോ ഹലോ പറയുമോ?
3: ഹലോ. ഒരു പ്രമാണം വ്യാജമായിട്ട് ചെയ്താൽ അതിന് തൂങ്ങിയാണെങ്ങനെ പറ്റുന്നില്ല.
0: ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. വ്യാജമായിട്ട് ചെയ്താലോ?
3: അല്ല, ഒരു ഒരാൾ മരിച്ചുപോയി, അപ്പോ അയാള് ചെയ്യാത്ത ഒരു പ്രമാണം വ്യാജമായി ചെയ്തു, വ്യാജമായി ഒപ്പിട്ട് ഒരു പ്രമാണം നടത്തി, അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും സാർ?
0: ആള് മരണപ്പെട്ടു പോയോ?
3: അതെ.
0: അപ്പോൾ നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല, എങ്കിലും ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തെന്നോ അതേ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ ചെയ്തു വെച്ചതാണോ? മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഈ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആൾ മാറാട്ടമാണെന്ന് കാണിച്ച് പരാതി കൊടുക്കാം. കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ കൊടുക്കാം. സബ് രജിസ്ട്രാറുള്ള ആദ്യമേ തന്നെ ബ്ലോക്ക് ചെയ്യണം, കരുത ഈ പ്രമാണം നടന്നിരിക്കുന്നത് യഥാർത്ഥ ആളുകളല്ല, അതിനാൾ മരണപ്പെട്ടു പോയി, മരണ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മറ്റു രേഖകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം തന്നെ പറയും കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ.

0: ആദ്യമേ തന്നെ ആരാണോ അങ്ങനെ ചെയ്തത് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പറയും. അപ്പോൾ പോലീസ് FIR എടുക്കും. അങ്ങനെയാണ് ഈ കേസായിട്ട് വരുന്നത്.
1: അങ്ങനെ വരുമ്പോൾ ഇത് വ്യാജമായ ഒപ്പാണെന്നും എല്ലാം തെളിവ് ശേഖരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാർ?
0: അതെ, അങ്ങനെ ചെയ്യും. അതിന് പോലീസ് തന്നെ ചിലപ്പോൾ പറയും സിവിൽ സംബന്ധമായ കേസായതുകൊണ്ട് ഞാൾ മാറാട്ടം നടത്തിയതിന് കേസെടുക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് കോടതിയിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ അവർ പറയും.
1: അത്
0: അതാ പറഞ്ഞ ഇത് അങ്ങനെ വരുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ഈ വസ്തു വീണ്ടും ഈ കിട്ടിയയാള് വീണ്ടും തിരിമറി നടത്താതിരിക്കാൻ സബ് ഡിവിഷണൽ ഓഫീസിൽ ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആൾമാറാട്ടം നടത്തിയത് കണ്ടുപിടിക്കാൻ പോലീസിന് FIR എടുക്കാൻ പരാതി കൊടുക്കുക. അതോടൊപ്പം ഇതിന്റെ മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അങ്ങനെ ഒരേ സമയം തന്നെ ഈ മൂന്നിടത്തും നിങ്ങൾ ഇത് കൊടുക്കണം. അത് തന്നെ തീർച്ചയായിട്ടും. അതോടെ ഈ സബ് ഡിവിഷണൽ ഓഫീസിൽ പോകുമ്പോൾ കൺസേൺഡ് വില്ലേജ് ഓഫീസിനും കൂടെ ഒരു പരാതി കൊടുക്കണം. കാര്യം ഇതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലാണ്. അപ്പം ഒരേ സമയം വില്ലേജ് ഓഫീസിലും പോകണം, സബ് ഡിവിഷണൽ ഓഫീസിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം.
1: അവര് സമയബന്ധിതമായിട്ട്
0: അതില്ല, നിങ്ങൾ ഈ പോകാനും പരാതി കൊടുക്കാനുമുള്ള നിങ്ങളുടെ സ്പീഡിയാണ് ആക്ഷനാണ് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് റെമഡിക്ക് സാധ്യത.
1: ഓക്കെ,
0: ഓക്കെ.
2: ഇദ്ദേഹം പറഞ്ഞ ഒരു കേസിൽ പറഞ്ഞ പോലെ മരണത്തിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് ഇട്ട് ട്രാൻസാക്ഷനെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ? അത്
0: തീർച്ചയായിട്ടും.
2: പിന്നീട് അത് ഈ ആൾമാറാട്ടമാണെന്ന് തെളിയിക്കേണ്ടി വരും.
0: തെളിയിക്കേണ്ടി വരും. അപ്പം അത് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ അതിനെതിരെ അടുത്ത നടപടികളായിട്ട് വരും. അപ്പം അവർ ഇതെല്ലാം പറയാം
2: പണം കൊടുത്തവരുണ്ട്,
0: അത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്, ഇത് അവർ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അതാണ് നമുക്ക് സബ് ഡിവിഷണൽ ഓഫീസിൽ പോയി അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഇത് ചിലപ്പം ഈ കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇവർ വെളിയിൽ പറയുന്ന ആൾക്കാർക്ക് എന്ന് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല, ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ വ്യക്തമായ രേഖകളില്ലാതെ സബ് ഡിവിഷണൽ ഓഫീസിൽ പോയാൽ അവിടെ ഇരിക്കുന്ന അടിയാധാരത്തിൻ്റെ കോപ്പിയൊന്നും അവർ കൊടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയമുണ്ട്, കരിച്ചാൽ അതിനകത്ത് കാലതാമസം എടുക്കില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം, വെളിയിൽ കിടന്ന് കളിക്കാനേ പറ്റൂ.
2: അപ്പം ഒരു തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ കാലതാമസം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ കുറെ കാലമൊക്കെ മെനക്കെടേണ്ടി വരുമായിരിക്കും. ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം വസ്തുവിൻ്റെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആധാരം സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കണം അല്ലേ, മറ്റൊരാളുടെ കയ്യിൽ പോകാൻ പറ്റും
0: എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് പലയിടത്തും പല പ്രമാണങ്ങളും കയ്യിലിരിക്കും, പെട്ടിയിലിരിക്കും, വസ്തു വല്ലോട്ടെയും കയ്യിലിരിക്കും. അപ്പോൾ പ്രമാണം മാത്രം പോരാ, കൈവശം കൂടി വേണം.
2: കൈവശമാണ്,
0: അതായത് പൊസഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വസ്തു നമ്മുടേതാണെന്ന് പറയാൻ പറ്റൂ.
2: പൊസഷൻസ് അപ്പോൾ നമ്മൾ കരമടയ്ക്കുന്നതിൽ ശ്രദ്ധ വേണം, അതാണോ?
0: അത് മാത്രമല്ല, വസ്തു ബൗണ്ടറി കെട്ടി
2: തിരിച്ചിരിക്കാം, വേർതിരിച്ച്
0: നമ്മുടെ കൈവശമാണ്. അപ്പോൾ അവിടെ വേറൊരാൾ ഒരു അടകുടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവിടെ കയറി വേറെ ആരെങ്കിലും ഇതിട്ട് എൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വസ്തുക്കൾ എന്ന് പറയുന്നത്, അതാണ്, ഒരു വസ്തു മേടിച്ചാലും ആ വസ്തു മേടിച്ച് പ്രമാണം അതിർതിരിച്ച് അവരെ താമസിക്കുന്നയാൾ വാടകയാണെങ്കിൽ അവരെ ഒഴിപ്പിച്ചെടുക്കണം, യഥാർത്ഥ ആളിനെ മാറ്റിയെടുക്കണം. അല്ലാതെ വസ്തു എല്ലാം പ്രമാണം ചെയ്തിട്ട് ഞാൻ രണ്ട് മാസം കൂടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മാസം താമസിച്ചിട്ട് പിന്നെ അവർ മാറിയില്ലെങ്കിൽ പിന്നെ അടുത്ത കേസ് കൊടുക്കണ്ടേ?
2: ഓ,
0: അതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിന് പൊസിഷൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: മറ്റൊരാൾ നമ്മുടെ
3: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്നു. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്രതാരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321. മറ്റൊരു നമ്പർ: 9495964321. അതിഥി ചലച്ചിത്രതാരം സോന നായർ. വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം തുടരുന്നു.
2: ഇല്ല, നമ്മുടെ വസ്തുവിൽ കയറി കരമടച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ?
0: ആർക്കും കരം അടയ്ക്കാം, പക്ഷെ നമ്മുടെ പേര് ആരുടെ
2: പേരിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ.
0: ആരുടെ പേരിലാണോ അവിടെ ഉള്ളത്, തൻ്റെ പേര് ആരുടെ പേരിലാണോ അവരുടെ
2: കരം അടയ്ക്കാൻ
0: പറ്റും. അതുകൊണ്ട് കരം വേറൊരാൾ അടയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വസ്തു ചിലപ്പോൾ ഈ അടയ്ക്കുന്ന ആളിൻ്റെ ഇത് അടുത്തായിരിക്കും, എന്താണ് പൊസഷൻ ഉള്ളത്, മറ്റേ രേഖകളിൽ വേറൊരാളുടെ.

0: ഇതായിരിക്കും.
1: ഓ,
0: അപ്പം അവർക്ക് ഇത് തർക്കം വരാതിരിക്കാനോ ദോഷം വരാതിരിക്കാനോ അതിങ്ങനെ അയാൾ പുതുക്കിക്കൊണ്ടിരിക്കും.
1: നമ്മൾ അറിയുന്നില്ല.
0: എപ്പോഴെങ്കിലും ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നാള് ഇത് നോക്കി നടത്തിയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ 50% ഉണ്ടല്ലോ, എനിക്കൊരു 10% തരിക.
1: അങ്ങനെ അതാണ്, അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകേണ്ടി വരുന്നു. തരാം. അടുത്തൊരു ശ്രോതാവ്. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം
2: സാർ, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ചോദിച്ചോളൂ
2: സാർ. എന്റെ നമസ്കാരം സാർ. എന്റെ ഒരു സംശയം, നമ്മള് പഴയ ആധാരങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പണ്ട് കാലത്തെഴുതിയിട്ടുള്ള തീറ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്ര തന്നെ സ്ഥലവും വടവിൽ കൂടുതൽ എന്നും പലപ്പോഴും എഴുതി രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ വടവിൽ കൂടുതൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
0: അളവിൽ കൂടുതൽ എന്നുള്ളതാണ്.
2: അതെ, അത് പലപ്പോഴും സാർ എന്റെ ഒരു സംശയം, നമ്മള് അളവിൽ കൂടുതലുള്ള വസ്തു, ഉദാഹരണത്തിന് 65 സെന്റും വളവിൽ കൂടുതൽ എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 65 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന അതിരുകൾ മുട്ടിച്ചെടുക്കുമ്പോഴുള്ള വിസ്തീർണ്ണം കണക്കാക്കിയുള്ള സ്ഥലം.
0: അതെ,
2: അങ്ങനെയല്ലേ സാർ?
0: അതെ, അതിനകത്ത് പുറമ്പോക്ക് ഭൂമി കൂടി കാണും. അത് പുറമ്പോക്ക് ഒന്ന് പ്രത്യേകിച്ച് പറയില്ല. പുറമ്പോക്ക് ഒന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രമാണം പതിയത്തില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അവർ പറയും, അപ്പം സബ് രജിസ്ട്രാർ അപ്പോഴത്തെ തന്നെ വില്ലേജ് ഓഫീസർക്ക് പറയും, ഇന്ന സ്ഥലത്ത് പ്രമാണം കക്ഷി തന്നെ വന്ന് പറയണ പുറമ്പോക്കുണ്ടെന്ന്, അത് പോയി നോക്കിയിട്ട് ഇതുവരെയ്ക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ, നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ പതിച്ച് എന്ന് പറഞ്ഞിട്ട് അത് അപ്പം പുറമ്പോക്കൊന്നും എഴുതൂല. ഇതുപോലുള്ള ചില ന്യായങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ.
2: ആ സാർ, അത് അനുബന്ധമായിട്ടുള്ള ഒരു സംശയം, പലപ്പോഴും നമ്മൾ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോക്കവരിന് വേണ്ടി സമർപ്പിക്കുമ്പോഴത്തേനും അപ്പോൾ ഉള്ള ഒരു എഫക്റ്റ് എന്തായിരിക്കും? കാര്യം നമ്മളിപ്പോ പ്രമാണപ്രകാരം ആക്ച്വലി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏരിയ സ്ഥലം മാത്രമാണോ നമുക്ക് പോക്കവരവ് ചെയ്ത് കിട്ടുന്നത്, അതോ ഈ വളവിൽ കൂടുതൽ എന്ന് പറയുന്ന ഏരിയ കണക്കാക്കി അതിന്റെ ഒരു കൃത്യത ഒന്ന് വ്യക്തത വരുത്താവും സാർ? അത്,
0: അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് പ്രമാണത്തിൽ രണ്ട് തരത്തിലുള്ള സർവേ നമ്പറുകളുണ്ട്, ഓൾഡ് സർവേയും റീസർവേയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സബ് ഡിവിഷൻ ഉണ്ട്. അപ്പൊ റീസർവേ നടന്ന സ്ഥലങ്ങളിൽ സബ് ഡിവിഷൻ വെച്ചിട്ട് പുറമ്പോക്കുകളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ പ്രമാണമാണ് അവിടെയൊക്കെ വരുന്നത്. അങ്ങനെയുള്ളതിൽ പോക്കുവരവ് തടസ്സമില്ല. റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെയാണ് ഒരു പ്രമാണം നടന്നത് എങ്കിൽ ഓൾഡ് സർവേ വെച്ചാണെങ്കിൽ പോക്കുവരവിന് കാലതാമസം എടുക്കും. അവർ പറയും ഇത് റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ വസ്തുവിൽ അഡീഷണലായിട്ട് കൂടി വസ്തു ഉണ്ട് എങ്കിൽ റീസർവേലെ അറിയാൻ പറ്റും, അല്പം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാസങ്ങൾ എടുത്തെന്നിരിക്കും.
2: അല്ല, റീസർവേ പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ വസ്തു മേടിക്കുന്നത്.
0: മേടിക്കുന്നതാണ് എങ്കിൽ അവിടെ പുറമ്പോക്കൊന്നും കാണില്ല, ഉള്ളത് കാണും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അളവിൽ കൂടുതലൊന്നും കാണത്തില്ല, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണോ അത് തന്നെ കാണും. അത് നിങ്ങൾക്ക് പട്ടയം പിടിച്ച് കിട്ടുകയും ചെയ്യും.
2: ഓക്കെ.
1: ഇപ്പോൾ റീസർവേ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന
0: സാറ്റലൈറ്റ്
1: സർവേയാണ് നടക്കുന്നത്. വളരെ കൃത്യമായിരിക്കും എന്ന് തോന്നുന്നു. പഴയ പോലെ നമ്മൾ ചങ്ങല പിടിച്ചുള്ള സർവേ ഒന്നും അല്ലല്ലോ. അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് റിസർവേ പൂർത്തിയായതിനു ശേഷം നമുക്ക് പരാതി ഉണ്ടെങ്കിലൊക്കെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ?
0: കൊടുക്കാം. പക്ഷെ അതിനകത്ത് ഈ സിവിൽ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഈ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് തന്നെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഒരു വസ്തു അളക്കാനായിട്ട് പോകുകയാണ്, എൻ്റെ വസ്തുവിൽ 5 സെൻറ് സ്ഥലം കുറവുണ്ട്, എനിക്കത് അളന്ന് തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ റീസർവേയിൽ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ആ അപേക്ഷ വെച്ചിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ അളക്കാൻ വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം.
1: മിക്കവാറും അതിർത്തിയുള്ള മറ്റു
0: തൊട്ടടുത്തുള്ള അതിൽ ആരെങ്കിലും ഒരാൾ ഒബ്ജെക്ഷൻ പറഞ്ഞാൽ അളവ് നടക്കില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാരും എന്ത് ചെയ്യും? റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പരാതിയുള്ള ഒരു ഭൂമിയും അളക്കണ്ട, പരാതി അവർ തീർക്കട്ടെ. കാരണം വെച്ചാൽ ഇവർ ഇവിടുന്ന് പോകും. ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പം ഡെപ്യൂട്ടി തഹസീൽദാരുടെ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും, റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കും പോകുന്നത്, വില്ലേജ് ഓഫീസർ ചിലപ്പം പോകും. കരിച്ച എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു തർക്കം വന്നു അടി നടന്നാൽ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ള സ്ഥലം തർക്കമുണ്ടെങ്കിൽ അതാണ് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നത്. നോട്ടീസ് കൊടുത്തു എല്ലാവരും ഹാജരായിട്ടുണ്ടെങ്കിൽ മാത്രം ഇവർ പോകുന്നു, അളക്കുന്നു. ആർക്കെങ്കിലും ഒരാൾ, അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഈ തടസ്സപ്പെടുത്താൻ പറ്റും. ആരെങ്കിലും ഒരാൾ എന്ന് പറയാൻ, സാറേ അവിടെ വരരുത്, ഞങ്ങൾക്ക് തർക്കമുണ്ട്.
1: പക്ഷെ അവർ അനീതി അവിടെ
0: നടക്കുന്നു. പിന്നെ കോടതിയിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ സിവിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇടപെടത്തില്ല, ഗോ ടു കോർട്ട്.
1: അവൻ്റെ കോടതിയുടെ നിർദ്ദേശം വേണ്ടി വരും.
0: കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കാലതാമസം, മരിച്ചാലും കാര്യം.

0: നടക്കൂല എന്നുള്ള തരത്തിൽ ചിന്താഗതിയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം,
1: പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ മനുഷ്യർ പരസ്പരം തർക്കങ്ങൾ തീർക്കുകയാണ് ഏറ്റവും
0: നല്ലത്.
1: നമുക്ക് അടുത്ത ശ്രാവ്. ഹലോ ഹലോ
2: ഹലോ
1: ആ ഹലോ പറയൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: സാറ്, ഞാൻ വിളിച്ചത് ഞാൻ ഒറ്റശേഖരം, തിരുവനന്തപുരം ജില്ല
0: ഒറ്റശേഖരമംഗലം.
2: ആ
0: പറഞ്ഞോളൂ
2: സാർ. എന്റെ ഭാര്യ 4 സെന്റ് വസ്തുണ്ട്. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. അപ്പൊ അത് എന്റെ മോന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റും സാർ?
0: ഇത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും, ഭർത്താവിന് മക്കൾക്ക് എഴുതി കൊടുക്കാം.
2: ഹിന്ദു തന്നെയാണ്. അപ്പൊ എന്റെ ഭാര്യ 4 സെന്റ് സ്ഥലമുണ്ട്. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. അപ്പൊ അത് പിന്നെ എന്റെ മോന്റെ പേരിൽ 2 സെന്റ് മോന്റെ പേരിൽ എഴുതി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ, എഴുതി കൊടുക്കാൻ പറ്റുമല്ലോ.
0: അത് തന്നെ, അത് നിങ്ങളുടെ പേരിലേക്ക് ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് മകൻ എഴുതി കൊടുക്കുക. ഒരു മകനല്ലേ ഉള്ളൂ? ഒരു മകനേ ഉള്ളൂ. അല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭാര്യയുടെ സ്വത്ത് മകന് തന്നെ കിട്ടും. ഇപ്പം നിങ്ങൾക്കാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് മകൻ എഴുതി കൊടുക്കാം. ഓക്കെ
2: ആ അപ്പൊ രക്ഷാച്ച് പോയപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ മറ്റേ വില്ലാ ഓഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ വില്ലാ ഓഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൈ എല്ലാം എടുത്തു, അതായത് പിന്നെ കണ്ട പേര് മാറിയതും കരണ്ട് ചെയ്തും പിന്നെ കൈവശ വാശും ബാക്കി സർട്ടിഫിക്കറ്റ് എടുത്ത്.
0: അത് തന്നെ, ഇതിനകത്ത് നമുക്ക് പുതുതായിട്ടൊരു പ്രമാണം ചെയ്യണമെന്നില്ല. കരിച്ച ഒരു പ്രമാണത്തിന്റെ ഒരു ഭാര്യയുടെ പേരിലാണ് ഈ വസ്തു. ഭാര്യ മരിച്ചു, ഭാര്യ മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഭാര്യയുടെ വസ്തുവിലുള്ള അവകാശം ഞാൻ എൻ്റെ മകന് റിലീസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒഴിമുറി മാത്രം കൊടുത്ത് പൈസ ചെലവില്ലാതെയും ചെയ്യാം. അതല്ല,
2: കണ്ടം മാറി
0: അത് തന്നെ. ഈ ഒറ്റശേഖരമംഗലം പുതിയ കാട്ടാക്കട താലൂക്കിന്റെ ഭാഗത്ത് വരുന്നത് കൊണ്ട് അവിടെയൊക്കെ റീസർവേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസർവേയിൽ പോയിട്ട് നിലമാണെങ്കിൽ അത് പുരയിടമാക്കണം. അതാണ് കണ്ടം മാറി കിടക്കണം എന്ന് പറയുമ്പോ, ഇപ്പം നിലമാണെങ്കിൽ അതിനെ ഭൂമി പുരയിടമാക്കണം. തരം മാറ്റലെന്ന് പറയുന്ന അപേക്ഷ കൊടുത്താൽ മതി, അവിടെ അപേക്ഷ കൊടുക്കണം. അവിടെ റീസർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങോട്ട് പോയിട്ട് പെരുങ്കടവിള പെരുങ്കടവിള നെയ്യാറ്റിൻകര താലൂക്കാണോ? അതെ, അവിടെയും റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ തരം മാറ്റൽ കൊടുക്കുക. അതിനുശേഷം ഈ ഭാര്യയുടെ വസ്തു, ഭാര്യയുടെ മരണശേഷം എനിക്ക് കിട്ടിയത് എൻ്റെ മകന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടദാനം കൊടുക്കാം. അതിനും വലിയ 1000 രൂപയുടെ ചിലവേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് തന്നെ, അത് തന്നെ ഞാൻ പറഞ്ഞു. സെറ്റിൽമെന്റ് ഡീഡ് ധനനിശ്ചയാധാരം തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. ഓക്കെ, സംശയം തീർന്നല്ലോ.
2: ഓക്കെ.
1: അപ്പൊ ഈ സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ ആണ്, വീണ്ടും
0: ഡയറക്റ്റായിട്ട് കൊടുക്കാം.
1: അപ്പൊ ധനനിശ്ചയ ആധാരത്തെ കുറിച്ച് ഒന്ന് ഒരു ചുരുക്കമായി പറയാം. ധനനിശ്ചയ,
0: അതായത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ധനം നിശ്ചയം ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ധനം എന്ന് പറയുന്നത് വസ്തു. അതെ, അപ്പോൾ അത് വാത്സല്യം കൊണ്ട് മക്കൾക്കാണ്. സാധാരണ അതിന് നമ്മുടെ ക്ലാസ് 1-ൽ വരുന്ന ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അങ്ങനെ
1: അടുത്ത ബന്ധം,
0: ആ ബന്ധം, ആ അടുത്ത ബന്ധത്തിലുള്ള, അല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് കൂടും, 5% കൊടുക്കണം.
1: ഓ, അങ്ങനെയാണ്.
0: അങ്ങനെയാണ്. ഇതാണ് എങ്കിൽ അങ്ങനെയല്ല. 500,000 രൂപ വരെ മുഖവിലയുള്ള വസ്തുക്കൾ 1,000 രൂപ മുദ്രപത്രത്തിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് 500,000 മേളിൽ ഓരോ 100,000 200 രൂപ കൂടി അഡീഷണലായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം.
1: ഓ,
0: അത്രേ ഉള്ളൂ. അപ്പം ധനനിശ്ചയം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കാലം പറയും, എൻ്റെ കാലശേഷം. അപ്പം എനിക്ക് അതുവരെ ആ വീടുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് കിടക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മക്കൾക്ക് കിട്ടുന്നവർക്ക് ഇവരുടെ കാലശേഷം മാത്രമേ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇതിനകത്ത് ഈ കൊടുക്കുന്നയാളിൻ്റെ ഹിഡൻ റൈറ്റ് ഉണ്ട്.
1: ഓ,
0: അത് മരണം കൊണ്ടേ മാറത്തുള്ളൂ.
1: അതുവരെ അയാൾക്ക് എൻ്റെ അത്ര റൈറ്റ് ഉണ്ട്, അയാളെ ഇറക്കി വിടാൻ പറ്റില്ല,
0: പറ്റത്തില്ല. അപ്പം ലോൺ എടുക്കണമെങ്കിൽ പോലും ഇവരുടെ സമ്മതപത്രം വേണം.
1: സമ്മതപത്രത്തോടെ ലോൺ എടുക്കാം.
0: എടുക്കാം.
1: ആ, അപ്പം അത് വളരെ സുരക്ഷിതമായൊരു മാർഗ്ഗമാണ്.
0: തീർച്ചയായിട്ടും
1: ചിലവ് കുറഞ്ഞതുമാണ്.
0: ചിലവ്
1: നമ്മുടെ സമയം അങ്ങ് വളരെ വേഗം തീർന്നു പോവുകയാണ്. ഒരാൾക്കൂടി തുടർച്ചയായ കോളുകളുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കലൂർ ചാരിച്ച്
0: ചോദിച്ചോളൂ.
3: എനിക്ക് എൻ്റെ അച്ഛനും അച്ഛൻ സഹോദരിക്കും എനിക്കും വേണ്ടിയിട്ട് ബിൽ പത്രമായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തന്നിരുന്നു. അതിന് സഹോദരിയുടെ വസ്തുവിലേക്ക് കടക്കുന്നതിന് എൻ്റെ വസ്തുവിൻ്റെ കിഴക്ക് അതിരിൽ കൂടി കീഴ് വടക്കോട്ട് ഇടവഴിയിലേക്ക് കയറാനായിട്ട് അന്ന് അച്ഛൻ ആധാരത്തിൽ എഴുതിയിരുന്നു. ഇപ്പോൾ സഹോദരിക്ക് സഹോദരിയുടെ വസ്തുവിലേക്ക് നല്ലൊരു വഴി റെഡിയായിട്ടുണ്ട്, റെഡിയായി. അതിലൂടെയാണ് വസ്തു സഹോദരിയാണ് അകത്തോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ആധാരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ വാല്യൂ പോകുവാ. ഇപ്പൊ അവർക്ക് നല്ലൊരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട്
0: അവർക്ക് ഒരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആ വഴി അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിൽ ഇതിനകത്തുള്ള വസ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളിനെ എടുക്കാം.
3: അതല്ല സാർ, ഇപ്പൊ ഇങ്ങനെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കിഴക്കെ അതിന് കൂടെ നടപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു വഴി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കിപ്പൊ ഈ സഹോദരടുത്ത് നിന്ന് ഒഴിമുറി വാങ്ങിച്ചെടുക്കണം. ഒഴിമുറിയല്ല, നമ്മൾ ഒഴിവ് വാങ്ങിച്ചെടുക്കണം.
0: അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ വേറൊരു വഴി കിട്ടി, ഈ വഴി, അതായത് ഇപ്പം അച്ഛനോ അമ്മയോ പറഞ്ഞിരിക്കുന്നത് പോലുള്ള വഴി തന്നെ നടന്നു പോകണമെന്നില്ലല്ലോ, മറ്റൊരു വഴി കിട്ടുകയല്ലേ. അപ്പൊ ആ വസ്തു, ആ വഴിക്ക് വെച്ചിരിക്കുന്ന വസ്തു നിങ്ങൾക്ക് തന്നെ സഹോദരി തരാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒഴിമുറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
3: അല്ലാതെ അതിന്റെ ആ നിയമം അതിനകത്തൊന്ന് മാറുന്നില്ല. ഇപ്പൊ വഴി കിട്ടിയത് കൊണ്ട്
0: ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ നിയമം മാറ്റാലോ. ഇത് വെളിയിലൊന്നും പോണില്ലല്ലോ.
3: പോകുന്നില്ല.
0: പക്ഷെ സഹോദരിയാണ്, അപ്പൊ സഹോദരിയോട് മാത്രം ചോദിച്ചാൽ പോരാ, സഹോദരിയുടെ ഭർത്താവിനോടും കൂടി ചോദിക്കണം കേട്ടോ.
3: അതെ, സഹോദരിയുടെ ഭർത്താവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു വഴിയുടെ കിഴക്കേ അതിരനോട് ഒരു വഴിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ബാധ്യത, അല്ലെങ്കിൽ അത് നമുക്ക് അത് ഒന്ന് റെഡിയാക്കി എടുക്കണോന്ന് ഇങ്ങനെ പറഞ്ഞു.
0: അതെ തന്നെ. അപ്പൊ അത് സൗഹാർദ്ദപൂർവ്വം അത് തീർത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ കേട്ടോ.
1: വളരെ പ്രധാനപ്പെട്ട അതെ. ഇപ്പം ഇത്തരത്തിലാണെങ്കിലും ആധാരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖ മൂലം തന്നെ മാറേണ്ടതുണ്ട്. മറ്റൊരു ഒരു ധാരണയിലൂടെ
0: രേഖപ്പെടുത്തണം. ഇതേ അതിലങ്ങനെ കിടക്കുകയും ഇത് എപ്പോഴെങ്കിലും ഇവർ വേറൊരാളിന് വിൽക്കുകയും ചെയ്താൽ അതിൽ ഈ പുതുതായിട്ട് എഴുതുന്നയാൾ വെണ്ടർ ഈ വഴി തന്നെ അതിനകത്ത് കാണിക്കും, മറ്റേ വഴി വേറെയും കിടക്കും. അപ്പോൾ പിന്നെ അതിന്മേൽ
1: തർക്കം വരും. ചെറിയൊരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെൻറ്റോ ഒക്കെ ആയിരിക്കാം, അതിൻ്റെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അത്
0: ഒഴിവാക്കുകയാണ്.
1: നമുക്ക് അങ്ങ് കുറച്ചു മുമ്പ് ഒരു ഗഹാൻ പതിക്കുന്നതിനെ പറഞ്ഞു, അതോടെ ഒന്ന് സൂചിപ്പിക്കാമോ?
0: അതെ, അത് നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കരുതൽ, കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാനും അവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതിനും വേണ്ടി സർക്കാർ നടപടികളുടെ ഈ റെട്ടാപ്പിസം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്നൊരിതാണ്. കൂടുതൽ രജിസ്ട്രേഷൻ ഫീസും വേണ്ട, കൂടുതൽ മുദ്രപത്രവും വേണ്ട, അവർ തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നൊരിതിൽ ഈ അവർ ഒപ്പിട്ട് കൊടുത്താൽ മതി.
1: ഒരു ഗ്രീൻ ചാനലാണെന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. കേരള സർക്കാർ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേ നാഷണലൈസ്ഡ് ബാങ്കിനൊന്നും പറ്റത്തില്ല,
1: ചെയ്യാൻ
0: പറ്റത്തില്ല.
1: അത് അതിപ്പോഴും നിലവിലുണ്ട്.
0: ഇപ്പം നിലവിലുണ്ട്. ഇപ്പം ഒരു ഫീസും കൊടുക്കണ്ട. നേരത്തെ 2% ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫീസേ വേണ്ട.
1: അപ്പം അവർ ബാങ്കുമായി ഇടപെട്ട ഈ പറഞ്ഞ വസ്തു സംബന്ധമായി ഉള്ള ഇടപാടുകൾക്ക്
0: അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുത്ത് നമ്മൾ അവർ പറയുന്ന ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ 7-ന്
1: പൈസ
0: അവർ ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് പൈസ കൊടുക്കും.
1: അതാണ്. നമുക്ക് ഒരു ശ്രോതാവിന്റെ കൂടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഹലോ,
0: പെട്ടെന്ന് ചോദിക്കാം.
1: ഹലോ, പെട്ടെന്ന് ചോദിക്കാമോ?
4: സാറേ, ധനനിധി ആധാരത്തിന്റെ പ്രസക്തി അറിയാനായിരുന്നു.
0: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
4: ഞാൻ എല്ലാവരും ഇളയ മകനായിട്ട് അച്ഛനെ അമ്മയും പ്രലോഭിപ്പിച്ച് ഒരു ധനനിധി ആധാരം നടത്തിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോയി, അച്ഛനെ അമ്മയും പ്രേരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ ആണ് ഈ ധനനിധി ആധാരം നടത്തിയത്. 32 വർഷമായി.
0: അത് തന്നെ, അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ പേരിലാണോ അവർ പട്ടയം അവരുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടും.
4: അച്ഛനാ മരിച്ചിട്ടുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്.
0: ആയിക്കോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് എഴുതി കൊടുത്തല്ലേ?
4: ഞങ്ങളുടെ കുടുംബസ്വത്താണ്.
0: അതെ, അതിൽ അമ്മയുടെ ഷെയറിൽ

0: തർക്കമുണ്ട് എങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു കേസ് കൊടുക്കാം. അതും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. പട്ടയം പിടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ പട്ടയം പിടിച്ചത് ഒരു സിവിൽ കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നല്ലൊരു സിവിൽ അഭിഭാഷകനെ കാണുക. അതെ അതെ, പ്രസക്തി വളരെ പാടാണ് കിട്ടാൻ, തിരിച്ചു കിട്ടാൻ. വെറുതെ ക്യാഷ് കൊടുത്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കേസ് അങ്ങനെയാണ്. ഇത് പട്ടയം പിടിച്ചു പോയ വസ്തു തിരിച്ചു കിട്ടുക, പ്രത്യേകിച്ചും ഒരാൾ മരണപ്പെട്ടും കൂടെ പോയി.
1: ഈ 30-32 വർഷമായിട്ട് ഈ ഭൂമിയിലോട്ട് ഈ ആളുകളാരും വരാറേ ഇല്ല. പട്ടയം പിടിക്കുന്ന ആള്
0: ഇതിനകത്ത് ഏറ്റവും നല്ല മാർഗം എല്ലാരും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് കേസ് പിൻവലിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സിവിൽ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതാണ് കോംപ്രമൈസ്.
1: 65 വർഷമായിട്ട് എന്റെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നത് ഞാനാ ഇപ്പോഴും അവിടെ ഉള്ളത്.
0: അതെ അതെ. ഓക്കെ,
2: നമുക്ക് പ്രോഗ്രാമിന്റെ സമയം തീർന്നുപോയി. അതുകൊണ്ടാണ് എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊക്കെ അല്ലെങ്കിൽ സംശയം ഉണ്ടാവുമായിരിക്കും. പട്ടയമായി കഴിഞ്ഞാൽ എൻ്റെ പൂർണ്ണ അധികാരമായി അല്ലേ, പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ആയി കഴിഞ്ഞു. തുടർച്ചയായി ശ്രോതാക്കളുടെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾക്ക് വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. ഒരു ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഡോക്ടർ എ ജഹാംഗീറിന് സാധിച്ചു. ശ്രോതാക്കളുടെ പേരിൽ അങ്ങേക്ക് നന്ദി പറയാം. എനിക്കൊന്നും ഈ പരിപാടികൾ വീണ്ടും തുടരേണ്ടതുണ്ട്.
0: ഒന്നും എത്തിയിട്ടില്ല
2: എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആധാരങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും വളരെ
0: ഇനിയത് പാർട്ടീഷൻ ഡീഡുണ്ട്, റെക്ടിഫിക്കേഷൻ ഡീഡുണ്ട്, റദ്ദാധാരമുണ്ട്, അങ്ങനെ ഒത്തിരി ആധാരങ്ങളുണ്ട്.
2: വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്.
0: അതെ,
2: ശ്രോതാക്കളുടെ പേരിൽ നന്ദി പറയട്ടെ. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
3: വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് പി എ ബിജു.
4: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496569631. നമ്പറുകൾ വീണ്ടും പറയട്ടെ: 9495964321. ഒരു നമ്പർ കൂടി: 9496569631. അതിഥി ചലച്ചിത്ര താരം സോന നായർ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് ശ്വേതാ മോഹനും ബിപിനും, ഗാനരചന പി ടി ബുനും, സംഗീത സംവിധാനം അരുൾ ദേവ്. ചിത്രം കബീറിൻ്റെ ദിവസങ്ങൾ.

അടുത്ത ഗാനം റെക്സ് വിജയൻ സംഗീതം നൽകി. റെക്സ് വിജയനൊപ്പം ശ്വേതാ മോഹനും സൂരജ് സന്തോഷും പാടിയത്. ഗാനരചന വിനായക ശശികുമാർ. ചിത്രം റൈഫിൾ ക്ലബ്ബ്.

ഒരു ഗാനം കൂടി കേൾക്കൂ. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ബിജി ബാലിന്റെ സംഗീതം, സൂരജ് സന്തോഷ് പാടിയത്. ചിത്രം വിവേകാനന്ദൻ, വൈറലാണ്.

0: ആകാശവാണി.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സുമായ ഡോക്ടർ ഇന്ദുലാൽജി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ലോക ഗണിതശാസ്ത്ര ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ് 14-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കേരള സ്കൂൾ ഓഫ് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300-ഓളം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്. ഈ ഗണിതശാസ്ത്ര വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച പ്രധാന ഗണിതജ്ഞരായ സംഗമഗ്രാമ മാധവൻ, വട്ടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവൻ എന്നിവരെ പറ്റി അറിയാനും അവരുടെ സംഭാവനകൾ വിശദീകരിക്കാനുമുള്ള ഒരു എളിയ ശ്രമമാണിത്. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ, പ്രത്യേകിച്ച് കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സംഗമഗ്രാമത്തിൽ ക്രിസ്തുവർഷം 1350 ജനിച്ച മാധവൻ. യൂറോപ്പിൽ ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും ജെയിംസ് ഗ്രിഗറിയും കാൽക്കുലസും അനന്തശ്രേണികളും കണ്ടെത്തുന്നതിന് 300 ആണ്ടുകൾക്ക് മുൻപേ തന്നെ കേരളത്തിൽ ഈ ആശയങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. ആധുനിക ഗണിതത്തിലെ അനന്തശ്രേണികൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ത്രികോണമിതിയിലെ സൈൻ, കൊസൈൻ എന്നീ ധർമ്മങ്ങളുടെ മൂല്യങ്ങൾ നിർണ്ണയിക്കാൻ ആധുനിക ഗണിതത്തിൽ ഉപയോഗിക്കുന്ന ശ്രേണികൾ ആദ്യമായി കണ്ടെത്തിയത് മാധവനാണ്. സൈൻ തീറ്റ ഈക്വൽസ് തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. കോസ് തീറ്റ ഈക്വൽസ് 1 മൈനസ് തീറ്റ² ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര എന്നീ അനന്തശ്രേണികൾ ഉപയോഗിച്ച് അദ്ദേഹം അവയുടെ മൂല്യങ്ങൾ കൃത്യമായി നിർണ്ണയിച്ചു. 300 വർഷങ്ങൾക്ക് ശേഷം സൈൻ കോസ് ശ്രേണികൾ 1669 ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു. അതിനാൽ ശാസ്ത്രലോകം ഇന്ന് ഈ ശ്രേണികളെ മാധവ ന്യൂട്ടൺ ശ്രേണികൾ എന്ന ആദരവോടെ വിളിക്കുന്നു. വൃത്തത്തിന്റെ ചുറ്റളവും വ്യാസവും തമ്മിലുള്ള അനുപാതമായ പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്തശ്രേണിയും മാധവൻ വികസിപ്പിച്ചെടുത്തു. പാശ്ചാത്യ ലോകം ഗ്രിഗറി ലെബനിസ് ശ്രേണി എന്ന് വിളിച്ചിരുന്ന ഈ ശ്രേണി യഥാർത്ഥത്തിൽ മാധവന്റെ കണ്ടെത്തലായതിനാൽ ഇന്ന് അതിനെ മാധവ ഗ്രിഗറി ശ്രേണി എന്നാണ് വിളിക്കുന്നത്. ഈ ശ്രേണി ഉപയോഗിച്ച് പയ്യുടെ മൂല്യം 11 ദശാംശസ്ഥാനങ്ങൾ വരെ കൃത്യമായി കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് ലോകത്ത് ലഭ്യമായിരുന്നതിൽ വെച്ച് ഏറ്റവും കൃത്യമായ മൂല്യമായിരുന്നു ഇത്. ഇത് രേഖപ്പെടുത്താൻ അക്ഷരങ്ങളെ അക്കങ്ങളാക്കി മാറ്റുന്ന കടപയാദി സമ്പ്രദായം ഉപയോഗിച്ച് അദ്ദേഹം വിബുധനേത്ര ഗജാഹിഹുദാശന ത്രിഗുണവേദ ഭവാരണ ബാഹവ നവനിഖർവമിതേവൃതി വിസ്തരേ പരിധിമാനമിതം ജഗ ദുർബുധ എന്ന പ്രസിദ്ധമായ ഒരു ശ്ലോകം രചിക്കുകയും ചെയ്തു. ഇതിലൂടെ 900,000 കോടി യൂണിറ്റ് വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കൃത്യമായി അദ്ദേഹം നിർവചിച്ചു. മാധവന്റെ സ്വന്തം കൃതികളിൽ ഭൂരിഭാഗവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് തെളിവായി ഇന്നും നാം ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയിൽ വന്ന ഗണിതശാസ്ത്രജ്ഞരുടെ ഗ്രന്ഥങ്ങളെയാണ്. ജ്യേഷ്ഠദേവൻ മലയാളത്തിൽ രചിച്ച ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് പാഠപുസ്തകമായ യുക്തിഭാഷയിൽ മാധവൻ അവതരിപ്പിച്ച അനന്തശ്രേണികളുടെ പൂർണ്ണമായ ഗണിതശാസ്ത്ര തെളിവുകൾ നൽകിയിട്ടുണ്ട്. നീലകണ്ഠ സോമയാജിയുടെ തന്ത്രസംഗ്രഹം എന്ന ഗ്രന്ഥത്തിലും പയ്യുടെ മൂല്യവും ശ്രേണികളും വിശദീകരിക്കുന്നു. കൂടാതെ തന്റെ ആര്യഭടീയ ഭാഷ്യം എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സൈൻ ശ്രേണികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതി മാധവ ഉക്തം എന്ന് നീലകണ്ഠ സോമയാജി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ചരിത്രപരമായ തെളിവാണ്. ശങ്കരവാര്യരുടെ യുക്തിദീപികയിലും മാധവന്റെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 1832 ചാൾസ് ലൈൻ വിഷ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ സമർപ്പിച്ച ഓൺ ദ ഹിന്ദു ക്വാഡ്രേച്ചർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദ പ്രപ്പോർഷൻ ഓഫ് ദ സർക്കംഫറൻസ് ടു ദ ഡയമീറ്റർ എക്സിബിറ്റഡ് ഇൻ ദ 4 ശാസ്ത്രാസ് ദ തന്ത്രസംഗ്രഹ, യുക്തിഭാഷ, കരണപദ്ധതി ആൻഡ് സദ്രത്മാല എന്ന പ്രബന്ധത്തിലൂടെ കേരളീയ ഗണിതശാസ്ത്രജ്ഞരുടെ ഈ നേട്ടങ്ങൾ ആദ്യമായി പാശ്ചാത്യ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര ചരിത്രകാരന്മാർ ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പല വേരുകളും അന്വേഷിച്ച് ചെന്നെത്തുന്നത് ഇരിങ്ങാലക്കുടയിലെ ഈ പ്രതിഭയിലാണ്. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സൈദ്ധാന്തിക ഗണിതത്തെയും നിരീക്ഷണാത്മക ജ്യോതിശാസ്ത്രത്തെയും കൂട്ടിയിണക്കിയ ഏറ്റവും സുപ്രധാന കണ്ണിയാണ് ക്രിസ്തുവർഷം 1380 ജനിച്ച വട്ടശ്ശേരി പരമേശ്വരൻ. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ പൂർവ്വകാല സിദ്ധാന്തങ്ങളെ അന്ധമായി പിന്തുടരാതെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആലത്തിയൂരിലെ തന്റെ ഇല്ലത്ത് അദ്ദേഹം ഒരു വാന നിരീക്ഷണ കേന്ദ്രം തന്നെ സജ്ജമാക്കിയിരുന്നു. തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും, അതായത് ഏതാണ്ട് 55 വർഷത്തോളം അദ്ദേഹം സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും തുടർച്ചയായി നിരീക്ഷിച്ചു. ഒരു ശാസ്ത്രജ്ഞന് വേണ്ട ഏറ്റവും വലിയ ഗുണമായ ക്ഷമയും സൂക്ഷ്മതയും ഈ നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞു കാണാം. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും സഞ്ചാരപഥവും അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വച്ചു. ഇത്ര സുദീർഘമായ നിരീക്ഷണങ്ങളിലൂടെയാണ് അക്കാലത്ത് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പരഹിതം എന്ന ഗണിത സമ്പ്രദായത്തിലെ പിഴവുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ക്രിസ്തുവർഷം 683 ഹരിദത്തൻ ആവിഷ്കരിച്ച പരഹിത സമ്പ്രദായം ഉപയോഗിച്ച് കണക്കുകൂട്ടിയ സമയത്തായിരുന്നില്ല യഥാർത്ഥത്തിൽ ഗ്രഹണങ്ങൾ സംഭവിച്ചിരുന്നത്. കാലക്രമേണ പഴയ സമവാക്യങ്ങളിൽ വന്ന പിഴവുകളായിരുന്നു ഇതിന് കാരണം. സിദ്ധാന്തങ്ങളും പ്രായോഗിക ഫലങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസം പരിഹരിക്കുന്നതിനായി ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചുള്ള ഗണിതശാസ്ത്ര സമവാക്യങ്ങളിൽ അദ്ദേഹം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി. അങ്ങനെ ദൃഗ് അഥവാ നിരീക്ഷണം, ഗണിതം അഥവാ കണക്കുകൂട്ടൽ എന്നിവ ഒത്തുപോകണമെന്ന ശാഠ്യത്തോടെ ക്രിസ്തുവർഷം 1431 അദ്ദേഹം ദൃഗ്ഗണിതം എന്ന പുതിയ സമ്പ്രദായം ആവിഷ്കരിച്ചു. ദൃഗ്ഗണിതത്തിനു പുറമെ ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ മറ്റൊരു വലിയ സംഭാവനയാണ് ഗോളദീപിക. ഗോളീയ ജ്യോതിശാസ്ത്രത്തെയും ത്രികോണമിതിയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഭൂമിയുടെ ആകൃതി, ഗ്രഹങ്ങളുടെ വലിപ്പം തുടങ്ങിയവയെക്കുറിച്ച് അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ആര്യഭടീയം, ലീലാവതി തുടങ്ങിയ പ്രസിദ്ധ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം രചിച്ച വ്യാഖ്യാനങ്ങൾ പിൽക്കാല ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയായി. സംഗമഗ്രാമ മാധവന്റെ ശിഷ്യനായിരുന്ന പരമേശ്വരൻ പിന്നീട് ആ ഗണിതശാസ്ത്ര പാരമ്പര്യം തന്റെ മകനായ ദാമോദരനിലൂടെ നീലകണ്ഠ സോമയാജിയിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മികച്ച പ്രതിഭയാണ് തിരൂർ തൃക്കണ്ടിയൂരിൽ 1444 ജനിച്ച നീലകണ്ഠ സോമയാജി. സംഗമഗ്രാമ മാധവനിലൂടെ തുടങ്ങി പരമേശ്വരനിലൂടെയും ദാമോദരനിലൂടെയും കൈമാറി വന്ന ഗണിത ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ അതിന്റെ ഉന്നതിയിലെത്തിച്ചത് നീലകണ്ഠനാണ്. ഗണിതശാസ്ത്രം കേവലം സമവാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും അതിന് യുക്തിഭദ്രമായ തെളിവുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ക്രിസ്തുവർഷം 1501 അദ്ദേഹം രചിച്ച തന്ത്രസംഗ്രഹം എന്ന സംസ്കൃത ഗ്രന്ഥം ഭാരതീയ ഗണിത ജ്യോതിശാസ്ത്ര രംഗത്തെ ഒരു ഇതിഹാസ കൃതിയായി കണക്കാക്കപ്പെടുന്നു. മാധവൻ കണ്ടെത്തിയ ത്രികോണമിതിയിലെ അനന്തശ്രേണികൾക്കും പയ്യുടെ മൂല്യത്തിനും വ്യക്തമായ ഗണിതശാസ്ത്ര തെളിവുകൾ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ്. ഇതുകൂടാതെ മാധവന്റെ സമവാക്യങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് പയ്യുടെ മൂല്യം കണ്ടെത്താൻ കൂടുതൽ വേഗത്തിൽ ഉത്തരം നൽകുന്ന പുതിയ അനന്തശ്രേണികളും കൺവേർജന്റ് സീരീസ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹം നൽകിയ ഏറ്റവും വിപ്ലവകരമായ സംഭാവന സൗരയൂഥത്തെക്കുറിച്ചുള്ള പുതിയൊരു ഗ്രഹമാതൃകയാണ്. ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്നുള്ള ടോളമിയുടെയും ആര്യഭടന്റെയും പരമ്പരാഗത ജിയോസെൻട്രിക് സിദ്ധാന്തങ്ങളിൽ ചില അപാകങ്ങൾ ഉള്ളതായി നീലകണ്ഠൻ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി. തുടർന്ന് ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭൂമിയെയല്ല മറിച്ച് സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന പുതിയൊരു ആശയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഈ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ടൈക്കോ ബ്രാഹി അവതരിപ്പിച്ച പ്രസിദ്ധമായ ടൈക്കോണിക് സിസ്റ്റം യഥാർത്ഥത്തിൽ നീലകണ്ഠ സോമയാജി ഒരു 100 മുൻപേ കേരളത്തിൽ ആവിഷ്കരിച്ച അതേ മാതൃകയായിരുന്നു. 100 ശേഷം മാത്രമാണ് കോപ്പർനിക്കസ്, കെപ്ലർ എന്നിവർക്ക് ഇത്തരം കണ്ടെത്തലുകൾ നടത്താൻ കഴിഞ്ഞത് എന്നതും നാം വിസ്മരിക്കരുത്. തന്റെ ഈ വിപ്ലവകരമായ കണ്ടെത്തലുകൾക്ക് അദ്ദേഹം വ്യക്തമായ തെളിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം രചിച്ച ആര്യഭടീയ ഭാഷ്യം, ഗോളസാരം എന്നീ ഗ്രന്ഥങ്ങളിലാണ് ഇതിന്റെ സമഗ്രമായ വിശദീകരണങ്ങളുള്ളത്. ആര്യഭടീയ ഭാഷ്യത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: തൈറേവ സർവൈ ഉച്ചാശ്രിതൈ വൃത്തൈ അനുനീയമാന കക്ഷ്യാഗോളൈ സമുത്പിന്നൈ ഭ്രാമ്യമാണ യഥാസ്വം ദൃശ്യന്തേ. അഥവാ ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം അവയുടെ സ്വന്തം ഓർബിറ്റുകളിൽ നയിക്കപ്പെട്ട് സൂര്യനെ കേന്ദ്രമാക്കിയുള്ള പഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഉൾഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ കേന്ദ്രം ഭൂമിയല്ല മറിച്ച് സൂര്യനാണെന്ന് ഇതിലൂടെ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചു. ഭാരതീയ വിജ്ഞാന സമ്പ്രദായത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് നീലകണ്ഠ സോമയാജിയുടെ ഈ കൃതികൾ. അദ്ദേഹത്തിന്റെ ആര്യഭടീയ ഭാഷ്യവും തന്ത്രസംഗ്രഹവും പിൽക്കാലത്ത് ജ്യേഷ്ഠദേവനെ പോലുള്ള ശാസ്ത്രജ്ഞർക്ക് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് പാഠപുസ്തകമായ യുക്തിഭാഷ രചിക്കാനും കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തെ ലോകത്തിന്റെ നിറകയിലെത്തിക്കാനും വലിയ തോതിൽ സഹായിച്ചു. ആധുനിക പാശ്ചാത്യ ശാസ്ത്രലോകം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ പല പ്രപഞ്ച സത്യങ്ങളും കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് 100 മുൻപേ അദ്ദേഹം കൃത്യമായി ഗണിതവൽക്കരിച്ചിരുന്നു എന്നത് ചരിത്രത്തിലെ നിത്യവിസ്മയമായി അവശേഷിക്കുന്നു. കേരളീയ ഗണിതശാസ്ത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ക്രിസ്തുവർഷം 1530 ജ്യേഷ്ഠദേവൻ രചിച്ച യുക്തിഭാഷ. സംഗമഗ്രാമ മാധവനിലൂടെ ആരംഭിച്ച ഗണിതശാസ്ത്ര പാരമ്പര്യം വട്ടശ്ശേരി പരമേശ്വരനിലൂടെയും ദാമോദരനിലൂടെയും നീലകണ്ഠ സോമയാജിയിലൂടെയും വളർന്ന് ജ്യേഷ്ഠദേവനിലെത്തുമ്പോൾ അത് ലോകത്തിന് കാൽക്കുലസിന്റെ ആദ്യത്തെ പാഠപുസ്തകം സമ്മാനിച്ചു. പ്രഗത്ഭനായ ദാമോദരനായിരുന്നു ജ്യേഷ്ഠദേവന്റെ ഗുരു. മറ്റു ഭാരതീയ ഗണിത ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതത്തിന് പകരം പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ രചിക്കപ്പെട്ടു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയുമാണ്. ഭാരതീയ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പരമ്പരാഗത ശൈലി സൂത്രവാക്യങ്ങൾ ശ്ലോകരൂപത്തിൽ മനഃപ്പാഠമാക്കാൻ പാകത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ജ്യേഷ്ഠദേവൻ ഈ രീതി തിരുത്തിക്കുറിച്ചു. യുക്തി അഥവാ തെളിവ് അതുമല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായ ന്യായീകരണമില്ലാതെ ഒരു സിദ്ധാന്തവും അദ്ദേഹം അംഗീകരിച്ചില്ല. മാധവൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയ തന്റെ മുൻഗാമികൾ കണ്ടെത്തിയ ത്രികോണമിതിയിലെ അനന്തശ്രേണികൾ, പയ്യുടെ മൂല്യം തുടങ്ങിയവ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വളരെ ലളിതമായി എന്നാൽ തികഞ്ഞ ഗണിതശാസ്ത്ര സൂക്ഷ്മതയോടെ അദ്ദേഹം യുക്തിഭാഷയിൽ സമർത്ഥിക്കുന്നു. കേവലം ഉത്തരം നൽകുന്നതിന് പകരം എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഗണിതശാസ്ത്ര ഉത്തരങ്ങളാണ് ഈ ഗ്രന്ഥം നൽകിയത്. ആധുനിക കാൽക്കുലസിന്റെ അടിസ്ഥാന ശിലകളായ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നിവയുടെ ആദ്യ രൂപങ്ങൾ യുക്തിഭാഷയിൽ വ്യക്തമായി കാണാം. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടെത്തുന്നതിനായി അതിനെ അനന്തമായ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയും പിന്നീട് അവയെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന രീതി അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നു. ഇതിനെ അദ്ദേഹം സങ്കലിതം എന്നാണ് വിളിച്ചത്. ഐസക് ന്യൂട്ടനും ലെബനിസും ലിമിറ്റുകൾ എന്ന ആശയം അവതരിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജ്യേഷ്ഠദേവൻ ഈ ആശയങ്ങൾ ഉപയോഗിച്ച് ഗണിതക്രിയകൾക്ക് തെളിവ് നൽകി. യുക്തിഭാഷയിലെ വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്തുന്ന ഭാഗം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ രീതി വ്യക്തമാകും. മാധവ ഗ്രിഗറി ശ്രേണിയുടെ തെളിവ് നൽകുന്ന ഭാഗത്ത് അദ്ദേഹം വൃത്തത്തെ ഒരു ബഹുഭുജമായി സങ്കല്പിക്കുകയും ഭുജങ്ങളുടെ എണ്ണം അനന്തമായി വർദ്ധിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായ ഒരു വൃത്തമായി മാറുകയും ചെയ്യുന്ന രീതി കൃത്യമായി പ്രതിപാദിക്കുന്നു. പൈയുടെ മൂല്യം കണ്ടെത്തുന്നതിനുള്ള അനന്തശ്രേണിയെക്കുറിച്ച് യുക്തിഭാഷയിൽ നൽകുന്ന ലളിതമായ എന്നാൽ കൃത്യതയാർന്ന ഗണിതശാസ്ത്ര വിശദീകരണം ഇങ്ങനെയാണ്. വ്യാസാർത്ഥത്തെ ഒന്നായി കരുതിയാൽ അതിൽ നിന്ന് മൂന്നിലൊന്ന് കുറച്ച്, അഞ്ചിലൊന്ന് കൂട്ടി, ഏഴിലൊന്ന് കുറച്ച് ഈ പ്രക്രിയ അനന്തമായി തുടർന്നാൽ കാൽ വൃത്തത്തിന്റെ ചുറ്റളവ് ലഭിക്കും. ഇത് പാശ്ചാത്യ ലോകം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കണ്ടെത്തിയ പൈ ബൈ ഫോർ ഈക്വൽസ് വൺ മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് മൈനസ് എറ്റ്സെട്ര എന്ന ആധുനിക സമവാക്യത്തിന്റെ വ്യക്തമായ മലയാള ഭാഷയും അതിലേക്കുള്ള പൂർണ്ണമായ തെളിവുമാണ്. പതിനാറാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ മറ്റേതൊരു കോണിലും ശാസ്ത്രം ഇത്രത്തോളം യുക്തിഭദ്രമായി വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സാധാരണന്മാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ ഇത്തരമൊരു ഗഹനമായ ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. ഗണിതശാസ്ത്രം എന്നാൽ വെറും അക്കങ്ങളുടെ കൂട്ടിക്കിഴക്കിരികൾ മാത്രമല്ല, മറിച്ച് നിരന്തരമായ ചോദ്യം ചെയ്യലുകളും ലോജിക്കലായ തെളിവുകളുമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തത് ജ്യേഷ്ഠദേവന്റെ ഈ അതുല്യ സൃഷ്ടിയാണ്. പ്രൊഫസർ കെ വി ശർമ്മയെപ്പോലുള്ള ആധുനിക ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങളാണ് യുക്തിഭാഷയുടെ ശാസ്ത്രീയ പ്രാധാന്യം പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി തുറന്നുകാട്ടിയതും അതിന് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് ഗ്രന്ഥം എന്ന അംഗീകാരം നേടിക്കൊടുത്തതും. പതിനാറാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെത്തിയ ഈശോസഭാ പാതിരിമാർ വഴി കേരളീയ ഗണിതജ്ഞരുടെ ഈ കണ്ടെത്തലുകൾ യൂറോപ്പിൽ എത്തിയിരിക്കാമെന്നും അതാണ് പിന്നീട് യൂറോപ്യൻ ഗണിതശാസ്ത്ര നവോത്ഥാനത്തിന് അടിത്തറ പാകിയതെന്നും പ്രമുഖ ചരിത്രകാരന്മാരും ഗണിതശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. ഗ്രഹണങ്ങൾ പ്രവചിക്കാനും കലണ്ടറുകൾ തയ്യാറാക്കാനും നാവിക വിദ്യയ്ക്കും വേണ്ടിയുള്ള പ്രായോഗിക അന്വേഷണങ്ങളാണ് കേരളീയരെ ഈ വലിയ ഗണിതശാസ്ത്ര നേട്ടങ്ങളിലേക്ക് നയിച്ചത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴോ വിസ്മൃതിയിലാണ്ടുപോയ നമ്മുടെ പൂർവികരുടെ ബൗദ്ധിക പൈതൃകം ഓർക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയേണ്ടതാണ്. പാശ്ചാത്യ ലോകം അറിവിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അനന്തതയുടെ രഹസ്യങ്ങൾ ഗണിതത്തിലൂടെ ചുരുളഴിച്ചെടുത്ത മാധവന്റെയും പരമേശ്വരന്റെയും നീലകണ്ഠന്റെയും പിന്മുറക്കാരാണ് നാം എന്നത് എത്രമാത്രം ആവേശകരമാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ അലയടിച്ചിരുന്നത് കലയുടെയും സാഹിത്യത്തിന്റെയും താളങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയുള്ള ശാസ്ത്രത്തിന്റെ അദമ്യമായ കുതിപ്പുകൾ കൂടിയായിരുന്നു. ഇരുളടഞ്ഞ താളിയോലകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ ഗണിതസൂത്രങ്ങൾ സമാനതകളില്ലാത്ത ഒരു വിജ്ഞാന വിപ്ലവത്തിന്റെ സുവർണരേഖകളായി കാലാതീതമായി ഇന്നും നിലകൊള്ളുന്നു. ആധുനിക ലോകത്തിന് ശാസ്ത്രത്തിന്റെ പുതുവെളിച്ചം പകർന്ന ഈ കേരളീയ ജ്ഞാനവ്യവസ്ഥയുടെ ചരിത്രം വെറുമൊരു ഭൂതകാല സ്മരണയല്ല, മറിച്ച് ലോകഭൂപടത്തിൽ മലയാളിയുടെ ബൗദ്ധിക ഔന്നത്യത്തെ അടയാളപ്പെടുത്തുന്ന, വരും തലമുറകളുടെ സിരകളിൽ അഗ്നിയായി പടരേണ്ട എക്കാലത്തെയും വലിയ അഭിമാനഗാഥയാണ്.
1: കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലും

0: പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സുമായ ഡോക്ടർ ഇന്ദുലാൽജി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജെ ഉണ്ണിത്താൻ ഈണം നൽകി നിതിൻ രാജും നിത്യാമാമനും പാടിയ ഗാനം ചിത്രം ത്രിശങ്കു.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി സുധീരൻ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ആദ്യ ഗാനം അമ്പിളിമാനത്ത് പുഞ്ചിരിക്കും നേരം എന്ന് തുടങ്ങുന്നു. രചന സുധീർ സരോവരം.

ഇതുവരെ കേട്ടത് വി ടി സുനിലിന്റെ സംഗീതത്തിൽ രഞ്ജിനി സുധീരൻ പാടിയ ലളിതഗാനങ്ങൾ. രചന സുധീർ സരോവരം, ചേരാവള്ളി ശശി എന്നിവർ. പശ്ചാത്തലത്തിൽ കീബോർഡ് സി തങ്കരാജ്, തബല പ്രദീപ് കുമാർ എസ് ടി, ഗിറ്റാർ ബിൽഹാൻ, റിഥം അരുൺ എസ് പി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറ് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
2: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ഇന്നലെ രാത്രിയും നിരീക്ഷകർ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം മന്ത്രിസഭാ പങ്കാളിത്തം സംബന്ധിച്ച വിവിധ ഘടകകക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയവും നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുച്ചേരിയിലും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നിലവിലുള്ള 15-ാമത് നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി സാംറാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. 15 BJP MLA പതിനാലോളം JDU MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതേസമയം പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നിർണായക ഘട്ടങ്ങളിൽ സായുധ സേന ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ്.

0: ാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധ സേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് ശത്രുക്കളെ ഓർമ്മിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായ റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൌദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമുദ്ര സാങ്കേതിക മെഡിക്കൽ പിന്തുണ സേവനങ്ങൾ നൽകാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാനിലെ തുറമുഖ സമുദ്ര സംഘടന പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാങ്ങ പ്രോസസിംഗ് ഏരിയയിലും സംഭരിക്കുന്ന ഗോഡൌണുകളിലുമാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കും. കൃത്രിമ പഴുപ്പിക്കൽ, അമിത കീടനാശിനി ഉപയോഗം, ഗുണനിലവാര ലംഘനം എന്നിവയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67 സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 53 താഴ്ന്ന് 78,011 നിഫ്റ്റി 41 നേട്ടത്തിൽ 24,372 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 240 വർദ്ധിച്ച് 1,11,800 ഗ്രാമിന് 13,975 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് 1 സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ മാർച്ച് മാസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിക്കൽ എന്ന പ്രദേശത്ത് ഷിഗല്ലോസിസ് എന്ന അണുബാധ പടർന്നു പിടിക്കുകയും ആനക്കുഴിക്കര ഗ്രാമത്തിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 51 രോഗികളിൽ 12 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് ഷിഗല്ലോസിസ് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിഗല്ലോസിസ്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ കുറഞ്ഞത് 160 ദശലക്ഷം ആളുകളിൽ ഈ അണുബാധ കാണപ്പെടുന്നു. ഇതിലധികവും വികസ്വര രാജ്യങ്ങളിൽ ആണ്. കൊച്ചുകുട്ടികളെയാണ് ഷിഗല്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1897 ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റായ കിയോഷി ഷിഗ എന്ന വ്യക്തിയാണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത്. ബാസിലസ് ഡിസെൻട്രിയ എന്ന നാമമായിരുന്നു അന്ന് അദ്ദേഹം ഇതിനു നൽകിയത്. എങ്കിലും 1930 അത് ഷിഗല്ല എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷിഗല്ല എന്ന രോഗാണുവിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ മാരകമായ ദണ്ഡാകൃതിയിലുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല. ഈ രോഗാണു 4 ഇനങ്ങളിലായി കാണപ്പെടുന്നു. ഷിഗല്ല സോണി അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും സാധാരണ ഇനമാണിത്. ഷിഗല്ല ഫ്ലെക്സ്നേരി ഇന്ത്യയിലുടനീളം പ്രബലമായി കാണുന്നത് ഷിഗല്ല ഫ്ലെക്സ്നേരി എന്ന ഇനമാണ്. ഷിഗല്ല ബോയിഡി, ഷിഗല്ല ഡിസെൻട്രിയെ കുടലിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഇവ കോശങ്ങൾക്കുള്ളിൽ പെറ്റുപെരുകുന്നു. അതോടൊപ്പം ചില വിഷപദാർത്ഥങ്ങൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കുടലിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം സംഭവിക്കുകയും സ്തരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. വെറും 100-ൽ താഴെ അണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ രോഗാണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് എന്ന അണുബാധ പിടിപെടുന്നത്? മനുഷ്യ മലം കലർന്ന മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഷിഗല്ല അണുബാധയുള്ളവരോ അടുത്തിടെ രോഗബാധിതരായവരോ ആയ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെടുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ സ്പർശിക്കുക, രോഗമുള്ള കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുക, രോഗി ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, തടാകങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ മലിനമായ ജലം ഉള്ളിൽ ചെല്ലുക, രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണം, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിൽ എത്ര നിഷ്കർഷത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും മലിനമായവ ആയിരിക്കും. ഇനി ആർക്കാണ് ഷിഗല്ലോസിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നോക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. തിരക്കേറിയ സാഹചര്യങ്ങളിലും ഡേ കെയർ സെന്ററുകളിലും ഷിഗല്ലോസിസ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. വികസ്വര രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ ഷിഗല്ലോസിസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ HIV പോലെയുള്ള രോഗാവസ്ഥ മൂലമോ കീമോതെറപ്പി പോലെയുള്ള ചികിത്സകൾ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഷിഗല്ലോസിസ് കൂടുതലായി കാണപ്പെടുന്നു. ഷിഗല്ലോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗാണു ശരീരത്തിനുള്ളിൽ കടന്ന് 1-2 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ചിലപ്പോൾ 1 ആഴ്ച വരെ എടുക്കും. രക്തമോ കഫമോ അടങ്ങിയ വയറിളക്കം, അതിസാരം, വയറുവേദന, പനി, ദഹനക്കുറവ്, ഓക്കാനം, ഛർദി, തുടരെ തുടരെ മലവിസർജനം നടത്തണം എന്ന തോന്നൽ. ലക്ഷണങ്ങൾ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചിലപ്പോൾ അവ കൂടുതൽ കാലം നിലനിൽക്കും. ഷിഗല്ല ബാധിച്ചതിനുശേഷം ചിലരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല. എന്നാൽ രോഗാണുക്കൾക്ക് മലത്തിലൂടെ ഏതാനും ആഴ്ചകൾ വരെ പടരാൻ കഴിയും. രോഗസങ്കീർണതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോകലീമിയ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോനെട്രീമിയ സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. ഷോക്ക് തുടർച്ചയായ വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമുള്ള അവസ്ഥ. അപസ്മാരം ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ കാരണം ഫിറ്റ്സ് വരുന്നു. എൻകെഫലോപ്പതി വിഷവസ്തുക്കളോ അണുബാധയോ മൂലം തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നു. ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രോം ഇത് അപൂർവവും ഗുരുതരവുമായ സങ്കീർണതയാണ്. ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളെയും നശിപ്പിക്കുകയും വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണൈറ്റിസ് വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറിനുള്ളിൽ ബാധിക്കുന്നു. കുട്ടികളിൽ മുരടിപ്പിനും ക്ഷീണത്തിനും കാരണമായേക്കാവുന്ന തുടർച്ചയായ വയറിളക്കവും പോഷകാഹാരക്കുറവും ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ വിളിക്കുക അല്ലെങ്കിൽ അടിയന്തര പരിചരണം തേടുക. രക്തരൂഷിതമായ വയറിളക്കം ശരീരഭാരം കുറയ്ക്കുന്നതിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന വയറിളക്കം. വയറിളക്കത്തോടൊപ്പം 102 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പനി, കഠിനമായ വയറുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി, മൂത്രം പോകാതിരിക്കുക അല്ലെങ്കിൽ വായയും തൊണ്ടയും വളരെ വരണ്ടതാകുക, നിൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുക തുടങ്ങിയ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഷിഗല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ ഉടനെ വിളിക്കുക. ഈ രോഗം നിങ്ങളെ ദീർഘകാലത്തേക്ക് രോഗിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് അണുബാധ ചികിത്സിക്കുന്നത്? ഏതൊരു വയറിളക്ക രോഗത്തെയും പോലെ നിർജ്ജലീകരണം തടയുക എന്നത് പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നു. നേരിയ രോഗാവസ്ഥയ്ക്ക് ORS ലൈനുകളും ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോൾ സിരകൾ വഴി ഡ്രിപ്പായും ചികിത്സ നൽകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടൽ ചലനം മന്ദഗതിയിലാക്കുന്ന മരുന്നുകളായ ലോമോട്ടിൽ തുടങ്ങിയവ ഒഴിവാക്കണം എന്നതാണ്. ഇവ സ്വാഭാവിക ബാക്ടീരിയ ഉന്മൂലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രോഗാവസ്ഥ നീണ്ടുപോകുകയും ചെയ്യും. ഷിഗല്ല അണുബാധയുള്ള മിക്ക വ്യക്തികളും സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നാൽ കടുത്ത രക്തരൂക്ഷിതമായ വയറിളക്കവും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളും ഉൾപ്പെടുന്ന കേസുകളിൽ പ്രാരംഭ ആന്റിബയോട്ടിക് ചികിത്സ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ സിങ്ക്, വൈറ്റമിൻ സപ്ലിമെന്റ്സും നൽകാറുണ്ട്. ഷിഗല്ലോസിസിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ മുതിർന്നവർ മേൽനോട്ടം വഹിക്കുക. വയറിളക്കമുള്ള സമയങ്ങളിൽ കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുക. കുടിവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനുമായി ശുദ്ധജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തുക. രോഗികളുടെ വിസർജ്യം പറ്റിയ തുണികൾ, ഡയപ്പറുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. രോഗികളുടെ വസ്ത്രങ്ങൾ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. വയറിളക്കമുള്ള വേളകളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. അസുഖബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ അണുബാധയെ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും നിഷ്കർഷമായി പാലിക്കുകയാണ് ഏറ്റവും ആവശ്യമെന്ന അവബോധം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്.
0: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിനി മേരി തോമസ്.
2: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 മണിക്കും ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി.
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് 1/2 മണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1st വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിൽ 5 MLA ഉൾപ്പെടെ ടി വി കെക്ക് ഇപ്പോൾ 112 MLA പിന്തുണയുണ്ട്.
0: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി

0: യാണ് അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് അഞ്ചാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ എൻ ആർ കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ ബി ജെ പി 4.
1: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
3: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബോവ് ഹമാരെ ശ്രമിക് ഭായോ ഓർ ബെഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത.
2: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67th സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2nd യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2nd പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി. ഇപ്പോൾ ഒരു വട്ടം കൂടി. ഇന്ന് ഒരു വട്ടം കൂടിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ആദ്യ ഗാനം മധു അലപ്പി എഴുതി, അലപ്പി രംഗനാഥ് ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഒരു വട്ടം കൂടിയിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം തൂവാനത്തുമ്പികൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ അടുത്ത ഗാനം ഒ എൻ വി കുറിപ്പെഴുതി ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയത് ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: സംവിധാനം പി എ ബിജു.
1: സ്ഥലം റഷ്യൻ തലസ്ഥാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. കാലം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം. നിക്കോവ് എന്ന യുവാവ് ഒരു കൊലപാതകയാണെന്ന് ചുറ്റുമുള്ള ആർക്കും അറിയില്ല. ഒരു പലിശക്കാരിയെയാണ് നിക്കോവ് കൊന്നത്. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുകളിലും ദാരിദ്ര്യം മനുഷ്യരെ നിസ്സഹായരാക്കുന്നതും ധനവാൻ അനീതി ചെയ്യുന്നതും നിക്കോവിനെ വിറളി പിടിപ്പിച്ചിരുന്നു. വാടകമുറിയുടെ ഉടമസ്ഥ പോലീസിന്റെ ഒത്താശയിൽ അയാളെക്കൊണ്ട് ഒരു കടപ്പത്രം കൗശലപൂർവം ഒപ്പിടുവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദുഷ്ടലാക്കാണ്. കൊലപാതകം ചെയ്തതിന്റെ മനോവിഭ്രാന്തിയിൽ നിക്കോവ് സ്വപ്നത്തിലെന്നവണ്ണം വിളിച്ചു പറഞ്ഞ രഹസ്യങ്ങളുടെ അറ്റവും മുറിയും പലരും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബോധം വരുമ്പോൾ അയാൾക്ക് ആധിയാണ്. ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞുവോ?
2: നിക്കോവ്, എടാ, എങ്ങനെയും നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ അതിനായി കിണഞ്ഞു പരിശ്രമിച്ചു തുടങ്ങി. നിന്റെ പഴയ താമസ സ്ഥലം, അതിനടുത്ത് പോലീസ് സ്റ്റേഷൻ, അവിടെ എന്റെ സുഹൃത്ത് സമറ്റോ, അയാൾക്ക് നിന്നെ അറിയാം. നീ അവിടെ ചെന്നിരുന്നില്ലേ? നസ്താസ്യയ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ വന്നിരുന്നത് നിനക്കറിയാമോ? ആ, നീ അപ്പൊ പുറത്തായിരുന്നു. ഞാനിവിടെ വരാറുണ്ട്.
3: അപ്പോൾ നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
2: നീ എന്താണ് എല്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: അല്ല, എന്റെ ബന്ധങ്ങളെ പറ്റി.
2: എന്ത് ബന്ധം? അത്
3: എന്നാൽ?
2: നിന്റെ വീട്ടുടമസ്ഥയുമായുള്ള ബന്ധം. നിനക്കുള്ള ഭക്ഷണം അവിടുന്നാണെന്ന് നസ്താസ്യ പറഞ്ഞു. അതിനവർ ചൂണ്ടയിട്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി.
3: അത് ശരിയാവില്ലെന്ന് തോന്നുന്നു.
2: നീ തുടക്കത്തിലെ ശരിയായ മാർഗത്തിലൂടെ അല്ല പോയത്. നീ അവളെ മറ്റൊരു കണ്ണിലൂടെ സമീപിക്കേണ്ടതായിരുന്നു. അവർ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. നിനക്കിപ്പോ ഭക്ഷണം പോലും തരാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചും വഷളാക്കാൻ നീ എങ്ങനെ അനുവദിച്ചു?
3: ആ പ്രമാണം ഞാൻ ഒപ്പിട്ടു കൊടുത്തിരുന്നു.
2: ഓ, അത് കേസായെന്ന് ഞാൻ അറിഞ്ഞു. അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്?
3: അതെ,
2: ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ആ പ്രമാണം ഒപ്പിട്ടു കൊടുക്കുവാൻ നിനക്കത് ഭ്രാന്തായിരുന്നോടാ? ഏ, അവരുടെ മകൾ നതാലിയെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചിരുന്നോ?
3: ഏ, ഞാനോ സമ്മതിക്കാനോ? കൊള്ളാം, ഞാൻ പെട്ടുപോയി. അവര് ബുദ്ധിമതിയാണ്. മകൾ മരിച്ചിട്ടും
2: അവർ നീ കരുതുന്നത് പോലെ ബുദ്ധിമതിയല്ല. സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവക്കാരി. ഇനി നിന്നോട് ഞാൻ സത്യം പറയട്ടെ?
3: എന്താ?
2: അവർക്ക് 40 വയസ്സായി കാണും. അവർ പറയുന്നത് 35 തികഞ്ഞിട്ടില്ലെന്നാണ്.
3: മകളെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മട്ടുമാറി.
2: മകളുടെ ഭർത്താവിന് സ്വപ്നം കണ്ടതൊക്കെ പകയായി തീർന്നു. അവർക്കറിയാം കടപ്പത്രത്തിലെ പണം വസൂലാക്കാൻ. ഡാനിക്കോ, നീ ഭാഗ്യവാനാണ്. 125 രൂപിൽ പെൻഷൻ കൊടുത്ത് രക്ഷിക്കാൻ തയ്യാറുള്ള ഒരമ്മ, നിന്റെ അമ്മ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും മകന് വേണ്ടി അവർ അത് ചെയ്യും. അതിന് പോകുന്ന ഒരു അനുജത്തിയും. നീ ഭാഗ്യവാനാടാ.
3: ഇതെന്താണ് റസുമഹീൻ?
2: ഇത് നീ ഒപ്പിട്ടു കൊടുത്ത കടപ്പത്രം. ഞാൻ ഇടപെട്ട് അത് റദ്ദ് ചെയ്തു.
3: അതെങ്ങനെ?
2: ഇനി നിനക്ക് കേസില്ല. സമാധാനമായോ? നീ പണം കൊടുക്കണ്ടടാ.
3: സമറ്റോവ് എന്നെ തിരക്കിയോ?
2: എന്താണ് നിക്കോവ്, നീ വീണ്ടും പരിഭ്രമിക്കുന്നത്? സമറ്റോവ് ഒരു ദിവസം എന്റെ കൂടെ ഇവിടെ വന്നിരുന്നു.
3: അതെയോ?
2: ആ, അയാൾക്ക് നിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടണമെന്ന്. കാരണം ഞാൻ നിന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളൊരു നല്ല മനുഷ്യനാണടാ.
3: എടാ, ഞാൻ അബോധാവസ്ഥയിൽ എന്തെങ്കിലും പിച്ചുമ്പയും പറഞ്ഞിരുന്നോ?
2: ആ, എനിക്കങ്ങനെ തോന്നുന്നു. നീ അപ്പോ നീ അല്ലായിരുന്നു. ഏയ്, അതേക്കുറിച്ച് ഓർത്ത് നീ അസ്വസ്ഥനാകാതിരിക്കൂ.
3: നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ, ഒന്ന് ഒന്ന് വിശദമായി പറയടാ.
2: നീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നോ? എന്തിനെ കുറിച്ചാണ് സാധാരണ ജനങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്? അതൊക്കെ തന്നെ.
3: ഞാൻ എന്താണ് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരുന്നത്?
2: ഓ, ഇവൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും രഹസ്യം പുറത്തുവിട്ടു എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? നീ ഭയപ്പെടണ്ട. നീ ഒരു പ്രഭുകുമാരിയെ പറ്റിയും പറഞ്ഞിട്ടില്ല.
4: ഒരു ബുൾഡോഗ്, കമ്മൽ, ചെയിൻ, ക്രസ്റ്റോവിസ്ക ദ്വീപ്, ചില കാവൽക്കാർ, ഒരു കല്ല്, അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞു.
2: പിന്നെ എന്റെ സോക്സ് തരൂ എന്ന് നീ ഉറക്ക നിലവിളിച്ചു. എന്നിട്ട് നീ ഈ മുറി മുഴുവൻ നീ അത് അന്വേഷിച്ച് നടന്നു. എന്നിട്ട് അയാളുടെ സുഗന്ധമുള്ള മോതിരമണിഞ്ഞ കൈവിരലുകൾ കൊണ്ട് തന്നെ ആ പഴന്തുണി എടുത്ത് നിനക്ക് തന്നു.
3: അങ്ങനെ സംഭവിച്ചോ?
2: അങ്ങനെ സംഭവിച്ചോന്നോ? എന്നിട്ട് നീ അതും കയ്യിൽ ചുരുട്ടി പിടിച്ച് ഒരേ കിടപ്പ്. നിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഞാൻ പെട്ട പാടേ. നിക്കോ, നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാ 10 റൂബിൾ നിനക്ക് വന്ന കാശിൽ നിന്ന് ഞാൻ എടുക്കുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കാം. സോസിമോവിനെ നോക്കട്ടെ. ഡോക്ടറെ, അയാൾ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. അയ്യോ, സമയം 12 ആകാറായി. നസ്താസിയ, ഞാൻ പുറത്തു പോകുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന് വെള്ളമോ മറ്റെന്തെങ്കിലുമോ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ വീട്ടുടമയോട് പറയാം.
5: ഓ, ഇപ്പൊ അവര് തമ്മിലാ ചങ്ങാത്തം. അവരെ കാണാൻ കൂടിയാ റസ്മഹിൻ വരുന്നത്. അവർക്കും അയാളെ ജീവനാ.
3: കാര്യങ്ങൾ വഷളാവുന്നു. ആ പോലീസ് ഓഫീസർ സെമറ്റോ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് എന്റെ ബോക്സ് അയാൾ കണ്ടുവോ? എല്ലാം കൂടുതൽ വ്യക്തമാവുന്നു. എനിക്ക് രക്ഷപ്പെടണം. അല്ല, എന്റെ വസ്ത്രങ്ങൾ എവിടെ? എനിക്ക് ബോട്ട്സ് ഇല്ല. അതവർ അവരതെടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ കോട്ട് അവരത് വിട്ടുപോയിരിക്കണം. ഇതാ മേശപ്പുറത്ത് എന്റെ പണം ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇതാ പ്രമാണം. ഞാൻ ആ പണവും കൊണ്ട് മറ്റൊരു സ്ഥലം വാടകയ്ക്കെടുക്കും. അവരെന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല. എന്നാൽ വിലാസം സൂക്ഷിക്കുന്ന കച്ചേരിക്കാർ അവരെന്നെ കണ്ടുപിടിക്കും. റസുമിഹിൻ എന്നെ കണ്ടുപിടിക്കും. ദൂരേക്ക് എവിടേക്കെങ്കിലും രക്ഷപ്പെടുന്നതാ നല്ലത്. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത എവിടേക്കെങ്കിലും, വളരെ ദൂരേക്ക്, അമേരിക്കയിലേക്ക്. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എനിക്കൊന്ന് ഈ കെട്ടിടത്തിന് താഴെ എത്താൻ കഴിഞ്ഞെങ്കിൽ. അവരവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിലോ? പോലീസുകാർ ആരെങ്കിലും? ഇതെന്താണ്? ചായയോ? ഇതാ അരക്കുപ്പി തണുത്ത ബിയർ. ഇന്ന് ഇതിൽ അഭയം കൊള്ളാം.

പത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ചൂടകറ്റാൻ എ സി വേണം. എന്നാൽ കീശ കാലിയാകാതെ എ സി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ ആദ്യം സുജാത പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് അദ്ദേഹം ഈണം നൽകി. ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനമാണ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ സൈലാസ് മാർണർ. രചന ജേക്കബ് എബ്രഹാം.
3: നീതിക്കു വേണ്ടി നീണ്ടകാലം ക്ഷമയോടെ കാത്തു നിൽക്കുക. ആ നീണ്ട കാലത്ത് ക്ഷമയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുക. ചുറ്റുമുള്ള തിന്മകൾക്കിടയിൽ നന്മയുടെയും ആർദ്രതയുടെയും പ്രകാശം പരത്തുക. വിശ്വസാഹിത്യത്തിൽ അങ്ങനെയൊരു കഥാപാത്രമുണ്ട്. അവിശ്വസനീയമായി തോന്നുന്ന ഒരു ജീവിത പോരാട്ടത്തിന്റെ കഥയിലെ നായകനായ സൈലാസ് മാർണറാണ് ആ കഥാപാത്രം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിശ്വവിഖ്യാതയായ എഴുത്തുകാരി ജോർജ് എലിയറ്റിന്റെ സൈലാസ് മാർണർ, ലോക നോവൽ സാഹിത്യത്തിലെ ക്ലാസിക് നോവൽ സൈലാസ് മാർണർ.
4: പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട് വ്യവസായ വിപ്ലവം ഗ്രാമപ്രദേശങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാലം. കർഷക ഭവനങ്ങളിൽ പലതരം കുടിൽ വ്യവസായങ്ങൾ തകൃതിയായി നടക്കുന്നു. ശ്രദ്ധിച്ച് ചെവിയോർത്താൽ

0: ലാൻഡന്യാർഡ് എന്ന ഗ്രാമത്തിലെ കൽക്കുടിലിൽ നിന്നും ഒരു നെയ്ത്തുകാരൻ തറയിൽ നെയ്യുന്ന ഒച്ച കേൾക്കാം.
1: ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഒരു കല്ലുവെട്ടുകുഴിയുടെ സമീപം ഒരു കൽക്കുടിലിൽ സൈലാസ് മാർണർ എന്നു പേരായ ഒരു നെയ്ത്തുകാരൻ ഗ്രാമത്തിൽ തൊഴിൽ ചെയ്തിരുന്നു. മാർണറുടെ തറയുടെ ശബ്ദം കേട്ടാൽ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വലിയ ഭയമാണ്. എന്നാലും അവർ കൽക്കുടിലിലെ ജനലിൽ കൂടി അകത്തേക്ക് അത്ഭുതത്തോടെ നോക്കും. അതുകണ്ട് മാർണർ തറയിൽ നിന്ന് എഴുന്നേറ്റാലുടനെ പിള്ളേരൊക്കെ ഓടും. മാർണറുടെ തുറിച്ച കണ്ണുകളും വിളർത്ത മുഖവും അവർക്ക് കാണാൻ വയ്യ. പിന്നെ മാർണറെപ്പറ്റി അവർ പല കഥകളും അച്ഛനമ്മമാരിൽ നിന്നും കേട്ടിട്ടുണ്ടാകും.
2: ഒരു കഥാപാത്രത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തുന്ന നോവലുകളുടെ ആഖ്യാന രീതിയാണ് ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരി ഈ നോവലിൽ പരീക്ഷിച്ചിരിക്കുന്നത്. നോവലിലെ നായകൻ സൈലാസ് മാർണർ എന്ന നെയ്ത്തുകാരനാണ്. നോവൽ ആരംഭിക്കുമ്പോൾ അയാൾ യുവാവാണ്, പൂർണ്ണ ആരോഗ്യവാനല്ല. ഇടയ്ക്കിടയ്ക്ക് അപസ്മാര രോഗം അയാളെ ശല്യപ്പെടുത്താറുണ്ട്. എങ്കിലും ഉത്സാഹവാനായ ഒരു നെയ്ത്തുകാരനായ യുവാവ്, എല്ലാവരോടും അത്ര സഹകരിക്കുന്ന പ്രകൃതക്കാരനല്ല, ഒതുങ്ങിക്കൂടുന്ന മട്ട്. ലാൻറ്റേൺ യാർഡ് പള്ളിയിൽ അയാൾ പോകാറുണ്ട്. അത്ര സുന്ദരനല്ല, എന്നാൽ തീരെ വിരൂപനുമല്ല. മാർണർക്ക് മന്ത്രവാദവും ഒറ്റമൂലി പ്രയോഗവുമൊക്കെ അറിയാമെന്ന് ഇടവകക്കാർ അടക്കം പറയാറുണ്ട്.
0: പള്ളിയിലെ സാറ എന്ന യുവതിയുമായി മാർണർ പ്രണയത്തിലാണ്. പള്ളിയിൽ പ്രാർത്ഥനായോഗങ്ങളിലും ആരാധനയിലും പങ്കെടുക്കുന്ന മാർണർ ഒരു ദിവസം ആരാധനാമധ്യേ അപസ്മാരരോഗം ബാധിച്ച് മയങ്ങി വീഴുന്നതോടെ വില്യം എന്ന ഇടവകക്കാരനായ സുഹൃത്ത് മാർണർക്ക് പിശാചു ബാധയുണ്ടെന്ന് സാറയോട് പറയുന്നു.
1: പാവം മാർണർ നിരാശനായി മടങ്ങി. സാറയും എന്നെ ഉപേക്ഷിക്കും എന്നയാൾ വിചാരിച്ചു. ഒരു ദിവസം മുഴുവനും അയാൾ ദുഃഖത്തിലാണ്ട് തനിച്ചിരുന്നു. സാറയുടെ അടുത്ത് പോയി തന്റെ സത്യം പറയാനൊന്നും അയാൾ തുനിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം അയാൾ തറയിലിരുന്ന് പണിയാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു വികാരി അച്ഛനും മറ്റൊരാളും കൂടെ സാറയുടെ സന്ദേശവും കൊണ്ടുവന്നു. സാറ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറി എന്നായിരുന്നു സന്ദേശം. നിർവികാരനായി മാർണർ അത് സ്വീകരിച്ച് തന്റെ ജോലിയിലേർപ്പെട്ടു. പിന്നീട് ഒരു മാസത്തിന് ശേഷം സാറ എന്ന യുവതി വില്യം ഡെയ്നിനെ വിവാഹം കഴിച്ചു. അതിൽ പിന്നെയാണ് ലാൻറ്റേൺ യാർഡിലെ സഭാംഗങ്ങളെല്ലാം സൈലാസ് മാർണർ നഗരം വിട്ടുപോയി എന്നറിഞ്ഞത്.
2: പുതിയ സ്ഥലത്തിന്റെ പേര് റാവ്ലോവ് എന്നാണ്. എത്തിച്ചേർന്ന ഗ്രാമം പുറപ്പെട്ട ഗ്രാമത്തെ അപേക്ഷിച്ച് അത്ര സുന്ദരമല്ല. എന്നാലും താൻ ചതിക്കപ്പെട്ട ലാൻറ്റേൺ യാർഡ് എന്ന നാടിനോട് മാർണർ എന്നേക്കുമായി വിട പറഞ്ഞു. പുതിയ നാട്ടിൽ തന്റെ ജോലിയുമായി ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചെങ്കിലും പല കാര്യങ്ങളിലും അയാൾക്ക് നാട്ടുകാരുമായി സഹകരിക്കേണ്ടി വന്നു.
1: ലാൻറ്റേൺ യാർഡിലുണ്ടായ ആ ഞെട്ടിക്കുന്ന സംഭവത്തിന് ശേഷം മാർണർ റാവ്ലോവിൽ വന്ന ഉടനെ തന്നെ നെയ്ത്തുപണിയിൽ അത്യധികം ശ്രദ്ധിച്ചു. മിസ്സിസ് ഓസ്ഗുഡിന്റെ മേശവിരി തീർക്കാൻ രാത്രി കൂടിയിരുന്ന് പണിയെടുത്തു. ഭക്ഷണം സ്വയം പാചകം ചെയ്തു. ഭൂതകാല ചിന്തകളെ അയാൾ വെറുത്തു. ഭാവിയും ഇരുണ്ടതായി തോന്നി. മിസ്സിസ് ഓസ്ഗുഡ് പണി തീർന്നപ്പോൾ കൊടുത്ത സ്വർണനാണയം അയാളെ സന്തോഷിപ്പിച്ചു.
2: വന്ന സ്ഥലത്ത് പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സൈലാസ് മാർണറെ തേടിയെത്തുന്നു. തന്റെ ചെരുപ്പ് നന്നാക്കാൻ ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യ സാലി ഓട്സ് ഹൃദ്രോഗം കൊണ്ട് ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടപ്പോൾ പണ്ട് താൻ അമ്മയ്ക്ക് കൊടുത്തിരുന്ന ഒറ്റമൂലി മാർണർക്ക് ഓർമ്മ വന്നു. ഉടനെ

0: ഉണ്ടാക്കി അവൾക്കു കൊടുത്തു. ചെരുപ്പുകുത്തിയുടെ ഭാര്യയ്ക്ക് രോഗശമനമുണ്ടായി. ഈ വാർത്ത ഗ്രാമത്തിൽ പരന്നതോടെ ആളുകൾ വിവിധ രോഗങ്ങൾക്ക് പ്രതിവിധി തേടി മാർണറുടെ കൽക്കുടലിൽ എത്തി. പക്ഷേ അയാളെല്ലാവരെയും തിരിച്ചയച്ചു.
1: പണിയെല്ലാം തീർത്ത് രാത്രിയിൽ നാണയങ്ങൾ നോക്കി രസിക്കുന്നത് അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. തറയ്ക്ക് കീഴെ ഒരു കുഴിയുണ്ടാക്കി നാണയങ്ങളിരിക്കുന്ന ഇരുമ്പ് പെട്ടി അവിടെ വെച്ച് കല്ലുകൊണ്ട് മൂടി മണലിടും. അപ്പോൾ ആരും അറിയില്ലല്ലോ. അങ്ങനെ കൊല്ലം തോറും മാർണറുടെ ഏകാന്തതയ്ക്ക് വിഘ്നം വരാതെ ഇരുമ്പ് പെട്ടിയിൽ പണം വർദ്ധിച്ചു വന്നു.
0: റാവ്ലോവ് ഗ്രാമത്തിലെത്തിയിട്ട് 15 ക്രിസ്മസുകൾ കടന്നുപോയതായി സൈലാസ് മാർണർ തിരിച്ചറിയുന്നു. പകലന്തിയോളം ജോലി ചെയ്ത് സമ്പാദിക്കും. രാത്രിയിൽ വിളക്ക് കൊളുത്തി നാണയങ്ങൾ എണ്ണി നോക്കി രസിക്കും. ഇതുമാത്രമായിരുന്നു ഏകാഗിയായ ആ മനുഷ്യന്റെ ജീവിതം. എന്നാൽ 16-ാമത്തെ വർഷം മുതൽ സൈലാസ് മാർണറുടെ ജീവിതം മാറിമറിഞ്ഞു.
2: റാവ്ലോവിലെ വലിയൊരു ജന്മിയാണ് സ്ക്വയർ കാസ്. ഗ്രാമത്തിലെ ദേവാലയത്തിന് മുൻപിലുള്ള റെഡ്വുഡ് എന്ന ഭംഗിയുള്ള ഒരു ബംഗ്ലാവിലാണ് ജന്മിയും കുടുംബവും താമസിക്കുന്നത്. സ്ക്വയറിന്റെ ഭാര്യ കാലഗതി പ്രാപിച്ചിട്ട് കുറേ വർഷങ്ങളായി. 3 ആൺമക്കളാണ്. മൂത്ത മകൻ ഗോഡ്ഫ്രൈ സുമുഖനും സൽസ്വഭാവിയുമാണ്. 2-ാമത്തെ മകൻ ഡൺസ്റ്റൺ മഹാകുഴപ്പക്കാരനാണ്. ഒരു മാന്യ കുടുംബത്തിലെ നാൻസി ലാമെറ്റർ എന്ന യുവതിയുമായി അനുരാഗത്തിലാണ് ഗോഡ്ഫ്രൈ. അനുജൻ ഡൺസ്റ്റണെ കാത്ത് അസ്വസ്ഥനായി നിൽക്കുകയാണ് ഗോഡ്ഫ്രൈ. അയാൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. ഡൺസ്റ്റൺ കുറേ കാലം മുമ്പ് വാങ്ങിയ പണം അയാൾ തിരികെ ചോദിക്കുന്നു. ഇരുവരും തമ്മിൽ തർക്കമാവുന്നതോടെ ഡൺസ്റ്റൺ തന്റെ അവസാനത്തെ അടവ് പ്രയോഗിക്കുന്നു. ഗോഡ്ഫ്രൈ സൽസ്വഭാവിയാണെന്ന് പുറത്തു പേരുണ്ടെങ്കിലും നാൻസിയെ പ്രണയിക്കുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ മറ്റൊരു യുവതിയെ രഹസ്യമായി വിവാഹം ചെയ്തു. അതിൽ അയാൾക്ക് ഒരു കുഞ്ഞുമുണ്ട്. ജ്യേഷ്ഠന്റെ ഈ രഹസ്യം താൻ പുറത്തു പറയുമെന്ന് അനുജൻ ഭീഷണിപ്പെടുത്തുന്നു. ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ കുതിരയെ വിറ്റ് കുറച്ചു പണം സമ്പാദിച്ചു വരുവാൻ ഡൺസ്റ്റണെ നിയോഗിക്കുന്നു.
1: പിറ്റേ ദിവസം രാവിലെ കൊടും തണുപ്പ് വകവയ്ക്കാതെ ഡൺസ്റ്റൺ കുതിരയെയും കൊണ്ട് യാത്രയായി. ഒരു കാലത്ത് കൽവെട്ടിയുടെ ചെറ്റപ്പുരയായിരുന്നതും 15 കൊല്ലമായി സൈലാസ് മാർണർ താമസിക്കുന്നതുമായ കൽക്കുടിൽ വഴിയാണ് അയാൾ യാത്ര തിരിച്ചത്. ചുറ്റും ചവിട്ടിക്കുഴച്ച മണ്ണ്, ചെളിവെള്ളം നിറഞ്ഞ കൽക്കുഴി, എല്ലാം കൂടി ആ സ്ഥലം ഭയങ്കരമായിരുന്നു. മാർണർ എവിടെയോ കുറെ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഡൺസ്റ്റൺ കേട്ടിട്ടുണ്ട്.
0: മഞ്ഞും മഴയും വീഴുന്ന ഗ്രാമപാതയിലൂടെ ഡൺസ്റ്റൺ കുതിരയുമായി യാത്ര തുടരുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് കുതിരയുടെ കാൽ ഒരു കുറ്റിയിൽ തറച്ചത്. കുതിര കുഴിയിലേക്ക് വീണു. ഡൺസ്റ്റണും അപകടത്തിൽപ്പെട്ടു. കുതിരയ്ക്ക് നന്നായി പരിക്കുപറ്റി. അത് ചത്തുപോകുമെന്ന് ഏതാണ്ടുറപ്പായപ്പോൾ ഏന്തിയും വലിഞ്ഞും ഗ്രാമപാതയിലൂടെ ഡൺസ്റ്റൺ ലക്ഷ്യമില്ലാതെ നടന്നു. ദൂരെ ഇരുട്ടിൽ ഒരു വെളിച്ചം കണ്ടു. അത് ലക്ഷ്യമാക്കി നടന്നു. വെട്ടത്തിനടുത്തെത്തിയപ്പോൾ അത് മാർണറുടെ കൽക്കുടിലാണെന്ന് മനസ്സിലായി. മാർണർ വീട്ടിലില്ല. ഡൺസ്റ്റൺ പെട്ടെന്ന് സ്വർണനാണയങ്ങളുടെ കാര്യമോർത്തു. മാർണറുടെ സമ്പാദ്യം. അയാളത് കൈക്കലാക്കാൻ തന്നെ തീരുമാനിച്ചു.
1: ഡൺസ്റ്റൺ കിടക്കയിലൊക്കെ തപ്പിനോക്കി, നിലത്തും സൂക്ഷിച്ചു നോക്കി. തറയിൽ ഒരിടത്ത് മാത്രം മണൽ വിരിച്ചിട്ടുള്ളത് അയാൾ ശ്രദ്ധിച്ചു. ആ മണലിൽ വിരൽ പതിഞ്ഞ അടയാളമുണ്ട്. തറയ്ക്കടുത്താണത്. 1-2 കല്ലുകൾ എടുത്തു മാറ്റിയപ്പോൾ താൻ അന്വേഷിച്ചത് കണ്ടെത്തി. 2 തോൽ സഞ്ചികൾ. എന്തൊരു ഘനം! നാണയങ്ങൾ തന്നെ. അയാൾ അതെടുത്ത് പിന്നെയും ഒന്നുകൂടി തപ്പിനോക്കി, ഇനിയുമുണ്ടോ എന്ന് സംശയം തീർക്കാൻ. വേഗം കല്ലുകൾ യഥാസ്ഥാനത്ത് വെച്ചു, മണലുമിട്ടു.

0: നിർഭാഗ്യവാനായ സൈലാസ് മാർണർ അന്ന് രാത്രി വീട് ശരിയായി പൂട്ടാതെയാണ് പുറത്തുപോയത്. തിരികെ വന്നപ്പോൾ തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ അയാൾ പരിഭ്രാന്തനായി. പലരോടും അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോഷണവിവരം പറയുന്നു. സ്വർണനാണയങ്ങൾ നഷ്ടപ്പെട്ടതോടെ മാർണർക്ക് ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമാവുന്നു. ഏകാഗിയായ അയാൾ തന്റെ ദൗർഭാഗ്യത്തെ പഴിച്ച് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നു.
1: കുതിരയുമായി പോയ സഹോദരൻ തിരിച്ചുവരാതായിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി. അവന്റെ സ്വഭാവം തനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ഗോഡ്ഫ്രൈ മനസ്സിൽ കരുതി. കിട്ടിയ പണം ധൂർത്തടിച്ച് മദ്യശാലകളിൽ കറങ്ങി നടക്കുകയായിരിക്കും. ഒരു കണക്കിന് അവൻ വരാത്തത് നന്നായി. തനിക്ക് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന വിവരം നാൻസി അറിയില്ല, അയാൾ കരുതി. തന്റെ പിതാവായ ജന്മിയോട് ഗോഡ്ഫ്രൈ താൻ നാൻസിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. ജന്മിക്കും സമ്മതമാണ്. ഒരു നൃത്തവിരുന്നിൽ വെച്ച് ഗോഡ്ഫ്രൈ നാൻസിയോട് ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. ആ രാത്രി അയാൾ വീണ്ടും അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. നാൻസിയും സമ്മതം മൂളുന്നതോടെ ഗോഡ്ഫ്രൈയുടെ മനസ്സിൽ സന്തോഷം വിടരുന്നു.
0: നൃത്തം നടക്കുന്ന ആ രാത്രിയിൽ മറ്റൊരു സംഭവം കൂടെ റാബ്ലോവ് ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. മഞ്ഞും മഴയും കാറ്റും വകവയ്ക്കാതെ കറുപ്പ് തിന്ന് ലഹരിമൂത്ത മോളി എന്നു പേരുള്ള ഗോഡ്ഫ്രൈയുടെ ഭാര്യയായ യുവതി കുഞ്ഞുമായി തന്റെ ഭർത്താവിനോട് പ്രതികാരം ചോദിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ഇതിന് ഒരവസാനമുണ്ടാക്കണം, ലഹരിയുടെ അബോധാവസ്ഥയിലും അവൾ ചിന്തിച്ചു. എന്നാൽ ആ യാത്ര അവളുടെ അന്ത്യയാത്രയായിരുന്നു.
2: കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് വേച്ച് വേച്ചാണ് ആ യുവതി നടക്കുന്നത്. മഞ്ഞു പെയ്യുകയാണെന്നോ കുഞ്ഞുണർന്ന് കരയുമെന്നോ ഉള്ള ചിന്തയൊന്നും അവളെ അലട്ടിയില്ല. ആടി ഉലഞ്ഞ് അവൾ ഒരു മുൾവേലിയിലേക്ക് വീണു, മഞ്ഞിൽ വീണു. കുട്ടി ഉണർന്ന് കയ്യിൽ നിന്നും വഴുതി അമ്മേ എന്ന് കരഞ്ഞ് മഞ്ഞിലേക്ക് പതിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടി മെല്ലെ പിച്ചവെച്ച് വെളിച്ചം കണ്ട ഒരു ഭാഗത്തേക്ക് നടന്നും ഇഴഞ്ഞും സഞ്ചരിച്ചു. മാർണരുടെ വീടായിരുന്നു അത്. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കുഞ്ഞ് അകത്ത് കയറി. നെരുപ്പോടെരിയുന്നുണ്ട്. ഉടനെ തന്നെ ചൂടിന്റെ സുഖത്തിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയി.
0: തന്റെ സ്വത്ത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ സർവ്വതും മറന്ന് ജീവിച്ചിരുന്ന മാർണർ കുഞ്ഞിനെ കണ്ടതോടെ അത്ഭുതപ്പെടുന്നു. താമസിയാതെ കുഞ്ഞിന്റെ അമ്മ മോളി മഞ്ഞിൽ മരിച്ച് മരവിച്ച് കിടക്കുന്നതും അയാൾ കാണുന്നു. വൈകാതെ ഗ്രാമീണരും ആ രാത്രിയിൽ നടന്ന സംഭവം അറിയുന്നു. അനാഥയായ പെൺകുഞ്ഞിനെ മാർണർ ഏറ്റെടുക്കുന്നു. ഏകാഗിയായ തന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായതായി അയാൾക്ക് തോന്നി. തന്റെ ഭാര്യ മോളി മരിച്ചതോടെ ഗോഡ്ഫ്രൈക്ക് ആശ്വാസം തോന്നുന്നു. നാൻസിയെ വിവാഹം കഴിക്കാൻ ഇനിയൊന്നും തടസ്സമല്ല. എങ്കിലും കുഞ്ഞ് മാർണറുടെ കൂടെ വളരുന്നതിൽ ഗോഡ്ഫ്രൈക്ക് ഉത്കണ്ഠയുണ്ട്. അധികം താമസിയാതെ അയാൾ നാൻസിയെ വിവാഹം കഴിക്കുന്നു. റെഡ് ഹൌസ് എന്ന വലിയ വീട്ടിൽ താമസം തുടങ്ങുന്നു. ഡൺസ്റ്റന്റെ തിരോധാനം ആരും ഓർക്കാതെയായി. മോളിയെ ആരും അറിയാത്തതുകൊണ്ട് ഗ്രാമത്തിലെത്തിയ ഒരു യുവതി എന്ന മട്ടിൽ അവളുടെ ശവസംസ്കാരം നടന്നു. റാവ്ലോവിലെ മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ, അനാഥ പെൺകുഞ്ഞിനെ ഏറ്റെടുത്തു വളർത്തുന്ന സൈലാസ് മാർണർ ഒരു നായകന്റെ പരിവേഷത്തിലേക്ക് ഉയർന്നു.
2: എപ്പിക്ക് 12 വയസ്സായപ്പോൾ ഗോഡ്ഫ്രൈ അവളെ ദത്തെടുക്കാൻ ആലോചിച്ചതാണ്. മാർണർ കൊടുക്കാൻ തയ്യാറാണോ എന്നൊന്നും അയാൾ ചിന്തിച്ചില്ല. അവൾ ഒരു നല്ല നിലയിലെത്തുന്നതല്ലേ മാർണർക്ക് സന്തോഷമാവുന്നത്? എപ്പിയെ പറ്റിയുള്ള സത്യം വെളിപ്പെടുത്തിയാൽ നാൻസി തന്നെ കഠിനമായി വെറുക്കും. അത് അവളെ വ്യസനിപ്പിക്കും. കുട്ടികളില്ലാത്ത ദുഃഖം നാൻസിയെ വേദനിപ്പിക്കുന്നുണ്ടാകാം. പ്രായമാകുമ്പോഴാണ് അത്തരം സങ്കടം.

0: ങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നത്. മനോവിചാരങ്ങൾ ഓരോന്നായി ഗോഡ്ഫ്രയെ വേട്ടയാടാൻ തുടങ്ങി.
1: ഗോഡ്ഫ്രയുടെ മനസ്സിൽ വലിയ സംഘർഷങ്ങൾ നടന്നു. മകളെ സ്വന്തമാക്കണം, നാൻസിയോട് എല്ലാം തുറന്നു പറയണം. പക്ഷേ സത്യമറിഞ്ഞാൽ അവൾ തകർന്നു പോകും.
2: കാലം കടന്നുപോകവേ ആ കൊച്ചു പെൺകുട്ടി വളർന്ന് ഒരു മധുര 17-കാരിയാവുന്നു. അവളുടെ പേര് എപ്പി എന്നാണ്. എപ്പി, എപ്പി, മാർണർ എപ്പോഴും അവളെ താലോലിച്ചുകൊണ്ട് ആ പേര് വിളിച്ചുകൊണ്ടിരിക്കും. അവൾ അതിസുന്ദരിയായ ഒരു യുവതരുണിയാണ്. ഇടവകക്കാരിയായ ഡോളിയും മകൻ ആറോണുമാണ് അവളെ വളർത്തുന്നതിൽ മാർണറെ ഏറെ സഹായിച്ചത്. ആറോൺ അവളുടെ കളിക്കൂട്ടുകാരനാണ്. യൗവനത്തിലെത്തിയ ഇരുവരും പിരിയാൻ കഴിയാത്ത പോലെ പ്രണയത്താൽ ബന്ധിതരാണ്. ഇതിനിടയിൽ റാവ്ലോ ഗ്രാമത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമുണ്ടായി. കുതിരയുമായി രാത്രി പോയ മാർണറുടെ സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ച ഡൺസ്റ്റന്റെ അസ്ഥിപഞ്ജരം മാർണറുടെ വീടിന് സമീപമായുള്ള കൽക്കുഴിയിൽ നിന്നും കണ്ടെത്തി. കുതിരയുടെ അസ്ഥിയും നഷ്ടപ്പെട്ട മാർണറുടെ നിധിയും കിട്ടി. ഗ്രാമത്തിൽ വലിയ ചർച്ചാവിഷയമായി. തന്റെ അനുജൻ കൊല്ലപ്പെട്ടതിലും കള്ളൻ എന്ന പേര് അവന്റെ പുറത്തും തങ്ങളുടെ കുടുംബത്തിലും വീണതിലും ഗോഡ്ഫ്രൈക്ക് അതീവ ദുഃഖം തോന്നി. ദുരന്തങ്ങൾ ഒന്നൊന്നായി തന്നെ പിന്തുടരുന്നു. എല്ലാം താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. 16 കൊല്ലത്തിനുശേഷം സഹോദരന്റെ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നു. ഗോഡ്ഫ്രൈ നാൻസിയോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു.
0: നാൻസി, ഞാൻ ഒരു രഹസ്യം നിന്നിൽ നിന്ന് ഇത്രയും നാൾ ഒളിപ്പിച്ചിരുന്നു. മാർണർ അന്ന് മരിച്ചു കിടക്കുന്നതായി കണ്ട സ്ത്രീ, എപ്പിയുടെ അമ്മ, ആ ഭയങ്കരി എന്റെ ഭാര്യയായിരുന്നു. എപ്പി എന്റെ മകളാണ്. നാൻസിയുടെ മുഖം വിളറി, മുട്ടിൽ കൈകൊടുത്ത് തല താഴ്ത്തി.
1: ഈ രഹസ്യം വെളിപ്പെടുത്തിയതോടെ നാൻസി തന്നെ വെറുക്കും. വിവാഹമോചനത്തിന് ആവശ്യപ്പെടും എന്നുമാണ് ഗോഡ്ഫ്രൈ കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. എപ്പിയെ മാർണറോട് ചോദിച്ച് സംഭവിച്ച കാര്യങ്ങളും തന്റെ പിതൃത്വവും പറഞ്ഞ് സ്വന്തമാക്കാനുള്ള ഭർത്താവിന്റെ ആഗ്രഹത്തെ നാൻസി പിന്തുണച്ചു. മാർണറുടെ വീട്ടിലേക്ക് പോവാൻ അവർ തയ്യാറായി. സ്വർണ നാണയങ്ങളും സമ്പാദ്യങ്ങളും തിരികെ ലഭിച്ചതോടെ അതെന്തു ചെയ്യണമെന്നറിയാതെ മാർണർ കുഴങ്ങി.
0: എപ്പി, എന്റെ മകളെ, നീ സ്വർണ നാണയങ്ങളായി മാറുമോ എന്ന് എനിക്ക് തോന്നുന്നു. നീ ആദ്യം ആ രാത്രിയിൽ ഇരുട്ടിൽ എന്റെ കയ്യിൽ തടഞ്ഞപ്പോൾ കളഞ്ഞുപോയ നിധി തിരികെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ നിധി എനിക്കൊരു ശാപമായി തോന്നുകയാണ്. നിന്റെ അച്ഛൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ?
3: എനിക്കറിയാം അച്ഛാ. അച്ഛനില്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ ഞാനൊരു അനാഥശാലയിൽ എത്തിപ്പെട്ടേനെ.
1: അച്ഛനും മകളും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഗോഡ്ഫ്രൈയും ഭാര്യ നാൻസിയും വന്നിരിക്കുന്നു. മാർണർക്ക് എന്തോ ഒരു അപകടം മണത്തു. നിധി തിരികെ ലഭിച്ചതിൽ ഗോഡ്ഫ്രൈ അയാളെ അഭിനന്ദിച്ചു. ഒപ്പം അത് മോഷ്ടിച്ചത് തന്റെ അനുജനാണെന്ന നാണക്കേടും താൻ പേർന്നതായി ഗോഡ്ഫ്രൈ പറഞ്ഞു. ഒടുവിൽ അവർ വന്ന കാര്യം പറഞ്ഞു. എപ്പി തന്റെ മകളാണെന്ന കാര്യം ഗോഡ്ഫ്രൈ പറഞ്ഞില്ല. പകരം തങ്ങളുടെ വീട്ടിൽ വളരെയധികം സൌകര്യമുണ്ടെന്നും എപ്പിയെ നന്നായി വളർത്താൻ കഴിയുമെന്നും ഒരു യുവതിയായി വളരുന്ന അവളുടെ പല പല ആവശ്യങ്ങൾക്കും നാൻസി സഹായമായി മാറുമെന്നും വാദിച്ചു. മാർണർ ആ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല. എപ്പിയാവട്ടെ ഏത് സ്വർഗത്തിലേക്ക് വിളിച്ചാലും തന്റെ അച്ഛനായ മാർണറെ പിരിഞ്ഞ് എങ്ങോട്ടുമില്ലെന്ന് പറഞ്ഞു. ഗോഡ്ഫ്രൈയും നാൻസിയും നിരാശയോടെ ആ വീട്ടിൽ നിന്നും മടങ്ങി. നിരാശനായി മടങ്ങിയെങ്കിലും അച്ഛനായ ഗോഡ്ഫ്രൈ മകൾക്കു വേണ്ടി പലതും ചെയ്യുന്നുണ്ട്.

0: മാർണറുടെ പ്രാകൃതമായ കൽക്കുടിൽ അയാൾ പുതുതായി പണി കഴിപ്പിച്ചു. വേണ്ട സഹായങ്ങളെല്ലാം ഒരുക്കുന്നു. തന്റെ മകളെ അയാൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്നു. കൂട്ടായി നാൻസിയുമുണ്ട്. കുട്ടികളില്ലാത്ത ആ ദമ്പതികൾക്ക് എപ്പി എന്ന യുവസുന്ദരി വലിയ സന്തോഷം പകരുന്നു.
1: എപ്പിയുടെ വിവാഹത്തോടെയാണ് സൈലാസ് മാർണർ എന്ന നോവൽ പൂർണ്ണമാവുന്നത്. വരൻ അവളുടെ കളിക്കൂട്ടുകാരനായ ആറോൺ തന്നെയാണ്. റാവുലോ ഗ്രാമം ഒന്നടങ്കം ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നു.
0: ഏത് ജീവിതത്തിനും ലക്ഷ്യമുണ്ടെന്ന് പറയുന്ന മനോഹരമായ നോവലാണ് സൈലാസ് മാർണർ. ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ നാമം മേരി ആൻ ഇവാൻസ് എന്നാണ്. 1819 ഈ എഴുത്തുകാരി ഇംഗ്ലണ്ടിലെ ഹാർവിക് ഷെയറിൽ ജനിച്ചു. സ്വന്തം പരിശ്രമത്തിലൂടെ സാഹിത്യരംഗത്ത് ഉയർന്നുവന്നു. ജേർണലിസ്റ്റായും കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ ആഡം ബീഡ് വൻ ജനപ്രീതി നേടിയതോടെ തുടർച്ചയായി 7 നോവലുകൾ ജോർജ് എലിയറ്റ് എഴുതി. ആഡം ബീഡ്, സൈലാസ് മാർണർ, മിഡിൽ മാർച്ച്, മിൽ ഓൺ ദ ഫ്ലോസ് എന്നീ പ്രശസ്ത നോവലുകൾ ഇന്നും ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ്. കവിതാ സമാഹാരങ്ങളും ലേഖന സമാഹാരവും ജോർജ് എലിയറ്റിന്റെ സാഹിത്യ സംഭാവനയിൽ ഉൾപ്പെടുന്നു. 1880 December 22 എഴുത്തുകാരി അന്തരിച്ചു. ജോർജ് എലിയറ്റിന്റെ വിഖ്യാതമായ ഒരു പിടി നല്ല നോവലുകൾ ലോകത്തിന് ഇന്നും വിസ്മയമായി തുടരുന്നു. ജോർജ് എലിയറ്റ് എന്ന എഴുത്തുകാരിയുടെ സർഗപ്രപഞ്ചത്തിലെ ക്ലാസിക് കൃതിയായി സൈലാസ് മാർണർ എന്ന നോവൽ എന്നും നിലനിൽക്കും.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജോർജ് എലിയറ്റ് എഴുതിയ നോവൽ സൈലാസ് മാർണർ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് NJ ജോഷിലാൽ. നിർവഹണ സഹായം ധന്യ MT. നിർവഹണം സന്ദീപ് സുരേഷ്.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൾ വഹാബ് ഈണം നൽകി. സച്ചിൻ ബാലു, മേഘ ജോസ്കുട്ടി എന്നിവർ പാടിയ ഗാനം ചിത്രം ഹൃദയം.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവെല്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ മഴവെല്ലിൽ ആദ്യ ഗാനം ബോംബെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഴവില്ല. മഴവില്ലിൽ ഇനി കേൾക്കാം എസ് ഡി ബർമന്റെ സംഗീതത്തിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം ചിത്രം ആരാധന.

രാജാ, രാജാതി രാജൻ എന്റെ രാജാ, കൂജ തൂക്കാതെ വേറെയെങ്ങും കൂജ രാജാ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ മാറനല്ലൂരിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വി പി.
1: നമസ്തേ ഗുരുജി.
2: നമസ്തേ ബച്ചോ. തോ ഹം പിച്ചിലിയ ക്ലാസ് മേം ലോറി ബി ഫ്രീഡ്മാൻ ദ്വാരാ ലിഖിത് പരി ലടുക്കി ഏഞ്ചൽ ഗേൾ മാലാഖ പെൺകുട്ടി നാമക് പാഠ് കാ ശുരുവാത് കിയാ ഥാ ഔർ ഇസ്കാ ഹിന്ദി മേ അനുവാദ് കിസ്നേ കിയാ ഥാ നിലാ ബതാ സക്തേ ഹേ?
1: അരവിന്ദ് ഗുപ്ത
2: ജി. അച്ഛാ, തോ ഹം ഉസ് പാഠ് മേ യുദ്ധ കി ജോ ഭീഷണതാ കെ ബാരേ മേ ഏക ലഡ്ക ഹർമൻ ഉസ്കി ജോ വേദന ഹം പഠന ശുരു കിയാ ഥാ. ഇത്തം എല്ലാവരെയും ഭീതിയിലും ദുഃഖത്തിലും ആഴ്ത്തുന്നതാണ് യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയുടെയും വിഷമങ്ങളുടെയും പിന്നീട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമന്റെ കഥയാണ് ഇതിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. തോ ആരാധന മെനെ ഏക സവാൽ ഉസ്കെ ജവാബ് പിച്ചിലെ ക്ലാസ് മേ ബതായാ ഥാ ആപ്നെ ഭീ കഹാ ഥാ ഔർ ഫിർ പരീക്ഷാ കെ ലിയേ ഏക പ്രമുഖ് സവാൽ ഥാ തോ മേ സവാൽ പൂച്ഛതാ ഹൂം അബ് സമയ് ആഗയാ ഹേ കി തുമാരേ ഏക ആത്മീയ ബന്നേ കാ മാംനെ ഏസാ ക്യോ കഹാ ഹോഗാ.
1: ദേശ് മേ യുദ്ധ കി ഭീഷണ സ്ഥിതി തീ, ലോഗോ കാ ജീവൻ ബുരി തരഹ പിട്ടാ ഥാ. इस स्थिति में यह माँ अपने बेटे हरमन को समझाती है कि तुम अब केवल 11 साल का लड़का नहीं रह सकती, अर्थात अब उसे बड़े लोगों की तरह युद्ध के परिस्थिति का सामना करने का समय आ गया है. अब वह अपनी माँ से भी अलग होने वाला है.
2: जी अच्छा, तो पिछली कक्षा में आप दोनों ने दो गद्यांश पढ़े थे, तो उसकी व्याख्या देकर आज की कक्षा शुरू करते हैं. मैं घर जाना चाहता हूँ, मेरे भाई ने जवाब दिया. ഉസ്കാ ജവാബ് പത്ലി സപാട് ധി അബ് യഹി ഘർ ഹെ. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എന്റെ സഹോദരൻ മറുപടി പറഞ്ഞു. അവന്റെ ശബ്ദം ദുർബലവും വ്യക്തവുമായിരുന്നു. അബ് യഹി ഘർ ഹെ, ഇനി ഇത് തന്നെയാണ് വീട്. കൈദി ശിവർ

0: മെയും മേരേ ദിൻ ഭോർ സേ ശുരൂ ഹോത്തേ ഥേ, തടവറയിൽ എന്റെ ദിവസങ്ങൾ പ്രഭാതത്തോടെ തുടങ്ങുമായിരുന്നു. ഹം കഥാർമയും ഖടേ ഹോത്തെ, ഞങ്ങൾ വരിവരിയായി നിൽക്കുമായിരുന്നു. മാർച്ച് കർത്തേ, അതോടൊപ്പം മാർച്ച് ചെയ്യുമായിരുന്നു. കൊയി ഭോജൻ നഹി, ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഠണ്ട് സേ കൊയി സുരക്ഷ നഹീന്ധി, തണുപ്പിൽ നിന്ന് യാതൊരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. കേവൽ കാം, ജോലി മാത്രം. മേരെ ഹാത്തോം സേ ഖൂൻ ബഹതാഥ, എന്റെ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. മേരെ പേട് ഭൂക്കുസേ ഗുഡ് ഗുഡാത്താഥ, എന്റെ വയറ് വിശപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തോ ആരാധന അഗല ഗദ്യാംശ് ആ പഠോ.
1: പെഹലെ മേനെ ദിക്കാവാ കാനെ കി കോശിഷ് കി, ജബ് മേ കാർഖാനെ മേ കാം കർതാ താ, തോ മേനെ ഖുദ് കോ അപ്നെ ഘർ കെ പാസ് പാർക്ക് മേ ഖേൽനെ കി കൽപന കി. ജബ് മുജെ ഭൂക്ക് ലഗ്തി തോ മേ അപ്നെ മാ കെ കാനെ പകാനെ കി യാദ് കർതാ. ജബ് മുജെ ടണ്ട് ലഗ്തി तो मैं खुद से कहता कि वे सोन उंगलियां मेरी नहीं बल्कि किसी और की है.
0: जी अच्छा, तो हमने आज की कक्षा में दो गद्यांश और उसकी व्याख्या पढ़े हैं, तो अब उससे संबंधित एक सवाल मैं आपसे पूछता हूँ. अब यही घर है कैदी शिवर को यहाँ घर क्यों कहा गया है? अब यही घर है कैदी शिवर को यहाँ घर क्यों कहा गया है? इन इतान वीड, തടവറയെ ഇവിടെ വീട് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആരാധന.
1: ദേശ് മേ യുദ്ധ ചൽ രഹാ താ, 11 സാൽ കാ ഹർമൻ ഔർ ഉസ്കെ ബഡേ ഭായി കൈദി ശിവർ മേ തേ. വേ അപ്നെ മാതാ പിതാ ഔർ ഗർ ഛോഡ്കർ യഹാ ആ ഗയേ തേ. ഹർമൻ കെ മൻ മേ ഗർ ജാനേ കി ഇച്ഛാ ഹുയി. തബ് ബഡേ ഭായി ഉസേ സംജാതാ ഹേ കി അബ് യഹീ കൈദി ശിവർ ഹീ ഉൻകാ ഗർ ഹേ. ഉൻഹേ ഇസ് കൈദി ശിവർ മേ ഹീ ഗർ കി തരഹ ആ രഹനാ ഹേ. വേ ഉസേ ഛോഡ്കർ നഹീ ജാ സക്തേ. इसलिए कैदी शिविर को घर कहा जाता है.
0: जी अच्छा, मैं उसका जवाब और भी लिखूं उत्तर में देता हूँ. आपने जो कहा है वह बहुत अच्छा है. तो अब यही घर है कैदी शिविर को यहाँ घर क्यों कहा गया है? इन इधान वीड़, तड़वरे इवड़े वीड़ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? युद्ध के समय कैंप में रहते लोगों को जीवन वहाँ ही है. युद्ध के समय कैंप में रहते लोगों की जीवन वहाँ ही है. सभी मुसीबतें सहकर वे वहाँ रहेंगे. യുദ്ധസമയത്ത് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം അവിടെ തന്നെയാണ്. എല്ലാ കഷ്ടപ്പാടും സഹിച്ച് അവർ അവിടെ താമസിക്കും. തൊജി അച്ഛ, അപ്പൊ ആപ്കോ കോയി ശങ്കാ ഹേ?
1: നഹീ.
0: തോ അച്ഛ, മേ ആഗേ പഠാതാ ഹൂം. പെഹലെ മേനെ ദിഖാവാ കർനേ കി കോശിഷ് കി, ജബ് മേ കാർഖാനേ മേ കാം കർതാ ഥാ, തോ മേ ഖുദ് കോ അപ്നേ ഘർ കേ പാർക്ക് മേ ഖേൽനേ കി കൽപന കി. ജബ് മുഝേ ഭൂക്ക് ലഗതി തോ മേ അപ്നീ മാം കേ ഖാനാ പകാനേ കി യാദ് കർതാ. ജബ് മുഝേ ഠണ്ട് ലഗതി തോ മേ ഖുദ് സേ കേതാ കി വേ സുൻ ഉംഗലിയ മേരി നഹി ബൽക്കി കിസി ഓർ കി ഹേ. തണുപ്പിൽ നിന്ന് യാതൊരു സുരക്ഷയും ഇവർക്കുണ്ടായിരുന്നില്ല, ജോലി മാത്രമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ജോലി ചെയ്തിട്ട്. എന്റെ വയറ് വിശപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. വേ കേത്താ ഹെ കി മേരി പേട്ട് ഭൂഗുസേ ഗുഡ് ഗുഡാത്താ ഥാ. പെലെ മെനെ ദിഖാവാ കർണേ കി കോശിഷ് കി, ഞാൻ ആദ്യം ജോലി ചെയ്യുന്നുവെന്ന് കാണിക്കാനായി ശ്രമിച്ചു. ഓർ ജബ് മെയും കാർഖാനമേ കാം കർത്താ ഥാ, തോ മേനെ ഖുദ് അപ്നെ ഘർ കേ പാസ് പാർക്ക് മേ ഖേൽനേക്ക് കൽപ്പനാക്കി. ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ വീടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതായി ഞാൻ സ്വയം സങ്കല്പിച്ചു. ഓർ ജബ് മുജെ ഭൂക്ക് ലഗുത്തി തോ മേ അപ്നി മാം കെ ഖാനാ പക്കാനേക്ക് യാദ് കർത്ത. എനിക്ക് വിശപ്പ് തോന്നിയപ്പോൾ എന്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നത് ഞാൻ ഓർക്കുമായിരുന്നു. ഓർ ജബ് മുജെ ഠണ്ട് ലഗുത്തി തോ മേ ഖുദ് സേ കേത്താക്കി വേ സുൻ ഉംഗലിയ മേരി നഹി ബൽക്കി കിസി ഓർ കി ഹെ. അതുപോലെ തണുപ്പ് തോന്നിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ തണുത്ത വിരലുകൾ എന്റെ അല്ല മറ്റാരുടെയാണെന്ന്. തോ ഹം ആഗേ പഠത്തെ ഹേ, അബ് നിള ശുരു കരോ.
2: രാത് കോ മുഝേ സൂപ് ദിയ ഗയ ബിൽക്കുൽ പാനി ജൗസ സൂപ്, മേം ഏക് ഷെൽഫ് പർ സോ ഗയ, മേരേ പത്ല ശരീർ സൈക്കഡോ ലോഗോ കേ ബീച്ച് ദബാ ഹുആ ഥാ.
0: മുഝേ ഘർ കി ഛോട്ടി ഛോട്ടി ചീസേം യാദ് ആതി രഹതി ഥി, ഏക് തക്കിയ ഏക് ശൗചാലയ് ഓർ ടൂത്ത്ബ്രഷ് ബെഡി ചീസേം മാ ഹമേശ മാ. ഇപ്പോ രാത്രിയിൽ എനിക്ക് സൂപ്പ് തന്നിരുന്നു, ശരിക്കും വെള്ളം പോലുള്ള സൂപ്പ്. മേ ഏക് ഷെൽഫ് പർ സോഗയ, ഞാനൊരു ഷെൽഫിന്റെ മുകളിൽ ഉറങ്ങി. മേരാ പത്തല ശരീർ സൈക്കഡോ ലോഗോങ്കെ ബി ദബാ ഹുവാഥ, എന്റെ മെലിഞ്ഞ ശരീരം നൂറുകണക്കിന് ആളുകളുടെ കാലുകൾക്കിടയിൽ അമർന്നപ്പോൾ മുഝേ അപ്നി ഘർ കി യാദ് ആകെയി, ഘർ കി ഛോട്ടി ഛോട്ടി ചീസേം യാദ് ആതി രഹതി ഥി, ഏക് തക്കിയ ഏക് ശൗചാലയ് ഏക് ടൂത്ത്ബ്രഷ് ബെഡി ചീസേം ഛോട്ടി ചീസേം മാം ഹമേശ മാം. എനിക്ക് എന്റെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഓർമ്മ വന്നിരുന്നു. ഒരു തലയിണ, ഒരു ടോയ്ലറ്റ്, ഒരു ടൂത്ത്ബ്രഷ്, വലിയ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ. അമ്മ, എപ്പോഴും അമ്മ. തോ ഇതർ ഏക് സവാലാത്ത ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോ.

0: ആ തീയതി. ഹർമന് ഈ യുദ്ധ ക്യാമ്പിലെ പ്രതിസന്ധികൾക്കിടയിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അപ്പനി മാം കി യാദ് അതാഥ, ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോം സതാതി ഹോഗി, ഹർമൻ എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും? തൊമേ ഉസ്കാ ജവാബ് ബതാതാ ഹും, ഹർമൻ ഗ്യാര സാൽകാൽ എടുക്കാത്ത, ഹർമൻ ഒരു 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. ഹമേശ അപ്പനി മാംസേ ലിപട്കർ ചൽത്താഥ, അവൻ എപ്പോഴും തന്റെ അമ്മയോട് ചേർന്ന് നടക്കുമായിരുന്നു. അചാനക് മാംസേ ദൂർ ക്യാമ്പുമേ രഹത്തെ വക്ത് ഉസ്കെ മന്മേ മാം കി പ്യാർ കി യാദ് ആ തീയതി, അമ്മയിൽ നിന്ന് ദൂരെ ക്യാമ്പിൽ താമസിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അമ്മയുടെ സ്നേഹത്തിന്റെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. തോ ആരാധന ക്യാ ബതാ സക്തി ഹേ കി ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോം സതാതി ഹോഗി?
1: 11 साल का हरमन युद्ध के कारण कैदी शिविर में था. वह अपने माता पिता से भी अलग हो गया था. वहाँ उसे अच्छा भोजन नहीं था, टन से सुरक्षा नहीं थी, काम करके हाथों से खून बहता था. उसे सोने की पर्याप्त जगह भी नहीं थी. उसे घर की याद आती थी, उसे हमेशा माँ की याद सताती थी.
0: जी अच्छा, तो हम अगले पैराग्राफ की ओर जाते हैं. अनिला आप अब पढ़ना.
2: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चल स्थिर, चिंता मत करो हरमन. माम की कोमल आवाज ने मुझे सुकून दिया. एक परी आकर तुम्हें बचाएगी. दो दिन बाद वह प्रकट हुई, लड़की परी, परी लड़की, प्रकाशवान चमकदार. वो बात की दूसरी तरफ दी, मैम करीब गया, मेरी परी लड़की असली थी.
0: जी अच्छा, अब आराधना पढ़ो.
1: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चित स्थिर, चिंता मत करो हरमन. माँ की कोमल आवाज ने मुझे सुकून दिया. एक परी आकर तुम्हें बचाएगी. दो दिन बाद वह प्रकट हुई, लड़की परी, परी लड़की, प्रकाशवान चमकदार. वो बाट की दूसरी तरफ थी, मैं करीब गया, मेरी परी लड़की असली थी.
0: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चित स्थिर, चिंता मत करो हरमन. ഇപ്പോൾ ഒരു ദിവസം രാത്രി അമ്മ എന്റെ സ്വപ്നത്തിൽ വരികയാണ്. അതോ അമ്മ ബത്താത്തി ഹേക്ക് ചിന്താ മത്കരോ ഹർമൻ, നീ ഒന്നിനെ കൊണ്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ചിന്താ മത്കരോ ഹർമൻ, നീ വിഷമിക്കേണ്ട കാര്യമില്ല. മാം കി കോമൾ ആവാസിനെ മുച്ച് സുക്കൂൻ ദിയ, അമ്മയുടെ ആ മധുരമായ ശബ്ദം എനിക്ക് ആശ്വാസം നൽകി. ഏക് പരി ആക്കർ തുമേം ബച്ചായേകി, സ്വപ്നത്തിൽ അമ്മ എന്നോട് പറഞ്ഞു ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. ദോ ദിൻകെ ബാദ് വഹ് പ്രകട് ഹുയി, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മാലാഖ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ലടുക്കി പരി പെൺകുട്ടി, മാലാഖ പരിയിൽ അടുക്കി മാലാഖ പെൺകുട്ടി, പ്രകാശവാൻ പ്രകാശമാനമായ തിളങ്ങുന്ന. ഓ ബാഴ്ക്കെ ദൂസരി തരവധി, അവർ അതിനപ്പുറത്തായിരുന്നു. മേം കരിവ് ഗയാ, മേരി പരിയിൽ അടുക്കി അസലീധി, എന്റെ മാലാഖ പെൺകുട്ടി. ലടുക്കി പരി പരിയിൽ അടുക്കി, പെൺ മാലാഖ മാലാഖ പെൺകുട്ടി, പ്രകാശവാൻ തെളിച്ചമുള്ള ചമക്ദാർ. ഓ ബാഡ്ക്കെ ദൂസരി തരവധി, അവർ വേലിക്കപ്പുറത്തായിരുന്നു. മേം കരീബ് ഗയാ, ഞാൻ ആ മാലാഖയുടെ അടുത്തേക്ക് പോയി. മേരി പരിയിലടുക്കി അസലീധി, എന്റെ മാലാഖ പെൺകുട്ടി ശരിക്കും ഉള്ളതായിരുന്നു. അപ്പൊ അമ്മയുടെ മൃദുവായ ശബ്ദം എനിക്ക് ആശ്വാസം നൽകി, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ പ്രത്യക്ഷപ്പെട്ടു, പെൺ മാലാഖ മാലാഖ പെൺകുട്ടി, തെളിച്ചമുള്ള തിളങ്ങുന്ന അവൾ വേലിക്കപ്പുറത്തായിരുന്നു. ഞാൻ അടുത്തേക്ക് പോയി, എന്റെ മാലാഖ പെൺകുട്ടി ശരിക്കും ഉള്ളതായിരുന്നു. ക്യാ തുമാരെ പാസ് കുച്ച് ഖാനാഹെ, നിന്റെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? മേനെ ഫുസ്ഫുസായ, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. മേരി പരിയിലടുക്കിനെ സിർ ഹിലായ, എന്റെ മാലാഖ പെൺകുട്ടി തലയാട്ടി. ഹം ദേഖ്തേ രഹേ ഇന്തസാർ കർത്തേ രഹേ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. ബാക്കി ശുരൂ കറോ.
1: ഏക് ഗലത് ഖതം കാ മത്ലബ് താ മൗത്, മേരി മൗത് ഉസ്കി മൗത്, സബ് സഹീ സമയ ആയാ തോ ഉസ്നേ ബാട് കേ പാഹ് സേ ഏക് സേബ് ഫേകാ.
0: ശുരൂ കറോ നിലാ.
2: ഏക് ഗലത് ഖതം കാ മത്ലബ് താ മൗത്, മേരി മൗത് ഉസ്കി മൗത്, ജബ് സഹി സമയ ആയാ തോ ഉസ്നേ ബാത് കേ പാർ സേ ഏക് സേബ് ഫേങ്കാ.
0: ഏക് ഗലത് ഖതം കാ മത്ലബ് ഥാ മൗത്, ഒരു തെറ്റായ ചുവടിന്റെ അർത്ഥമായിരുന്നു മരണം. മേരി മൗത്, എന്റെ മരണം. ഉസ്കി മൗത്, അവളുടെ മരണം. ജബ് സഹി സമയ ആയാ തോ ഉസ്നേ ബാട് കെ പാർ സേ ഏക് സേബ് ഫേങ്കാ, ശരിയായ സമയം വന്നപ്പോൾ അവൾ വേലിക്ക് അപ്പുറത്ത് നിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. തോ ഇതർ ഏക് സവാൽ ഹേ ഗലത് ഖതം കാ മത്ലബ് ഥാ മൗത്, മേരി മൗത് ഉസ്കി മൗത്, യഹാം ഗലത് കദം ക്യോം കഹാ ഗയാ ഹെ. സവാൽ ഏക് ബാഗ് ഫിർ, ഏക് ഗലത് കദം കാ മത്ലബ് ഥാ മൗത്, മേരി മൗത് ഉസ്കി മൗത്, യഹാം ഗലത് കദം ക്യോം കഹാ ഗയാ ഹെ. ഒരു തെറ്റായ നീക്കം എന്നാൽ മരണമായിരുന്നു, എന്റെ മരണം നിന്റെ മരണം. ഇവിടെ തെറ്റായ നീക്കമെന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ധ്യാൻസെസിനോ ഉസ്കാ ജവാബ് മേ ബതാതാ ഹും, ഹർമന്നെ ക്യാമ്പുമേയും ഭൂക്ക് സഹകർ രഹത്തെ വക്ത് വാഴക്കേ പാർ ഏക് ലഡക്കി സേ മില.

0: ദോനോ കെ ബീച്ച് കി ബാത്ചീത് കിസീനെ ജാനേ തോ വഹ് ഖത്രാ ഹോഗാ. ഹർമൻ ക്യാമ്പിൽ വിശപ്പ് സഹിച്ച് താമസിച്ചപ്പോൾ മുള്ളുവേലിക്കപ്പുറത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം ആരെങ്കിലും അറിഞ്ഞാൽ അപകടമാവും. തോ ആരാധന ആപ് ബതാ സക്തി ഹേ ഏ ഗലത് കദം കാ മത്ലബ് ധാ മൗത് മേരി മൗത് ഉസ്കി മൗത് യഹം ഗലത് കദം ക്യോ കഹാ ഗയാ ഹേ.
1: ഹർമൻ കൈദി ശിവർ മേതാ വ കൈദി ശിവർ ചാരോം ഓർ സേ ബാട് സേ ഗിരാ ഹുവാ താ. ഹർമൻ ബാട് കെ അന്തർ താ ഓർ പരി ലഡ്കി ബാട് കെ ബാഹർ. വാസ്തവ മേ ദോനോ കോ പരസ്പര മിൽനേ കി അനുമതി നഹീ ദി. യദി വേ ആപസ് മേ മിലേ തോ വ ഗലത് കദം ഹോഗാ. ഇസ്സേ ദോനോ കെ മൗത് കി ഭി സംഭാവന തി.
0: ജി അച്ഛാ, ഇസി കെ സാത് ആജ് കി കക്ഷാ ഹം ഇധർ സമാപ്ത കർത്തേ ഹേ. ധന്യവാദ്.
2: ധന്യവാദ് ഗുരുജി.
3: ഹിന്ദി പാഠം സമാപിച്ചു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
1: ആകാശവാണി
2: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാഭാരതി ദിനേശും സംഘവും.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയത്. ചിത്രം പുതിയ മുഖം.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ആശാ മേനോൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം, കണ്ടു ഞാൻ കാർവർണ്ണനെ, കടമ്പിന്റെ പൂ പോലെ കദളിപ്പഴം.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, അശ്വിൻ അവതരിപ്പിക്കുന്ന ലളിതഗാനം, രാമകൃഷ്ണൻ ഹരീഷ് അവതരിപ്പിക്കുന്ന ചെണ്ടവാദനം, 8:00 നേർമൊഴിയിൽ റിട്ടയർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ആർ നായർ പങ്കെടുക്കുന്നു. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, നജീന നാസർ സംസാരിക്കുന്നു. 10:00 ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി, ഇതിൽ രാജേഷ് കുമാർ ശോധാത്തർ അവതരിപ്പിക്കുന്ന ഗുജറാത്തി നാടോടി സംഗീതം, തുടർന്ന് MD വക്കീൽ അവതരിപ്പിക്കുന്ന ഗസൽ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ജീവിതം എന്ന കവിത, ആലാപനം കവിതാ സ്വരലയ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:15 ഉദയഗീതം, പ്രിയ സിസ്റ്റേഴ്സ് പാടിയത്. 6:30 പ്രഭാതഭീരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വലസ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 11-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൌഖ്യം, 9:00 ഗാന്ധിമാർഗം, 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ, SR മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർമൃദംഗം.

12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനസലാപം, തത്സമയ ചലച്ചിത്ര ഗാന പരിപാടി, 2:15 തുടർ നാടകം, ദൊസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 14-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി, 3 മണിക്ക് ഗാനോപഹാരം ചലച്ചിത്ര ഗാന പരിപാടി, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി, 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ പാരായണം, ആലപ്പുഴ എസ് സുബൈർ മുസ്ലിയാർ പാരായണം ചെയ്യുന്നു. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കീം VMമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഹെൽത്ത്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു, 8:00 സാഹിത്യവേദി, ഇതിൽ ഹരിപ്പാട് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ മഹാമൌനം തേടി വിരഹിതയാമിനി, മീരാബാലു അവതരിപ്പിക്കുന്ന കഥ സമുദ്രതീരം, തുടർന്ന് മുഹമ്മദ് കൊച്ചാലമ്മൂട് അവതരിപ്പിക്കുന്ന കവിതകൾ സ്കൂൾ വിട്ട കുട്ടി, അമ്മക്കിനാവ് എന്നിവ. 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം മാറുന്ന കാലാവസ്ഥ, ഷുജാമോൻ നടത്തുന്ന പ്രഭാഷണം, 9:30 ഇംഗ്ലീഷ് പ്രോഗ്രാം, മദേഴ്സ് ഡേ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എ ലൈഫ് ടൈം, ഷീബ പി സംസാരിക്കുന്നു, 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ പൊതിച്ചോറ്, 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിച്ചത് സ്നേഹ സൈമൺ, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6°C, കുറഞ്ഞ താപനില 26.4°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രചന സുബ്രഹ്മണ്യം, രചിച്ച് രാജേഷ് ബാബു കേശൂരൻ അടിയണം പകർന്നത്, ആര്യനന്ദ ബാബു, പി കെ സുനിൽകുമാർ, അൻവർ എന്നിവർ ആലപിച്ചത്. ചിത്രം ആനന്ദ കല്യാണം.

0: In this regard, Governor Rajendra Vishwanath Harlekar invited the TVK president, C. Joseph Vijay, to the Lok Bhavan in Chennai today. It was informed in the press release from the Lok Bhavan that during the meeting, the governor explained that the requisite majority support in the Tamil Nadu Legislative Assembly, which is essential for forming the government, has not been established. In West Bengal, in connection with the murder of BJP MLA Suvendu Adhikari's close aide, Chandranath Rath, the state police have arrested three individuals. Police also formed a seven-member special investigation team, SIT. It will work under the supervision of the IG of CID. Meanwhile, police took into custody and investigated a resident of Siliguri in connection with the murder case. His car's number plate was allegedly used by the assailants who killed Chandranath Rath last night. After an almost three-hour investigation, police released him with the assurance that he would cooperate and help in further investigation. Around 40 passengers from a cruise ship hit by a deadly Hanta virus outbreak disembarked at the remote South Atlantic island of St. Helena last month without contact tracing, nearly 2 weeks after the first passenger died on board. The Dutch Foreign Ministry has confirmed the number. It comes as international authorities intensify efforts to contain a rare outbreak of deadly disease linked to the Andes strain of Hanta virus after three people who were aboard the cruise ship MV Hondius have died since it set sail from Argentina a month ago. The Dutch-flagged expedition vessel, carrying around 150 passengers and crew from 23 different countries, is now sailing towards Spain's Canary Islands under strict precautionary measures. Benchmark domestic equity indices staged a lackluster close today, remaining largely unchanged amid a choppy trading session. The Sensex dropped 114 points to close at 77,845, while the Nifty dipped 4 points to settle at 24,327. And in IPL cricket, Lucknow Super Giants will face Royal Challengers in Lucknow today at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ എന്നീ നാല് നിയോജക മണ്ഡലങ്ങൾ UDFനും കോന്നി LDFനും ഒപ്പം നിന്ന കാഴ്ചയാണ് കാണാനായത്. ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ടിന് വീണ ജോർജിനെതിരെ 18,985 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കിയുടെ കന്നി അംഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അബിൻ വർക്കിക്ക് 70,083 വോട്ടും വീണ ജോർജിന് 51,098 വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് 34,983 വോട്ടുമാണ് ലഭിച്ചത്. 157,450 പേർ വോട്ട് ചെയ്തതിൽ 3,594 തപാൽ വോട്ടുകളും ഉണ്ടായിരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പഴകുളം മധു 4,344 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന LDFന്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 53,224 വോട്ടുകൾ നേടി വിജയിച്ചു. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയാണ് ഇവിടെ 43,078 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത്. സിറ്റിംഗ് MLA കൂടിയായിരുന്ന അഡ്വക്കേറ്റ് മാത്യുട്ടി തോമസിന് 42,023 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ 66,153 വോട്ടുകൾ നേടി വിജയിച്ചു. LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന് 55,821 വോട്ടും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പന്തളം പ്രതാപന് 26,337 വോട്ടുമാണ് ലഭിച്ചത്. കോന്നി മണ്ഡലം സിറ്റിംഗ് MLA ആയിരുന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നിലനിർത്തിയത് കടുത്ത മത്സരത്തിലൂടെയാണ്. 1,838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായ UDFന്റെ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പലിനെ പിന്നിലാക്കിയത്. NDA സ്ഥാനാർത്ഥി ടി പി സുന്ദരേശനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത്. ജില്ലയിലെ കോന്നി ഒഴികെ 4 നിയോജക മണ്ഡലങ്ങളിലും കന്നി അംഗക്കാർ ജയിച്ചപ്പോൾ ജനീഷ് കുമാർ മൂന്നാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 നിയോജക മണ്ഡലങ്ങളിലായി 3264 വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ചത് കോന്നി മണ്ഡലത്തിലും ഏറ്റവും കുറവ് ലഭിച്ചത് തിരുവല്ല മണ്ഡലത്തിലുമാണ്. കോന്നിയിൽ 805 വോട്ടുകളും തിരുവല്ലയിൽ 504 വോട്ടുകളും നോട്ട നേടി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേര യുവഭാരത് സഹകരണത്തോടെ യുവ ആപ്തമിത്ര പദ്ധതി ജില്ലയിൽ സംഘടിപ്പിച്ചു. ദുരന്ത സമയങ്ങളിൽ പ്രാദേശിക തലത്തിൽ ഉടനടി പ്രതികരിക്കാൻ ശേഷിയുള്ള സന്നദ്ധ സേനയെ വാർത്തെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ജില്ലയിലെ മൈഭാരത് വോളന്റിയർമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പേർക്കാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള രീതി, ദുരന്തമുഖങ്ങളിലെ ഏകോപനവും പ്രവർത്തനവും, രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം, ബേസിക് ലൈഫ് സപ്പോർട്ട്, പ്രാഥമിക ജീവൻ രക്ഷാ വിദ്യ എന്നീ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ അറിവും പ്രായോഗിക പരിശീലനവും ക്യാമ്പിൽ നടന്നു. കൂടാതെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ, ഐഡി കാർഡുകൾ, യൂണിഫോം, എമർജൻസി കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പ്, സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നഴ്സസ് വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി കോന്നി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമായ മെയ് 12 ലോക നഴ്സസ് ദിനം.
3: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണിയിൽ അശ്വിൻ അവതരിപ്പിക്കുന്ന ലളിതഗാനം, രാമകൃഷ്ണൻ ഹരീഷ് അവതരിപ്പിക്കുന്ന ചെണ്ടവാദനം എന്നിവ കേൾക്കാം. 8:00 നേർമൊഴി, റിട്ടയേർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ആർ നായർ പങ്കെടുക്കുന്നു. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, നജീന നാസർ സംസാരിക്കുന്നു. 10:00 ദേശീയ, പ്രാദേശിക, നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ രാജേഷ് കുമാർ ശോധാത്തർ അവതരിപ്പിക്കുന്ന ഗുജറാത്തി നാടോടി സംഗീതം, തുടർന്ന് MD വക്കീൽ അവതരിപ്പിക്കുന്ന ഗസൽ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്.

യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച. കാരണങ്ങളും പ്രതിവിധികളും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.

നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം എന്ന കവിത. ആലാപനം കവിതാ സ്വരലയ. 6:15 ഉദയഗീതം പ്രിയ സിസ്റ്റേഴ്സ് പാടിയത്. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം. ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 11-ാം ഭാഗം. 10:15 രാഗാമൃതം. സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ. നാടകം കേരളവർമ്മ ആർ മൃദംഗം. പനമറ്റം എ അരുൾ ഗാഞ്ചിറ. 12:20 ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങൾ. രചന പി ആർ വിജയലക്ഷ്മി, വീണ പി നായർ എന്നിവർ. സംഗീതം എസ് ആർ മോഹൻ. 2:15 തുടർ നാടകം. ദൊസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ വൈകിട്ട് 5:45 ഖുറാൻ പാരായണം. ആലപ്പുഴ എസ് സുബൈർ മുസലിയാർ പാരായണം ചെയ്യുന്നു. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ, സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ഓപ്പറേഷൻ സിന്ദൂർ ഇത്യസ്യ പ്രഥമ വാർഷികോത്സവം ആചരിതം. ഭയോത്പാദനസ്യ പരാജയേ തസ്യ സക്ഷമ വിധിവ്യവസ്ഥായാഃ വിനാശേ ച ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതം. ബിഹാരസ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. നിതീഷകുമാരസ്യ പുത്രേണ സഹ ദ്വാത്രിംശത് മന്ത്രിണഃ ച നൂതന മന്ത്രിമണ്ഡലേ ശപഥവചനം സ്വീകൃതവന്തഃ. തമിഴ്നാടു കേരള രാജ്യയോഃ സർവകാര നിർമ്മാണാർത്ഥം തീവ്ര സംവാദാഃ പ്രചലന്തി. സർവകാരേണ 40 വർഷതഃ അധിക വയസ്കാനാം കർമ്മചാരിണാം കൃതേ രാഷ്ട്രവ്യാപി വാർഷിക സ്വാസ്ഥ്യ പരീക്ഷണോപക്രമം സമാരബ്ധം. അപ്പി ച IPL ക്രിക്കറ്റ് ക്രീഡായാം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം അദ്യ സായങ്കാലേ ലക്നൌ നഗരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തം യത് ദേശഃ ആതങ്കവാദം പരാജയിതും തസ്യ സമർത്ഥകം വിധിവ്യവസ്ഥാം ച വിഘടയിതും ദൃഢഃ അസ്തി. സിന്ദൂരാഭിയാനസ്യ ഏകവർഷസ്യ പൂർത്യവസരെ സാമാജികാന്തർജാലീയ പട്ടലെ ശ്രീമോദി അവദത് യത് ഭാരതീയ സശസ്ത്രസേനയാ അഭിയാനാവധൌ അപൂർവം സാഹസം സ്പഷ്ടതാം സുദൃഢം സങ്കല്പം ച പ്രദർശിതം. സഹ അവദത് യത് ഏതത് പഹൽഗാം ഇത്യത്ര നിർദോഷ ഭാരതീയേഷു ആക്രമണസ്യ സാഹസം കർത്തൃഷു സൈനികാഃ സമുചിതം പ്രതികാരം കൃതവന്തഃ. ശ്രീമോദി അഗ്രേ അവദത് യത് സശസ്ത്രസേനായാഃ ശൗര്യസ്യ സമ്പൂർണഃ ദേശഃ അഭിവാദനം കരോതി. പ്രധാനമന്ത്രി അവദത് യത് ആതങ്കവാദസ്യ വിരുദ്ധം ഭാരതസ്യ ദൃഢപ്രതിക്രിയായാഃ രാഷ്ട്രീയസുരക്ഷായാഃ രക്ഷണായ തസ്യ അവിചലപ്രതിബദ്ധതായാഃ ച പ്രതിബിംബഃ ഏവ ഓപ്പറേഷൻ സിന്ദൂരെ ഇത്യസ്തി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണനവര്യഃ ചാപി സ്വമനോഭാവം

0: प्रायोजकत्वाय पाकिस्तानाय ऑपरेशन सिंदूर इत्याभियानस्य समये समुचितं उत्तरं प्रदत्तम्। नवदिल्ल्यां वार्ताहरान् सम्बोधयन् विदेशमन्त्रालयस्य प्रवक्ता रणधीरजयसवालः अवदत् यत् सीमापारस्य भयोत्पादनं पाकिस्तानदेशेन राज्यनीतेः साधनरूपेण बहुकालादेव प्रयुक्तमस्ति। सः अवदत् यत् भयोत्पादनस्य विरुद्धं स्वसंरक्षणार्थं भारतस्य पार्श्वे सर्वाधिकारः अस्ति। भयोत्पादनस्य विरुद्धं वैश्विकयुद्धं सुदृढं कर्तुं निरन्तरं कार्यं करिष्यति। अवैध बांग्लादेशी जनानां प्रत्यागमनस्य विषये प्रश्नस्य प्रत्युत्तरे श्रीजयसवालः अवदत् यत् बांग्लादेशे षष्ठ्यधिक अष्टोत्तर द्विसहस्रतोप्यधिकाः राष्ट्रिय तासत्यापनाय विचाराधीनाः सन्ति। भारत ऋतुविभागेन आगामि दिनद्वयोः केरलं माहे दक्षिणान्तरिक कर्णाटक तमिलनाडु पुदुचेरी करैकल इत्येतेषां राज्याणां पृथक् पृथक् स्थानेषु प्रचण्डवृष्टेः पूर्वानुमानं प्रकटितम्। श्वः यावत् उत्तरप्रदेशे आन्ध्रप्रदेशे बिहारे छत्तीसगढ़े गोवाराज्ये च मेघस्फोटेन सह वृष्टेः तीव्रवायोः च सम्भावना विद्यते। श्वः मध्यप्रदेशे मध्यमहाराष्ट्रे मराठवाड़ायाम् अण्डमान निकोबार द्वीपयोः देशस्य पूर्वोत्तरराज्येषु च एतादृशेः स्थितेः सम्भावना विद्यते। आईपीएल क्रिकेट क्रीडायाम् अद्य लखनऊ सुपर जायंट्स दलं रॉयल चैलेंजर्स बेंगलुरु दलं लखनऊस्थे भारत रत्न श्री अटल बिहारी वाजपेयी एकाना क्रिकेट क्रीडांगणे सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्धसप्तवादने भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। प्रधानमन्त्रिणा नरेन्द्रमोदिना ऑपरेशन सिन्दूर इत्यस्य प्राथमिक वार्षिकोत्सवम् आचरितम्। बिहारस्य मुख्यमन्त्री सम्राट चौधरी स्वमन्त्रिमण्डलस्य विस्तारं कृतवान्। तमिलनाडु केरल राज्ययोः सर्वकार निर्माणार्थं तीव्रसंवादाः प्रचलन्ति। सर्वकारेण चत्वारिंशत् वर्षतः अधिकवयस्कानां कर्मचारिणां कृते राष्ट्रव्यापी वार्षिक स्वास्थ्य परीक्षणोपक्रमं समारब्धम् इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടി വി കെ അധ്യക്ഷൻ വിജയിയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നീതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
3: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us 2 clear directions, clear politico-military objectives and the operational flexibility to achieve these.
2: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ

0: യെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിലും സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യസൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവി

0: ജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനത്താരകളിൽ ഒന്നുകൂടിയാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1,400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4-ാം സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ CPIM പ്രവർത്തകരായ 5 പേരെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ TVK അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്. പാടിയത് ബേബി നിയ ചാർലി മെറിൻ എന്നിവർ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരും ആരുടെയും സ്വന്തമല്ല. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പരസ്പര ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വന്തമെന്ന തോന്നൽ ഉടലെടുക്കുന്നതാണ്. അനിഷ്ടങ്ങളും അസ്വാരസ്യങ്ങളും വന്നു തുടങ്ങുമ്പോൾ അകൽച്ചയും ആരംഭിക്കും. ആരിലും ആശ്രയമർപ്പിക്കാതെ സ്വന്തം കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു നീങ്ങുക എന്നത് മാത്രമാണ് സമാധാനത്തിനും സംതൃപ്തിക്കുമുള്ള വഴി. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ കന്നുകാലികളുടെ വേനൽക്കാല പരിചരണത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശുഭ പരമേശ്വരനാണ്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. ചോദ്യം പറയാം. പശുവിന് കുടിക്കാൻ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ആവശ്യമായി വരും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ പരിപാടിയിലേക്ക് കടക്കാം. വേനൽക്കാലത്തെ ഉയർന്ന ചൂടും ജലക്ഷാമവും കന്നുകാലികളുടെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ഗണ്യമായി ബാധിക്കുന്നുണ്ട്. ശരിയായ പരിചരണം നൽകാത്ത പക്ഷം പാലുൽപാദനം കുറയുക, തീറ്റ എടുക്കൽ കുറയുക, രോഗങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വേനൽക്കാലത്ത് അവയ്ക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഇന്നത്തെ പരിപാടി ശ്രദ്ധിക്കാം. കന്നുകാലികളുടെ വേനൽക്കാല പരിചരണത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശുഭ പരമേശ്വരനാണ്. ഡോക്ടർ ശുഭയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ശുഭ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ ചൂട് കൂടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് മനുഷ്യർക്ക്, അതേമാതിരി അല്ലേ കന്നുകാലികൾക്കും?
2: അതെ, ഓരോ വർഷവും കഴിയുന്തോറും ചൂടിന്റെ കാഠിന്യം കൂടി കൂടി വരികയാണ്. അത് മനുഷ്യർക്കൊപ്പം തന്നെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നുണ്ട്, പ്രത്യുൽപാദന ശേഷിയിൽ കുറവ് വരുന്നുണ്ട്, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ചൂടും വേണം സൂചിപ്പിച്ചു കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ് അല്ലേ. അപ്പൊ ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ ഈ ചൂട് വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിൽ പശുക്കൾ വരാറുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു കർഷകൻ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പശുക്കൾക്ക് ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം വന്നിട്ടുണ്ടെന്ന്?
2: ആദ്യ ലക്ഷണമായിട്ട് കന്നുകാലികൾ കാണിക്കുന്നത് അണപ്പ്, വായി കൂടെ വെള്ളം ഒലിക്കുക, ഉമിനീര് കൂടുതലായിട്ട് ഒലിക്കുക, തണൽ തേടി പോവുക, വെള്ളം കുടിക്കാനുള്ള ആർത്തി കാണിക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. പിന്നെ തീറ്റയ്ക്ക് മടുപ്പുണ്ടാവാം, കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ദേഹം പൊള്ളുന്ന അവസ്ഥയുണ്ടാവാം, ഹീറ്റ് സ്ട്രെസ്സായി മരണപ്പെടുക വരെ ഉണ്ടാവാം.
1: ഈ ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടല്ലോ മനുഷ്യരിൽ, പറയാറുണ്ട് ചൂട് സമയത്ത് പുറത്തു പോകരുത്, നല്ല വെയിലുള്ള സമയത്ത് സ്പെഷ്യലി. അപ്പം ഈ നമ്മുടെ കന്നുകാലികൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടോ?
2: ഉണ്ടല്ലോ, കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുക, മരണം വരെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്.
1: ഇങ്ങനത്തെ സമയത്ത് കന്നുകാലികളെ നമ്മൾ വെയിലത്ത് വിടാതിരിക്കുന്ന ഏറ്റവും,
2: അതെ, തീറ്റയ്ക്കായിട്ട് അഴിച്ച് പുറത്ത് കെട്ടേണ്ടി വന്നാലും രാവിലെ 10 മണിക്ക് ശേഷം വൈകിട്ടൊരു 3-4 മണി വരെ പുറത്ത് കെട്ടാതിരിക്കുന്നതാണ് ഉത്തമം.
1: പിന്നെ ഈ നമ്മുടെ ഉൽപാദനം കുറച്ചിൽ ഇതും കാണാറുണ്ട്, മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കുറയാറുണ്ട്. അപ്പൊ ഇത് എന്തോ തീറ്റ കുറവെടുക്കുന്നോണ്ടാണോ അതോ കാലാവസ്ഥ മാറുക അല്ലെ ഈ ചൂട് കൂടുന്നോണ്ട് അവരുടെ ഒരു ജനറൽ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ടാണോ?
2: ശരീരത്തിന്റെ ചൂട് കൂടുമ്പോൾ ചൂടിനെ കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും കന്നുകാലികൾ സ്വയമേ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് തന്നെയാണ് ആണെങ്കിൽ ആഹാരം വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിയർക്കുകയും ചൂട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ കന്നുകാലികൾക്കും ആഹാരം കൂടുതൽ കഴിച്ചാൽ ചൂട് കൂടും. അപ്പം അത് കാരണം തീറ്റയ്ക്ക് കുറച്ച് മടി കാണിക്കുകയും തീറ്റയെടുക്കും കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ പൊതുവെയുള്ള മെറ്റബോളിസം, അതിൻ്റെ ദഹന പ്രക്രിയ തന്നെ കുറച്ച് സ്ലോ ആവും, അത് കാരണം പാലുൽപാദനം കുറയും. പാലുൽപാദനത്തിനായാലും ദഹനത്തിനായാലും എല്ലാം എനർജി വേണം. ആ എനർജി കൂടുതലും ഈ താപത്തിനെ നിയന്ത്രിക്കുന്നതായിട്ട് കന്നുകാലികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഉൽപാദനം കുറയുന്നത്.
1: ഇപ്പം നമ്മുടെ ഇവിടെ ചൂട് എന്തായാലും സാധാരണത്തിനെക്കാട്ടിലും കൂടി താപനില നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഫീൽഡിൽ നമ്മൾ എന്തുവാ പൊതുവെ നിങ്ങൾ കാണുന്നത്, കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇത് കാര്യമായിട്ട് ഈ കാര്യം ബാധിക്കുന്നുണ്ടോ?
2: പ്രധാന കാര്യം വെള്ളത്തിൻ്റെ ദൗർലഭ്യത, നല്ല രീതിയിൽ വെള്ളം വേണം, കുടിക്കാനും വെള്ളം വേണം, ചൂടിനെ നിയന്ത്രിക്കാനും കർഷകർക്ക് വെള്ളം കൂടുതലാണ് വേണം. പശുവിനെ പരിപാലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യതയും ചൂടിനോടൊപ്പം തന്നെ വരുന്ന ഒരു ഘടകമാണ്. പിന്നെ അതുകൂടാതെ ഉൽപ്പാദനത്തെ കുറവ്, പിന്നെ ചന പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കാരണം ചൂട് കാലത്താണ്. ഇതൊക്കെയാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ചൂട് മൂലം മരണപ്പെടുന്നതും ഉണ്ട്, കുറച്ചൊക്കെയെങ്കിലും മരണം സംഭവിക്കുന്നുണ്ട്.
1: സാധാരണമായിട്ട് കാണാറുണ്ടോ അത്?
2: ഉണ്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഇത്രയും ചൂട് ഇത്രയും നാള് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളെങ്കിൽ പോലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കർഷകര് ഈ സങ്കരയിനം പശുക്കളെയാണല്ലോ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു സങ്കരയിനം പശുക്കൾക്കാണ് ഇത്

0: പ്രശ്നങ്ങളും അധികം വരുന്നത്. നമ്മുടെ നാടൻ പശുവിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ
1: സാധാരണ സങ്കലനത്തിൽപ്പെട്ട ഒരു പശുവിന് ഏകദേശം ഒരു 22 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാനുള്ള ശേഷിയേ ഉള്ളൂ. നമ്മുടെ കാലാവസ്ഥയിൽ 35-39 വരെയൊക്കെ താപനില പോയി കഴിഞ്ഞു.
0: ഫീൽ ഹീറ്റ് ഇതിനേക്കാട്ടിലും
1: കൂടുതലുണ്ടാവും. അപ്പം അതിന്റെ ഒരു ഓപ്റ്റിമം പ്രൊഡക്ഷൻ ലെവൽ എല്ലാം കിട്ടുന്നത് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന താപനിലയേക്കാൾ ഒരു 10-15 ഡിഗ്രിക്കകം കൂടുതലാണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. അത് തന്നെ അതിന് വലിയൊരു സ്ട്രെസ് ആണ്. നാടൻ പശുക്കൾക്കാണെങ്കിൽ കുറച്ചും കൂടെ താപനില അഭിമുഖീകരിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്.
0: നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജിച്ച് പോയതുകൊണ്ട് അവർക്ക് അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒരു ക്ഷമത കൂടുതലാണ്. എസ്പെഷ്യലി വേനൽക്കാലത്ത് അല്ലെങ്കിൽ ചൂട് കൂടുമ്പോഴാണ് എനിക്ക് തോന്നി ബാഹ്യ പരാദങ്ങളും ഇതുങ്ങളും കൂടുന്നത് അല്ലേ?
1: ചെല്ലുകളൊക്കെ കൂടുന്നത് അതുകൊണ്ടാണ്. ഇത് ചെല്ലുകള് ചോര കുടിക്കും എന്നുള്ളത് കൂടാതെ തന്നെ പല അസുഖങ്ങളും പരത്തുന്നതും ഈ ചെല്ലുകളാണ്. അതാണ് ഏറ്റവും പശുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്.
0: ഇപ്പൊ ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ വിളിച്ച് ശ്രോതാവ് പറഞ്ഞ മാതിരി തന്നെ എത്രയും നാള് മരുന്ന് പേരിട്ടി എന്നാലും അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പം പറഞ്ഞ മാതിരി തന്നെ ഇപ്പം ചുറ്റുപാട് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു താവളം കാണും, ഈ ചെള്ളുകളൊക്കെ പെരുകുന്നത്, അല്ലെങ്കിൽ ആ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ വല്ലതും ദ്വാരത്തിൻ്റെ അകത്തോ. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ മരുന്നടിച്ചൊന്ന് ശുചീകരണം ചെയ്താൽ ചിലപ്പം ഒരു ഇത് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ?
1: സാധ്യതയുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ്, അത് പറയുന്ന രീതിയിലുള്ള കോൺസെൻട്രേഷനല്ല ഉപയോഗിച്ചെങ്കിലും അതും ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ ഒരു കാരണമാവും.
0: പറഞ്ഞ തോതും എത്ര നാള് ഉപയോഗിക്കണം.
1: അതെ, പിന്നെ സ്പ്രേ ചെയ്യുന്നതും നമ്മുടെ ഇതെല്ലാം കുറച്ച് വിഷാംശമുള്ള മരുന്നുകളാണ്, സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്, അതിനുശേഷം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് മാത്രം.
0: മേഡം, നമ്മൾ ഈ വേനൽക്കാല പരിചരണത്തെ കുറിച്ച് സംസാരിക്കുമ്പം തീറ്റയിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണോ?
1: പൊതുവേ ചൂട് കൂടുന്ന സമയത്ത് പശുക്കൾ തീറ്റ എടുക്കാൻ മടി കാണിക്കും. കാരണം തീറ്റ കൂടുതൽ ചെല്ലുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നത് കൊണ്ട് തന്നെ തീറ്റ എടുക്കാൻ ഒരു മടി കാണിക്കും. അപ്പം ഉച്ച സമയത്ത് അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഉള്ള സമയത്ത് ഈ ഖരാഹാരങ്ങൾ അധികം കൊടുക്കാതെ, കോൺസെൻട്രേറ്റ്സ് അധികം കൊടുക്കാതെ രാവിലെയും വൈകിട്ടും ചൂട് കുറഞ്ഞ സമയത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് നല്ല തണുത്ത പച്ചവെള്ളം കുടിക്കാനായിട്ട് നൽകാം.

സംഗീത സരണി. സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി സമയം 8:00.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം ബി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി. പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് റിട്ടയർഡ് വിംഗ് കമാൻഡർ പരിചയപ്പെടുത്താം, പക്ഷേ സംരംഭകയാണ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെന്ററാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റൈറ്റപ്സ്, മെന്റർഷിപ്പ്, പിന്നെ ഒരുപാട് ഒരുപാട് സെമിനാർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി, വിംഗ് കമാൻഡർ രാഗശ്രീ ബി നായർ. സ്വാഗതം മാഡം.
3: വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്.
1: 15 വർഷത്തിലധികമായിട്ടുള്ള ഫോഴ്സിലെ ഒരു ജേണി എവിടെ നിന്നാണ് മാം തുടങ്ങുന്നത്?
3: എൻ്റെ ഇൻസ്പിറേഷൻ കിരൺ ബേദി. ഞാൻ വളർന്നത് നോർത്തിലെ ബീഹാർ സ്റ്റേറ്റിലായിരുന്നു. അവിടെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കിരൺ ബേദിയുടെ ഒരു ഇവന്റ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂണിഫോമിനോടുള്ള ഒരു മോട്ടിവേഷൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ എയർഫോഴ്സിലെ ഗേൾസിന് അന്ന് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദറാണ് ആദ്യം എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ചേട്ടൻ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഫീൽഡ്, വിമൻ ആരും എടുക്കാത്ത ഒരു ഫീൽഡിലോട്ട് കയറണം. കാരണം നമ്മളെല്ലാം ആരെങ്കിലും കോപ്പി ചെയ്യുന്നതിനേയും കാട്ടിലും നമ്മളുടെ ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് സ്ത്രീകളെ എടുത്ത ആ വർഷം, ഓരോ വർഷം 2 കോഴ്സാണ് അവരെടുക്കുന്നത്, ജൂൺ ബാച്ചും ഡിസംബർ ബാച്ചും. അപ്പം 92 അവർ തുടങ്ങി, ഞാൻ 93 ബാച്ചിൽ ഡിസംബർ എൻട്രൻ്റ് ആണ്. കോഴ്സ് വൈസ് പറയുമ്പോൾ 4th SSC എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിട്ട് ഉള്ള ഒരു ബാച്ചായിട്ട് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
1: അതുവരെ എന്താണ്, ആണുങ്ങളുടെ മാത്രമായിരുന്ന ഒരു മേഖലയിൽ സ്ത്രീകൾ ചെല്ലുമ്പോൾ വളരെ ആംബിഷ്യസ് ആയിട്ട് ഉള്ള ഒരാള് ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു യൂണിഫോമിനുള്ള താല്പര്യത്തിനപ്പുറത്ത്?
3: ഏതൊരു ഫീൽഡായിരുന്നാലും, അത് എയർഫോഴ്സ് ആയിരുന്നാലും ഇൻഫാക്ട് ഒരു കോർപ്പറേറ്റ് ലൈനിലായിരുന്നാലും, നമ്മൾക്കൊരു മിഷനോടുകൂടി നമ്മൾ കയറുവാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിരിക്കും നമുക്ക്. അതുപോലെ എയർഫോഴ്സിൽ ആദ്യം കയറുമ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ദാറ്റ് ഇവിടെ സ്ത്രീകൾ കുറവാണ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന അതൊരു പാത്ത് ബ്രേക്കിംഗ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ദാറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഒന്നിലും ഒരു ഡൈല്യൂഷൻ വരാൻ പാടില്ല, നമ്മൾ കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് നമ്മൾ ഒരു മാതൃകയായിട്ട് മാറണം, എന്നാലേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കാരണം ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒരു ദ സ്പേസ് ടു മേക്ക് എനി ഫെയിലിയർ വാസ് നോട്ട് ദയർ. അതുകൊണ്ട് ആ പ്രഷർ ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഏതൊരു ആൺകുട്ടിയെയും കാട്ടിലും ഞാൻ ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രഷറുണ്ട്. വേറൊന്നെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ അപ്രോച്ചും ഈതർ ടൂ, എന്താ പറയുക, ലീനിയന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടൂ സ്ട്രിക്റ്റ് ആയിരിക്കും. ബാലൻസ്ഡ് ആയിട്ട് വരുന്ന അപ്രോച്ചസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പം അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെ ലൈൻസ് ഡ്രോ ചെയ്യണം, എവിടെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും.
1: എല്ലാവരും കുട്ടിയായിരിക്കുമ്പോഴേ ഉള്ളൊരു വലിയ മോഹമാണല്ലോ പറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് മാഡം ഓർമ്മിക്കുന്നത്?
3: എയർഫോഴ്സ് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രെയിനിങ്. അതുവരെ ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജോയ് റൈഡ് എനിക്ക് കിട്ടിയ HPT-32 എന്നും പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റിലാണ്. അതിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷിയാണെന്നുള്ളൊരു

0: ഫീലിംഗ് നമുക്ക് വരും. സോ ഒബ്വിയസ്ലി നമ്മളുടെ ആംബിഷനോടുകൂടി പറക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷെ മേലിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ലിമിറ്റഡ് എന്താ പറയുക സ്പെക് ഇൻ ദ വേൾഡ് ആണെന്നുള്ള ഒരു റിയലൈസേഷനും കൂടെ വരും.
1: അവിടെ നിന്ന് ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാഡം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിങ് കമാൻഡർ എന്നുള്ള നിലയിൽ എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു എടുക്കുന്നത്?
0: സർവീസിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു കമ്മീഷൻഡ് റാങ്കും നോൺ കമ്മീഷൻഡ് റാങ്കും പിന്നെ നോൺ കമ്പാറ്റന്റ് എൻറോൾഡ് എന്നും പറഞ്ഞു പിന്നെ സിവിലിയൻസ് ഇങ്ങനെ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉള്ള പ്ലസ് കോൺട്രാക്ച്വൽ എംപ്ലോയീസും ഉണ്ട്. അപ്പം ഞാൻ കയറിയ സമയത്ത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മെയിൽ കേഡറ്റ്സിൻ്റെ അതേ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ പോസ്റ്റിംഗ് വന്നത് താമ്പരം എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേഷനിലാണ്. അവിടെ എയർമെൻ ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പം ഇത് നോൺ കമ്മീഷൻ റാങ്കിലെ ആൾക്കാരുടെ ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനീഷ്യൽ ബാച്ചസിലെ പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഓഫീസർ അല്ലാത്ത അതായത് നോൺ ഓഫീസർ കാഡറിലുള്ള ആൾക്കാർ അവർ വളരെയധികം നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു. കോൺട്രറി ടു ദ ജനറൽ പെർസെപ്ഷൻ ഞാൻ അനുഭവിച്ച എൻ്റെ എന്താ പറയുക എൻവയൺമെന്റിൽ വന്ന എയർമെൻസ് എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും വളരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനും ഓഫീസേഴ്സിനെയും കാട്ടിലും പല കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന പലരും നോൺ ഓഫീസർ കാഡറിലുള്ള വ്യക്തികൾക്കായി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അന്നൊക്കെ പൈലറ്റ് ഓഫീസർ എന്നും പറഞ്ഞൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പൈലറ്റ് ഓഫീസർ രണ്ട് വർഷം, അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആവും മൂന്നാമത്തെ വർഷം, പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ട് സ്ക്വാഡ് ലീഡർ ആവും, പിന്നെ ഒരു 13 വർഷം സെർവ് ചെയ്താലേ അടുത്ത റാങ്ക് വിങ് കമാൻഡറായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഓരോ റാങ്ക് ഇടുമ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ കൂടുകയാണ്. കാരണം നമ്മൾ ഹയറാർക്കിയിൽ നമ്മളുടെ കീഴിൽ എത്രയും ആൾക്കാർ വരികയാണ്. അപ്പോൾ ഡിസിപ്ലിൻ, സെക്യൂരിറ്റി, ഫിനാൻസസ്, ഇൻഫാക്ട് അക്കൗണ്ടിങ് ഒക്കെ അവിടെ നമ്മളുടെ കയ്യിൽ വരുന്ന എമൗണ്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെയും വോളിയൂം എത്രയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ആസ്പെക്ടിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്.
1: ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ റെഡ് ആരോ എന്നെ കുറിച്ചിട്ടാണ്.
0: റെഡ് ആരോയുടെ ഡിസ്പ്ലേ വന്നത് ഫ്രസ്ട്രേഷൻ ആഗ്രയിലാണ്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്പോർട്ട് ബേസ് ഇൻ ഇന്ത്യയാണ്. അവിടെ റെഡ് ആരോയുടെ എയർ ഷോ വന്നപ്പോൾ, ഇപ്പൊ നമ്മൾ എയറോ ഇന്ത്യ, ഇൻഫാക്ട് ഐ ഹാഡ് ദ ഫോർച്യൂൺ ഓഫ് ബീയിങ് ദ സെക്യൂരിറ്റി ഓഫീസർ എയറോ ആദ്യം എയറോ ഇന്ത്യയുടെ ആദ്യത്തെ ഷോ ഇൻ ബാംഗ്ലൂരിൽ എന്റെ ടൈമിലാണ് അത് തുടങ്ങിയത്. റെഡ് ആരോയുടെ ഫ്രഞ്ച് ഡിസ്പ്ലേ വന്നപ്പോഴത്തേക്കും അതിന്റെ അവിടുന്ന് വരുന്ന ആൾക്കാരുടെ കോർഡിനേഷൻ, അതിലോട്ടുള്ള ലൈസൺ, അതിന്റെ സെക്യൂരിറ്റി. അപ്പൊ ഞാൻ അന്ന് സ്ക്വാഡ് ലീഡർ റാങ്കിലായിരുന്നു. അപ്പൊ എനിക്ക് മേലുള്ള ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എൽ ഹിരേമഠ് എന്നും പറഞ്ഞിട്ട് ഗുരുദേവ് ലിംഗയ്യ ഹിരേമഠ്, അദ്ദേഹം എയർ കമോഡറായിട്ടാണ് റിട്ടയർ ആയത്. സിവിലിയൻസിനെയും കൂടെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർഫോഴ്സിന്റെ ഒരു പബ്ലിസിറ്റിയാണ്. സെക്യൂരിറ്റിയാണ് നമ്മൾ ഇതിലെല്ലാം മേജറായിട്ട് വരുന്നത്. പ്ലസ് ഈ പുറത്തുനിന്നൊരു രാജ്യത്തിനൊരു ഒരു ഡിസ്പ്ലേ ടീം വരുമ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ ടീമിനോടുള്ള നമ്മളെ ഇൻട്രാക്ഷൻ, അവർക്ക് വീണ്ടും വരാനുള്ള ഒരു താല്പര്യം വരിക, നമ്മളുടെ ടീമിനെ അങ്ങോട്ട് ക്ഷണിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളുടെ അജണ്ട. അപ്പൊ ആ അജണ്ടയോടുകൂടി അതിന്റെ ഫോക്കസോടുകൂടി നമ്മൾ നീങ്ങും. അപ്പൊ ഏതൊരു എന്താ പറയുക ഒരു യുദ്ധമായാലും ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു പണിയായിരുന്നാലും ഇൻ എയർഫോഴ്സ് അതിലൊരു ഫോക്കസും ഒരു മിഷനും ഉണ്ടാവും. എല്ലാത്തിലും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് വഴുതക്കാട് വരെ പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പാളയം വരെ പോകണം എന്ന് പറയുമ്പോൾ അതെന്റെ ഫോക്കസ് ആണ്. അതെങ്ങനെ പോകും എന്നുള്ളത് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എന്റെ മിഷനായിരിക്കും. ഇങ്ങനത്തെ പല നോട്ട് ഓൺലി റെഡ് ആരോ, ഓരോ കാർഗിൽ ഓപ്പറാക്രം, പിന്നെ ഒരു എൻക്രോച്ച് ലാൻഡിന്റെ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ പല റോൾസ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇൻ എയർഫോഴ്സ്.
1: ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായി 15 വർഷത്തിന് ശേഷം എന്താണ് യൂണിഫോം മാറി വരുമ്പോൾ ബിസിനസ്സിലേക്ക്, ഓണ്ടർപ്രണർഷിപ്പിലോട്ടാണ് മാഡം വരുന്നത്. പൊതുവേ ആൾക്കാർ എന്താണ് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പൊതുവേ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്?
0: പറഞ്ഞത് കറക്റ്റാണ്. ഡിസിപ്ലിൻ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ആവത്തുള്ളൂ ഏതൊരു ഓർഗനൈസേഷനിലും. പെർട്ടിക്കുലർലി ഓൺട്രപ്രണർഷിപ്പ് പോലത്തെ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഡിസിപ്ലിൻ വിൽ ഒൺലി ഗെറ്റ് യു സോ ഫാർ. പക്ഷെ അതിന് അഡാപ്റ്റബിലിറ്റി, ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ വേർഡിൻ്റെ വേറൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ എത്രമാത്രം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു ആ എൻവയൺമെന്റിൽ, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, ഞാൻ എത്ര അൺലേൺ ചെയ്യും. കാരണം സർവീസിലുള്ള ടേംസ്, സർവീസിലുള്ള എൻവയൺമെന്റ് അല്ല പുറത്തിറങ്ങുമ്പോൾ. ഹയറാർക്കി ഇല്ല, പ്ലെയിൻ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ടേഷൻസോട്, ഏത് എക്സ്പെക്ടേഷനിലോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്നു, ആ എക്സ്പെക്ടേഷൻ നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു എൻവയൺമെന്റുമായിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അതായിരിക്കും

0: ഗ്രോത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ, ആ ഒരു അറിവ്, ആ ഒരു വിസ്ഡം എനിക്ക് എത്ര പെട്ടെന്ന് വരുന്നു, എനിക്കല്ല എന്നെപ്പോലെ എത്രയൊക്കെ ആൾക്കാർ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടോ അതെനിക്ക് പകർന്നു തന്നത് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗണേഷ് എന്നും പറഞ്ഞിട്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അക്കൗണ്ട്സ് ബ്രാഞ്ചിലെ ഒരു ഓഫീസറായിരുന്നു. ഞാൻ സർവീസ് ഏകദേശം ഇടാറായ സമയത്ത് അദ്ദേഹം അന്ന് ഓഫർ തന്നതാണ് റിലയൻസിൽ അന്ന് ജോയിൻ ചെയ്യേണ്ടത്. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഹി പാസ്ഡ് അവേ. പക്ഷേ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, സർവീസിലെ ഒറ്റ ജാർഗൻ യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് അതിന് സിനോണിംസ് എന്തുവാണ്, പിന്നെ സർവീസിന്റെ എൻവയറോൺമെന്റ് അല്ല, ദിസ് ഇസ് എ ന്യൂ ലൈഫ്. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു അവനോണ്ട് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അഡാപ്റ്റ് ചെയ്യുന്ന. പിന്നെ പെണ്ണുങ്ങൾക്ക് ഐ തിങ്ക് ദേ അഡാപ്റ്റ് ഫാസ്റ്റർ, കാരണം അവർക്ക് പല റോൾസ് അവരുടെ ജീവിതത്തിൽ വരും, അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എത്ര പെട്ടെന്ന് വരുന്നു ആ ഒരു. ആൻഡ് വൈ ഐ ചോസ് ഇസ് ബിക്കോസ് സർവീസിൽ അന്ന് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പെർമനന്റ് കമ്മീഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വിടേണ്ടതായിരുന്നു. അപ്പോൾ ആ വിടുമ്പോൾ ഏത് ഓപ്ഷൻ ഉണ്ട്? അപ്പോൾ ആദ്യം ഡെഫിനറ്റ്ലി ഞാൻ ഓൺട്രപ്രണർഷിപ്പിലല്ല പോയത്. ഞാനൊരു ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൽ അവരെ റെസിഡന്റ് ഡയറക്ടറായിട്ടാണ് കയറിയത്. അവിടെ ഒരു ഇൻഡോ US SME ഫോറത്തിന്റെ ലീഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു എനിക്ക് US ഡെലിഗേഷൻ ഇവിടെ വന്നപ്പോൾ. അന്നാ എനിക്ക് മനസ്സിലായ ബിസിനസ് എന്ന് പറയുന്നതും ഈ ട്രേഡ് ഡെലിഗേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മൾക്ക് ഇന്ത്യയിലെ ബിസിനസ് ഇസ് അനദർ മിഷൻ ടു മേക്ക് ദിസ് കൺട്രി ബിഗ്. അപ്പോൾ എന്നാൽ ഒരു ചെറിയ തോതിൽ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ഓറിയന്റേഷനു കൂടിയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തത്.
1: മെഡിക്കൽ മേഖലയാണ് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഒരുപക്ഷെ ലോക്കൽ ടു ഗ്ലോബൽ എന്നൊക്കെ പറയാവുന്ന പോലെ നട്മെഗ് കാർഡ്, ഈ രണ്ടിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മെഡിക്കേഡ് എന്നുള്ള ഒരു സംരംഭം ആക്ച്വലി എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, US എഡ്യൂക്കേറ്റഡ് ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഇൻഫാക്ട് സിറ്റീസിലല്ല, മെട്രോസിലല്ല, 2-tier 3-tier സിറ്റീസിൽ എങ്ങനെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ഓറിയന്റേഷൻ. ഇത് ഗ്ലോബൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സമ്മിറ്റിൽ ഞാൻ മീറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇത് ഒരു കോൺവെർസേഷനിൽ ഇത് എന്നോട് പറഞ്ഞപ്പോൾ അതുമായിട്ട് ഞാൻ സിങ്ക് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പാർട്ട്ണറായിട്ട് ഇങ്ങനൊരു ഫേമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പാർട്ട്ണറിനെ തിരക്കുന്നുണ്ട്. ആരെങ്കിലും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത ഒരു ഫീൽഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ കോൺവെർസേഷൻ വന്നതിലാണ് ഞാൻ ഈ ഒരു മെഡിക്കേഡ് ഈഥോസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്പിറ്റൽ അല്ല, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഏതൊരു ഹോസ്പിറ്റലിലും അതിനെ റൺ ചെയ്യാൻ അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉള്ളതായാലും ഒരു ക്യാഷ്ലെസ് പേഷ്യന്റ് വന്നിരുന്നാലും അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിരിക്കും. പക്ഷെ ഈ മണി റിയലൈസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരാൻ റഫ്ലി അറൌണ്ട് 60-90 days എടുക്കും. പക്ഷെ ഇപ്പോൾ പേഷ്യന്റ് എ വന്നിട്ട് ആ 90 ഡേയ്സിനകത്ത് പിന്നെയും ABCD കുറെ അതർ പേഷ്യൻസ് വരുന്നു. അപ്പോൾ കൺസ്യൂമബിൾസ് ആയാലും ബാക്കി ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ആയിരുന്നാൽ അത് നടന്നു പോകണം. അപ്പോൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അതിനൊരു ബിഗ് ഗ്യാപ്പ് കൺട്രിയിലുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്, ഒന്ന്. സെക്കൻഡ്, എക്യുപ്മെന്റ്സ്. മിക്ക ഹോസ്പിറ്റൽസിലും പഴയ എക്യുപ്മെന്റ്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ മെട്രോസ് അല്ല പറയുന്നത്, ഞാൻ 2-tier 3-tier ചെറിയ ചെറിയ ക്ലിനിക്സ് അങ്ങനത്തെ. ആ ഹോസ്പിറ്റലിൽ അവർക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്, വളരെയധികം പൈസ വേണം വലിയ വലിയ എക്യുപ്മെന്റ്സ് വാങ്ങാൻ. അപ്പോൾ പലരും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന പഴയ എക്യുപ്മെന്റ്സ് ഇവർ വാങ്ങും. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി, വാങ്ങുന്നതിന് പകരം ഇതിനൊരു ലീസിംഗ് മോഡൽ എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവന്നാൽ ഇതെങ്ങനെ നടക്കും? അത് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് 2-3 ഹോസ്പിറ്റൽസ് ചെയ്ത് നോക്കി. പിന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം, അതിലെന്തെങ്കിലും ഒരു പുതിയ എന്താ പറയുക ടെക്നോളജി ഡെവലപ്മെന്റ് അപ്ഗ്രേഡേഷൻ വരുമ്പോൾ അതിനെ റീഫർബിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടോ, അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള മേജർ കമ്പനീസിനോടൊക്കെ ടൈപ്പ് ചെയ്തിട്ട്, ദാറ്റ് ഇസ് മൈ സെക്കൻഡ് തിങ് ദാറ്റ് ഐ ഡു. തേർഡ്, ഇൻഷുറൻസ്. ഇൻഷുറൻസിലെ ഞാൻ നോക്കിയത്, ഇൻഷുറൻസിനും ഇതേ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഇൻഷുറൻസ് കമ്പനി അവർക്കൊരു ഇൻഷുറൻസ് പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ഒതന്റിസിറ്റി നോക്കി ആ ഇൻഷുറൻസ് പേയ്മെന്റ് ബാഡ് ഡെറ്റ് ആയിട്ട് പോകുന്ന പല റോങ് ക്ലെയിംസ് ആയിട്ട് പോകുന്ന പല ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്. അത് കാരണം ശരിക്കുമുള്ള പേഷ്യൻസിന് ആ മണി കിട്ടാതെയും പോയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും, ഇൻഷുറൻസും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റലും എക്യുപ്മെന്റ് ലീസിങ്ങും, ഈ 4-5 ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യന്റിന് ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കണം എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഇന്ത്യയിൽ വളരെ അധികം കാണുന്നു. പക്ഷേ പല ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു വേർഡ് കോൾസ് P4 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ പ്രിവെൻറ്റീവ് പേഴ്സണൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ്

0: വൺ മോർ വേർഡ് ഇസ് ദേർ, ഐ എം മിസ്സിംഗ് ദാറ്റ്. ബേസിക്കലി ഒരു ഡയബറ്റീസ് വന്ന ആളിന് ഒന്നുകിൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് അഡ്രസ്സോ റിഡ്രസ്സോ ചെയ്യണം. ഒരാൾ പരാതി പറയുമ്പം അതിനെ നമ്മൾക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ ശരീരത്തിനെ നോക്കേണ്ടത്. അപ്പം അങ്ങനത്തെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ വഴിയും വെൽനസ് പ്രോഗ്രാംസ് വഴിയും കൊണ്ടുവരാൻ പറ്റും, ആ ഒരു സെഗ്മെന്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. സ്റ്റാർട്ടപ്പിൽ വന്നപ്പോൾ ആ ജേണിയിൽ ഞാൻ മനസ്സിലാക്കി ഈ സ്റ്റാർട്ടപ്സ് പലർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ ചിലരും കൺവേർട്ട് ചെയ്യാനുള്ള നമ്മൾ രീതി പറഞ്ഞു കൊടുത്തിരുന്നാലും അത് കഴിഞ്ഞ് അവർ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, ആക്സിലേറ്റർ പ്രോഗ്രാം, ഇങ്ങനത്തെ പലതും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ഒരു കൊഹോട്ട്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് അവർക്ക് തമ്മിൽ തമ്മിൽ ലേണിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കർണാടകയിലെ ഇൻസിഡൻ്റലി പ്രസാർ ഭാരതി വഴി നമ്മളൊരു ഇഷാക് ടാങ്ക് ഇക്വലൻറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടപ്സിനെ, ലോക്കൽ സ്റ്റാർട്ടപ്സ്, നോട്ട് ദ ഹൈഫൈ സ്റ്റാർട്ടപ്സ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ചെറിയ എമൗണ്ടിൽ വരുന്ന സ്റ്റാർട്ടപ്സ്, ഒരു 300 സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അതിൻ്റെ ഇവാലുവേഷൻ നടത്തി, അതിനൊരു പ്രൊമോഷൻ. അപ്പോഴത്തേക്കും കോവിഡ് വന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് വി കുഡ് ഇനിഷ്യേറ്റ് ദാറ്റ് പ്രോസസ്. അത് കാരണം ഇപ്പോൾ പലയിടത്തും അത് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കേഡിൻ്റെ റോൾ ബ്രോഡ്ലി ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിലും ഇതിലും അങ്ങനെ വന്നു അങ്ങനെയാണ്. നട്ട്മേക്ക് ആക്ച്വലി എൻ്റെ ബ്രദർ ഇൻ ലോയ്ക്ക് ഒരു കാഷ്യൂ ബിസിനസ് ഉണ്ട്, കൊല്ലത്താണ്. അപ്പോൾ അദ്ദേഹം ഈ കാഷ്യൂ ബിസിനസ്സിൽ വന്ന് കാഷ്യൂ ബിസിനസ് കുറച്ച് ഡ്വിൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഹീ നീഡ് ടു ഡൈവേഴ്സിഫൈ. അങ്ങനെ വിചാരിച്ചപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഇന്ന് പല കൺട്രീസിലും ഈ കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസിലും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ നിന്ന് എന്തെങ്കിലും ഒരു യുണീക്ക് ഐറ്റം നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാൻ ഉള്ള ഓപ്ഷനുണ്ട്. അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാം എന്ന് കരുതിയത്. അത് ഇൻഫാക്ട് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് അത് നടക്കുന്നുണ്ട്.
1: ഇതിന്റെ കൂടെയൊക്കെ തന്നെയാണ് ഒപ്പം കൊണ്ടുപോകുന്നൊരു കാര്യമാണ് വാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളാണ്. അപ്പോൾ ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ എന്നെ ആക്ച്വലി ഇനിഷ്യേറ്റ് ചെയ്തത് സംബഡി, ഒരു ഐ പി കോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൊഫഷണൽ ഐ തിങ്ക് കോൺഫറൻസ് ആണെന്ന് തോന്നുന്നു, നന്ദകുമാർ കർത്ത എന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് എന്നെ ഇത് ഐ പി കോണിൽ ആദ്യം കൊണ്ടുവന്നത്. ഐ പി കോൺ വഴിയാണ് ഞാൻ ടി എം എയിലേക്ക്, ഒരു ടി എം എ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ ഞാൻ വന്ന സമയത്ത് അന്ന് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല അവരുടെ ആക്ടിവിറ്റീസിലും ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഓർഗനൈസേഷനിലെ ഒരു പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആയ ഹരികേഷ് എന്നും പറഞ്ഞിട്ടൊരു വ്യക്തി എന്നോട് അതിൽ സ്റ്റുഡൻറ് ചാപ്റ്ററിനെ ഒന്ന് ആക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, ക്യാൻ യു ടേക്ക് ഓവർ എ സ്റ്റുഡൻറ് ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ അവരുടെ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ 2019 സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് കയറുന്നു. ആ വർഷം നമ്മൾ 12 സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് ടി എം എയുടെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം ബി സ്കൂൾസാണ്, ബിസിനസ് സ്കൂൾസാണ്. അപ്പോൾ അവർക്ക് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ ഇവിടുത്തെ എത്രമാത്രം ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക, എന്തെങ്കിലും അവരുടേതായ ഉള്ള കഴിവ്, അതായത് വെതർ ദേ ക്യാൻ, അവർക്ക് ടോപ്പിക്സ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പേപ്പർ പ്രസന്റേഷൻ ചെയ്യുക, അതിൻ്റെ ഒരു ആനുവൽ കൺവെൻഷൻ ഉണ്ട് ട്രിമ എന്നും പറഞ്ഞിട്ട് അന്ന് അവർക്ക് അതിൻ്റെ അവാർഡ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയ്തത്. അതിൻ്റെ അടുത്ത വർഷം എനിക്ക് എം ഡി പി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആ റോള് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു വർഷം ബ്രേക്ക് എടുത്തു, ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് ഏതൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പോയാൽ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ വേറൊരു ആൾ അത് വന്ന് ഹാൻഡിൽ ചെയ്യുന്നതിൽ എനിക്കും അത് വെച്ച് പഠിക്കാം. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഐ വാസ് അഗെയിൻ കോൾഡ് ബാക്ക് ടു ടേക്ക് ഓവർ ആസ് ടു കം ആസ് സെക്രട്ടറി. അങ്ങനെ ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പത്മകുമാർ ലൈഫ് സയൻസ് പാർക്കിൻ്റെ സ്പെഷ്യൽ ഓഫീസറും കെ എം ടി സിയുടെ ചെയർപേഴ്സണുമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്നു. വളരെ ക്ലിയർ തിങ്കിങ്, വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് കിട്ടിയ ഒരു എൻവയൺമെന്റ് വാസ് വെരി വെരി വെരി കൺജീനിയൽ. അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ളൊരു സിറ്റിയിൽ ഇത്രയും ഒരു ഫീൽഡുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് ഈ മാനേജ്മെന്റ് അസോസിയേഷൻ വഴി പല മാനേജ്മെന്റ് പ്രോസസ്സും അതിൻ്റെ സിസ്റ്റംസിനെയും എത്തിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ടി എം എ. പിന്നെ ആനുവൽ കൺവെൻഷനും വേറെ പല ആക്ടിവിറ്റീസും ടി എം എയിലുണ്ട്. അത് 2 വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ അവരുടെ അഡ്വൈസറി

0: ഇതിലാണ്.
1: നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഐ ഐ ടി, അത് ചെറിയ സ്ഥലത്തല്ല ഐ ഐ ടി പോലുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയാണ് ഈ പുതിയൊരു തലമുറയെ കാണുന്നത്, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആ ഒരു മേഖലയിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ?
0: കുട്ടികൾ എന്റെയൊക്കെ ജനറേഷനെയും കാട്ടിലും വളരെ അധികം അവർക്ക് ഒരു പ്ലഥോറ ഓഫ് നോളജ് ഉള്ള ഒരു വേൾഡിലാണ് ഈ കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത്. ഞാനൊരു ബുക്ക് എടുത്തിട്ട് അത് ഫുൾ വായിച്ചാലേ എനിക്ക് അതിന്റെ ഒരു കണ്ടന്റ് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും ഏത് ബുക്കിൽ ഏത് ആസ്പെക്ട് അവർ വായിക്കണം. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ, കോൺട്രറി ടു വാട്ട് ദ മീഡിയ സേസ്, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഇന്റലിജൻസ് കുറവാണെന്ന് പറയുന്ന പല ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. എനിക്ക് തോന്നുന്നത് അവർക്ക് നമ്മളെയും കാട്ടിലും വളരെ അധികം മുന്നോട്ട് അവർക്ക് ഒരു വിഷൻ ഉള്ള കുട്ടികളാണ്. അപ്പം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളും അത് അതിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കണം. അത് കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ നോളജ് കിട്ടുന്നതുകൊണ്ട് ദേ ആർ ഓൾസോ ലിറ്റിൽ ഇംപേഷ്യൻ. അത് അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മുതിർന്ന ആളുടെ വിസ്ഡം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മടിയുണ്ട്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജിനെ വളരെ മയത്തോടുകൂടി ഹാൻഡിൽ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ ആംബിഷ്യസ് ആണ്, വളരെ ചൂസിയാണ്, വളരെ എന്താ പറയുക ഇംപേഷ്യൻ്റ് ആണ്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഐ ഐ ടി പോലുള്ള ഓർഗനൈസേഷനിൽ ഞാൻ ആക്ച്വലി മെൻട്രിങ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിൻ്റെ. അത് നല്ലൊരു ജേർണിയാണ്, ബിക്കോസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത പല ഫീൽഡും അവർ കാരണമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരെ മെൻട്രി ചെയ്യുമ്പോൾ ഞാൻ ആ ഫീൽഡിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കഴിയുമ്പോൾ ഞാൻ ഒരു വീക്ക് അവരോട് ചോദിക്കും, എനിക്കൊരു വീക്ക് തരൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ എൻ്റർ ഇൻ ടു ദ മെയിൻ മെൻട്രിങ് സെഷൻ. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ അവരുടെ ആ ഫീൽഡിൽ ലോകത്തിലുള്ള ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, ആ കമ്പനീസിൽ ആരെങ്കിലും ഓൾറെഡി ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടോ അതെല്ലാം പഠിച്ചിട്ടേ എനിക്ക് അവരുടെ അടുത്ത് പിന്നെയും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ലേണിംഗ് ആണ്. കുട്ടികൾ, ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന് പറയുന്ന പോലെ, അവരാണ് ഇപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികളാണ് നമ്മളെ ഇപ്പോൾ പലതും പഠിപ്പിക്കുന്നത്. അവരറിയുന്നില്ല നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം.
1: അതുപോലെ എന്താണ് കോംബാറ്റിംഗ് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ എന്നുള്ള അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം മാഡം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, അതായത് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് എന്നൊരു കാര്യമാണ് മാഡം അവിടെയും ഒന്ന് പറയാമോ?
0: പോഷ് ഗൈഡ് ലൈൻസ് വന്ന വർഷം ഞാനൊക്കെ ഇൻ ലേറ്റ് അറ്റ്ലീസ്റ്റ് മിഡ് ട്വന്റീസ് ആയിരുന്ന സമയത്താണ് പോഷ് ഗൈഡ് ലൈൻസ് വരുന്നത്. ആ സമയത്ത് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് കമ്പാരറ്റീവ്ലി കുറവായിരുന്നു. ഇന്ന് പോഷ് ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ പോലും പലയിടത്തും അതിന് വേറെ പല ആംഗിളും ഉണ്ടെങ്കിലും സെക്ഷുവൽ അബ്യൂസും സെക്ഷുവൽ വയലൻസും ഇന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു അവയർനെസ് ഒരു ഒരു സിസ്റ്റമാറ്റിക് ലെവലില് നമ്മൾ സ്കൂൾ മുതലേ പഠിപ്പിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഒരു കമ്പനിയിൽ കയറിയിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു മെന്റൽ മേക്ക് ഉണ്ട്. ഒരു കുട്ടി ഒരാണായാലും പെണ്ണായാലും അവർ അവരുടെ ഇൻട്രാക്ഷനും വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് എന്നുള്ളൊരു സെൻസ് അത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ ആസ് എ സൊസൈറ്റി നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഏതൊരു കാര്യവും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ ശരിയാണെങ്കിൽ അതിനെ എത്ര നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, തെറ്റാണെങ്കിൽ അതിനെ എത്ര നമുക്ക് കൺട്രോൾ ചെയ്യാം, ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ കറക്റ്റീവ് ആക്ഷനോടുകൂടി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വയലൻസ് എഗൻസ്റ്റ് വിമൻ ഇസ് അബ്സല്യൂട്ട്ലി നോ, ആൻഡ് വയലൻസ് ത്രൂ വേർഡ്സ് ത്രൂ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് പാസീവ് അഗ്രസീവ് സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മൾ പെൺകുട്ടികളെയും വളരെ ചെറിയതിലേ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ഹൗ ടു സേ നോ, ഞാനത് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഒരു കാര്യം നോ എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വളരെ അഗ്രസീവായിട്ടൊക്കെ ഡീൽ ചെയ്യുമായിരിക്കും സിറ്റുവേഷൻ, പക്ഷേ ആ അഗ്രസീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ തന്നെ അവർ നോ എന്ന് പറയേണ്ട ഒരു ബിഹേവിയർ, അതിൻ്റെ ഒരു എന്താ പറയുക, ദേ ഷുഡ് നോ ഹൗ ടു സേ നോ ടു ബി ടു കട്ട് ഇറ്റ് ഷോർട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നെങ്കിലും വെൻ ഐ എം സേയിങ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ദർ ഇസ് ഓൾസോ ഫ്ലിപ്പ് സൈഡ്. ഈ പോഷ് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഒരു സെക്ഷുവൽ അബ്യൂസ് എന്ന് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും പലരും ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് വിമൻ ഒൺലി. അതിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന സിസ്റ്റം ഷുഡ് കം ഇൻ പ്ലേസ്. ഈ ഇതിന്റെ ഒരു ബാലൻസ് നമ്മളെ സൊസൈറ്റിയിലും നമ്മളെ കമ്പനീസിലും വന്നാൽ ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ.
1: ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ആൻഡ് ബിൽഡിംഗ് ദ സിസ്റ്റംസ് എന്ന് തന്നെയാണ് മാഡം അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്, പക്ഷെ നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു വാചകത്തിൽ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് മാഡത്തിൻ്റെ തന്നെ കിട്ടിയതാണ്, ഡു ആൾ ദ ഗുഡ് ബൈ ആൾ ദ മീൻസ് ഇൻ ആൾ ദി വേസ് ഇൻ ആൾ ദ പ്ലേസസ് അറ്റ് ആൾ ദ ടൈംസ് ടു ആൾ ദ പീപ്പിൾ ആസ് ലോങ് ആസ് വി ക്യാൻ.
0: താങ്ക് യു സോ മച്ച്.

0: ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു ആൻഡ് ഇങ്ങനെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ വളരെ സന്തോഷം.
1: റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: നേർമൊഴി സമാപിക്കുന്നു.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രചോർച്ച ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം. രാജീവ് കുമാർ.

നാളെ വൈകിട്ട് 5:45 ഖുർആൻ പാരായണം. ആലപ്പുഴ എസ് സുബൈർ മുസ്ലിയാർ പാരായണം ചെയ്യുന്നു. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. ഡോക്ടർ അബ്ദുൽ ഹക്കീം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ.

0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എസ് രമേശൻ നായർ രചിച്ച, രഘുകുമാർ സംഗീതം പകർന്നത്. ഹെലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ യേശുദാസ് ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. നാളെ രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ് വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് എന്ന് സംസാരിക്കുന്നു. നാളെ രാത്രി 7:35.

0: സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 എംഎൽഎമാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത എംഎൽഎമാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. UDF ഘടകകക്ഷി നേതാക്കളുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനം വരെ നീണ്ടേക്കുമെന്നാണ് സൂചനകൾ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2ാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവെന്ന നിലയിൽ ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി കേവല ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് ആവശ്യം. 108 സീറ്റിൽ വിജയം നേടിയ TVK കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. ശനിയാഴ്ചയാണ് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക തണപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് രാജ്യം നിലകൊള്ളുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ്

സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്വവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. മുന്നറിയിപ്പ് സിഗ്നലുകൾ അവഗണിച്ചും ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലും ലെവൽ ക്രോസിംഗുകളിൽ ബലമായി കടക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. പിഴയും ശിക്ഷയും അടക്കമുള്ള നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതിലാണ് കടുത്ത നടപടി. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൺ ലെവൺ ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് തെരഞ്ഞെടുത്ത 11 ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ

0: സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്
0: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
0: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: സതീശൻ ആൻഡ് രമേശ് ചെന്നിത്തല എമോങ് ദ കോൺഗ്രസ് എം എൽ എസ് എലക്ടഡ് ദിസ് ടൈം. മീൻവൈൽ അനദർ സീനിയർ ലീഡർ കെ സി വേണുഗോപാൽ ഇസ് കറന്റ്ലി എ മെമ്പർ ഓഫ് പാർലമെന്റ്. Sources indicate that the final decision on the Congress Legislative Party leader and consequently the next chief minister is likely only by the end of this week.
1: Midhi M. Pallurithi, Akashvani News, Thiruvananthapuram.
2: This is Akashvani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in. and download the News on EIR app. In Bihar, the cabinet led by Chief Minister Samrat Chaudhary was expanded today. In a grand ceremony held at Gandhi Maidan in Patna, Governor Lieutenant General retired Syed Atta Hasnain administered the oath of office in secrecy to 32 appointed ministers. The cabinet now comprises 15 ministers from the BJP quota, 13 from JDU, 2 from the Lok Jan Shakti Party Ram Vilas and 1 each from the Hindustani Awam Morcha and the Rashtriya Lok Morcha. Prominent inductees included Nishant Kumar, the son of JDU President Nitish Kumar, who stepped down as the Chief Minister last month to enter the Rajya Sabha. Prime Minister Narendra Modi has congratulated all those who took oath as ministers in the government of Bihar and conveyed his best wishes to them. The Ministry of Railways today announced that the shifting of trains to the upgraded passenger reservation system will begin in August. Chairing a review meeting at Rail Bhavan in New Delhi, Railway Minister Ashwini Vaishnaw directed the officials to ensure that passengers do not face any inconvenience during the transition of trains from the 40-year-old reservation system to the upgraded system. More from our correspondent.
3: The current reservation system, originally introduced in 1986, has undergone several minor changes over the past 40 years. However, now it has been completely overhauled and its capacity has been significantly expanded using state-of-the-art technology. Indian Railways has steadily embraced digital transformation since the launch of internet-based ticketing in 2002. Under this transformation, Indian Railways introduced the Rail One mobile app in July last year. This app is rapidly gaining popularity among passengers and has recorded over 3.5 crore downloads across the country. The app now also provides AI-based predictions of confirmation probability. This feature was introduced earlier this year and has been widely appreciated by users. According to the Railways, the accuracy of waitlist confirmation prediction has increased from 53% earlier to 94% now. The upgraded passenger reservation system will benefit the lakhs of passengers who commute through Indian Railways. With Akshat Kumar Vedyan, Shivang Mishra from Akashvani News, Delhi.
2: Vietnamese President Tho Lam today emphasized that India and Vietnam together have a significant opportunity to play a pivotal role in the global supply chain in today's changing world order. Addressing the India-Vietnam Business Forum in Mumbai, Mr. Lam stated that both countries have faced many challenges with mutual cooperation in the past and invited Indian companies, especially those working in cutting-edge technology sectors, to invest in Vietnam. President Lam further highlighted that the current global scenario is indeed a challenge, but also an opportunity to elevate the cooperation between India and Vietnam to a new level. Speaking on the occasion, Maharashtra Chief Minister Devendra Fadnavis asserted that entrepreneurs, investors and professionals from the technology and manufacturing sectors in countries like India and Vietnam will shape the future of Asia. The event also witnessed the signing of 8 MOUs in the presence of both dignitaries. Foreign Secretary Vikram Misri today met UAE Minister of State for International Cooperation Reem Al-Hashimi in Abu Dhabi. In a social media post, External Affairs Ministry said both sides reviewed the full spectrum of the India-UAE Comprehensive Strategic Partnership and identified areas for further cooperation. And in sports, in archery, Indian women's recurve team assured the country's first medal at the World Cup Stage 2 with a stunning win over record 10-time Olympic champion South Korea in the semi-final at Shanghai in China today. The women's team of seasoned Deepika Kumari, Ankita Bhagat and teenager Kumkum Mahor defeated the South Korean side 5-1 to set up a gold medal clash against second-seed China on Sunday. And now, before we end the bulletin, the headlines once again. Nation salutes bravery and sacrifice of armed forces on first anniversary of Operation Sindoor. President, Vice President and Prime Minister call it a defining testament to India's unwavering resolve against terrorism. West Bengal governor dissolves assembly. Political parties on to form governments in Tamil Nadu and Kerala. Railways to move to upgraded passenger reservation system from August, replacing 40-year-old system. Minister Ashwini Vaishnaw directs officials to ensure smooth transition. President of Vietnam Tho Lam emphasizes his country and India together have opportunity to be key players of global supply chain. And in archery, Indian women's recurve team ensures country's first medal at World Cup Stage 2, beating South Korea in semi-final at Shanghai. That is all in the news at 9. Good night.
4: Akashvani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.
5: അവധിക്കാലം രസമുള്ള ഒരു കാലം കൂടിയാണ്. ബന്ധുക്കൾക്കൊപ്പമുള്ള കൂടിച്ചേരലുകൾ, സമപ്രായക്കാർക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ, മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനും അവർക്കൊപ്പം കഴിച്ചുകൂട്ടുന്ന നല്ല നിമിഷങ്ങളൊക്കെയുള്ള ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പഴയ തലമുറയ്ക്ക് അവധിക്കാലം. എന്നാൽ ഇന്ന് മാവിൻ ചുന മണക്കുന്ന നാട്ടിടവഴികളും കുട്ടിയും കോലും കളിച്ച് നാരങ്ങാ മിഠായി നുണഞ്ഞു നടക്കുന്ന കള്ളനും പോലീസും കളിച്ച് ആർത്തു നടക്കുന്ന ഒരു ബാല്യത്തെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ അവധിക്കാലം എന്ന നിലയിൽ സിനിമയിലും ചലച്ചിത്രഗാനങ്ങളിലും കവിതകളിലും വായിച്ചു കേട്ട കഥകളിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയായുള്ളത്. അവധിക്കാലം വെറുതെ ഇരുന്ന് പാഴാക്കേണ്ടതല്ല, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള കാലമാക്കി മാറ്റാം. സർഗാത്മകതയും കഴിവുകളും കണ്ടെത്താനുള്ള മികച്ച സമയമാക്കി ഈ അവധിക്കാലത്തെ നമുക്ക് മാറ്റിയെടുക്കാം. ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറി നിൽക്കാനും പുത്തൻ ശീലങ്ങൾ വളർത്തിയെടുക്കാനും കുറച്ച് വഴികൾ പറയട്ടെ. അമ്മയ്ക്കും അച്ഛനും ജോലി തിരക്കേറുന്ന സമയം തീരെ കുറഞ്ഞു വരുമ്പോൾ കൂട്ടുകാർക്ക് ഏറെയുള്ളത് സമയവും. വിഷമം വേണ്ട, രസകരമാക്കി മാറ്റാം ഈ അവധിക്കാലം. എഴുത്തും വായനയും സർഗാത്മകതയും കൂട്ടിയിണക്കി പുത്തൻ രസാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണം ഈ അവധിക്കാലം. വായനയ്ക്കായി നമുക്ക് സമയം മാറ്റിവെക്കാം. 20 മുതൽ 30 മിനിറ്റ് വരെ ദിവസവും കൃത്യമായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. വായന നിർബന്ധിക്കുമ്പോൾ അരസികമായി പോകും, അതിനാൽ നമുക്ക് നിർബന്ധങ്ങളില്ലാതെ വായിച്ചു തുടങ്ങാം. ഇഷ്ടം തോന്നുന്നവ, മുൻപ് വായിച്ചപ്പോൾ ഇഷ്ടം തോന്നിയ കഥപുസ്തകങ്ങൾ തേടി പിടിച്ചോളൂ. വീണ്ടും വായിക്കുമ്പോൾ മുൻപ് വായിച്ചതിനേക്കാൾ സുന്ദരമായി കഥയും കഥാപാത്രങ്ങളും മറ്റൊരു രീതിയിൽ മനസ്സിൽ നിറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്തു വായിച്ചാലും വായനയുടെ കുറിപ്പ് ഇഷ്ട പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കണം. കൃതിയുടെ പേര്, രചയിതാവിൻ്റെ പേര്, കഥയുടെ സംഗ്രഹം, സുന്ദരമായ വാക്യങ്ങളിൽ എഴുതുന്നതിന് മടിക്കേണ്ടതില്ല. വായന ചിത്രകഥകളിൽ നിന്ന് തുടങ്ങുന്നത് നന്നാവും. കഥപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ, MT തുടങ്ങിയവരുടെ കഥകൾ ഉൾപ്പെടുത്തി നോക്കൂ. വിശ്വസാഹിത്യകൃതികളായ ഈസോപ്പ് കഥകൾ, തെനാലിരാമൻ കഥകൾ, പഞ്ചതന്ത്രം കഥകൾ എന്നിവ പകർന്നു തരുന്ന നീതിബോധവും സാമൂഹിക ബോധവും വായനാസുഖം നമുക്ക് സമ്മാനിക്കും. കഥകളിൽ നിന്ന് നോവലിലേക്കും നാടകങ്ങളിലേക്കുമെല്ലാം വായനയെ വ്യാപിപ്പിക്കാൻ നമുക്കിതിലൂടെ കഴിയും. നിത്യവും വായിക്കുമ്പോൾ കവിതാ പുസ്തകങ്ങളും ഉൾപ്പെടുത്താം. വൈലോപ്പിള്ളി, ONV, കുഞ്ഞുണ്ണിമാഷ് ഇവരുടെയൊക്കെ ജന്മദിനങ്ങൾ നിറയുന്ന ഈ മെയ് മാസത്തിൽ അവരുടെ കവിതകൾ വായിക്കാനും ചൊല്ലാനും സമയം കണ്ടെത്താം. കവിതകൾ ചൊല്ലിയത് കേൾക്കാൻ സൗകര്യമുള്ള ഇക്കാലത്ത് കവിതകൾ കേട്ടു കൂടെ ചൊല്ലുന്നത് കൂടുതൽ രസകരമാകും. വായനയ്ക്കായി നീക്കിവെച്ച സമയത്തിൽ കവിത ആലപിക്കാനും കേൾക്കാനും കൂടി ശ്രമിച്ചു നോക്കണം കൂട്ടുകാർ. ചൊല്ലിയതും കേട്ടതുമായ കവിതകളെക്കുറിച്ചും ഇഷ്ട പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാൻ മറക്കരുത്. ഓരോ ദിവസവും തയ്യാറാക്കി വെച്ച കുറിപ്പുകളിലേക്ക് തിരിച്ചുപോയി വായിച്ചു നോക്കാൻ കൂട്ടുകാർ ശ്രമിക്കണം. നമ്മുടെ എഴുത്തിൻ്റെ രീതികൾ കൂടുതൽ മെച്ചപ്പെട്ടോ എന്ന് സ്വയം പരിശോധിച്ചു നോക്കാൻ ഇത് സഹായകമാണ്. ഉറങ്ങും മുൻപ് ഓരോ ദിവസവും എന്ത് അനുഭൂതിയാണ് സമ്മാനിച്ചത് എന്നുകൂടി എഴുതുന്നത് നല്ലതായിരിക്കും. വായിച്ചതും കേട്ടതുമായ പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പുകളും പ്രിയമുള്ള ബുക്കിൽ കുറിച്ചു വയ്ക്കണം, മറക്കരുത്. ഇനി കണ്ടാസ്വദിച്ച പല സിനിമകളുടെയും അവസാനം നമുക്ക് മാറ്റി എഴുതാം. ഒരു സങ്കല്പയാത്രയുടെ കുറവേ ഉള്ളൂ. ചില സിനിമകൾ നമ്മെ ഒരുപാട് മുറിപ്പെടുത്താം. ഒരു സൂപ്പർ പവറുള്ള കഥാപാത്രം.

മാത്രം എത്തിയിരുന്നെങ്കിൽ കഥ മാറില്ലേ? അത്തരത്തിൽ ഇഷ്ടപ്പെട്ട സിനിമയുടെ അവസാനത്തെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. പ്രിയപ്പെട്ട പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാം. ഒന്നോ രണ്ടോ വർഷത്തിനു ശേഷം തിരിച്ചുപോയൊരു വായന നടത്തി നോക്കൂ. എന്ത് രസമായിരിക്കും ആ വായന നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി ഈ അവധിക്കാലം പുതിയ കാര്യങ്ങളുടേതു കൂടിയാകട്ടെ. എഴുതുന്ന ശീലമുണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങാം. എന്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ മൂന്നോ ആറോ വരികളിലൊരു കവിത എഴുതി നോക്കൂ. ഹൈക്കു കവിതകളുടെ രചയിതാവാകാം. ഇനി ആറോ എട്ടോ വാക്യത്തിൽ കുട്ടിക്കഥ എഴുതി നോക്കൂ. കുറും കഥകൾ പിറവിയെടുക്കട്ടെ നിങ്ങളിലൂടെ. വീട്ടിൽ പുസ്തകങ്ങൾ കുറവാണെങ്കിൽ അടുത്തുള്ള ഗ്രന്ഥശാലയിൽ അംഗത്വമെടുക്കാം. അതിന് മുതിർന്നവരുടെ സഹായം തേടാം. വായന നിങ്ങളെ പുതിയ ലോകത്തെത്തിക്കും. എഴുത്തിലൂടെ നിങ്ങൾ പുതുലോകത്തെ നിർമ്മിക്കും. ഇനി ഈ അവധിക്കാലത്ത് ഒരു പുതിയ ഭാഷ പഠിക്കാനായി ശ്രമിച്ചു നോക്കൂ. അത്തരം ഭാഷകൾ പഠിക്കുന്നതിനായി വിവിധ ഭാഷാ സഹായ പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പുതുഭാഷയിലൂടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് നമ്മുടെ വൈകുന്നേരത്തെ മധുരതരമാക്കാം. നിങ്ങളിലൂടെ പുതിയൊരു ഭാഷയുടെ സൗന്ദര്യം അവരും തിരിച്ചറിയട്ടെ. ചിത്രരചനയും സംഗീതവും നൃത്തവുമൊക്കെ ഈ അവധിക്കാലത്ത് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓൺലൈനായോ വീടിനടുത്തോ ഉള്ള സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കാം. ദിവസവും പുതിയൊരു കാര്യം പഠിക്കണമെന്ന് തീരുമാനിക്കണം. റേഡിയോയിലൂടെയോ ടിവിയിലൂടെയോ പത്രത്തിലൂടെയോ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെങ്കിലും ദിനവും പഠിക്കാം. ഇഷ്ടപുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ മറന്നുപോകണ്ട. വിനോദത്തിനൊപ്പം വിജ്ഞാനവും നിറയട്ടെ. പുതിയ അറിവുകൾ മുതിർന്നവരുമായി പങ്കുവയ്ക്കണം. സ്വന്തം മുറികൾ വൃത്തിയായി ക്രമീകരിച്ചു നോക്കാം. വർണ്ണങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു മുറി സങ്കല്പിക്കൂ. അവിടെ ഒരിടത്ത് നിങ്ങളുടെ ഇടം ക്രമീകരിച്ചു നോക്കൂ. ഉപയോഗം കഴിഞ്ഞ കുപ്പികളിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാം. പഴയ വസ്ത്രങ്ങൾ കൂട്ടിച്ചേർത്തൊരു കുഷ്യൻ നിർമ്മിച്ചു നോക്കൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ കുപ്പികൾ എന്നിവയിൽ വെള്ളം നിറച്ചും മണ്ണ് നിറച്ചും മണി പ്ലാന്റ് പോലുള്ള ചെറിയ ചെടികൾ നടുക. അവ വെളിച്ചം കിട്ടുന്ന ജനലിനരികിൽ വയ്ക്കുക. ജനാലകൾ തുറന്നില്ല എങ്കിലും പ്രകാശകണങ്ങൾ അവയ്ക്ക് ചൈതന്യം നൽകും. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു നിങ്ങളുടെ മുറികളിലെ നിങ്ങളുടെ ഇടങ്ങൾ മനോഹരമാക്കാം. പഴയ നോട്ട് പുസ്തകങ്ങളിലെ പേപ്പർ കൊണ്ട് ഫ്ലാപ്പ് ബുക്ക് തയ്യാറാക്കൂ. അവയിൽ ചിത്രങ്ങൾ വെട്ടിയൊട്ടിച്ചും അനുഭവങ്ങൾ എഴുതിയും പുതിയ വരകളും ക്രാഫ്റ്റുകളും കൊണ്ട് ആ പുസ്തകം ഈ അവധിക്കാലത്ത് നിറയട്ടെ. ഇത്തരം പ്രവർത്തനത്തിലൂടെ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണിന്റെയും വെളിച്ചത്തിൽ നിന്ന് കുട്ടികൾ അവരറിയാതെ തന്നെ മറ്റൊരിടത്തിലേക്ക് എത്തും. ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ അമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ അച്ഛനൊപ്പം കൂടാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സലാഡ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ മുതിർന്നവർക്ക് തയ്യാറാക്കി കൊടുക്കൂ. തീയും കത്തിയുടെ ഉപയോഗവും മുതിർന്നവരുടെ അനുമതിയോടെ മാത്രമേ പാടുള്ളൂ. വിനോദവും വിജ്ഞാനവും മാനസിക ഊർജവും നൽകുമ്പോൾ ലഘുവ്യായാമം, ലഘുവായ രീതിയിലെ യോഗ, സൈക്കിൾ ചവിട്ടൽ, നടത്തം എന്നിവയിലൂടെ ശാരീരിക ആരോഗ്യവും നേടാം. ദിവസവും അരമണിക്കൂർ ഇതിനായി മാറ്റിവെക്കൂ. കഠിനമായവ വേണ്ട. കുട്ടികളല്ലേ, ലളിതമായ വ്യായാമം മതിയാകും. ഇനി പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും എല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്പസമയം ഇത്തരം നിരീക്ഷണത്തിനായി ചിലവഴിക്കാം. അവയുടെ ചിത്രങ്ങൾ എടുക്കുകയും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ തയ്യാറാക്കാനും മറക്കണ്ട. രാത്രിയിലെ ചന്ദ്രനും താരാഗണങ്ങളുമൊക്കെ നിരീക്ഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടട്ടെ. സംശയങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കൃത്യതപ്പെടുത്തുകയും വേണം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും നല്ല ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് കാണാനും ശ്രമിക്കണം. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മുതിർന്നവരുടെ സഹായം തേടണം. ഇഷ്ടപുസ്തകത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുകയും ചെയ്യുക. തിരക്കഥ രചന പഠിക്കാനുള്ളതല്ലേ? മനസ്സിൽ ഒരു ഷോർട്ട് ഫിലിം സ്വപ്നം കാണൂ. 5 മിനിറ്റ് നേരം മാത്രമുള്ള ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ. ഇഷ്ടപുസ്തകത്തിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കി സൂക്ഷിക്കൂ. സ്കൂൾ തുറന്നു ചെല്ലുമ്പോൾ ഭാഷാ അധ്യാപകരുടെ സഹായത്തോടെ കൂട്ടുകാരെയും കൂട്ടിച്ചേർത്ത് ഒരു ഹ്രസ്വ ചലച്ചിത്രം തയ്യാറാക്കാം. ഈ അവധിക്കാലത്തിൻ്റെ അനുഭവങ്ങളുടെ പിൻകുറിപ്പായി ഈ ചലച്ചിത്രാനുഭവം മാറ്റിയെടുക്കാം. ONV കുറിപ്പ്, വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ്, P. പത്മരാജൻ, NV കൃഷ്ണവാര്യർ, മുല്ലനേഴി, വിനയചന്ദ്രൻ, മലയാറ്റൂർ, യൂസുഫലി കേച്ചേരി, CV രാമൻപിള്ള, സിസ്റ്റർ മേരി ബെനിഞ്ച തുടങ്ങി സാഹിത്യ സാമ്രാട്ടുകൾക്ക് ജന്മം നൽകിയ

0: ഈ മെയ് മാസം വായന കൊണ്ട് സമൃദ്ധമാകട്ടെ. ഹൃദയത്തിലെപ്പോഴും സ്നേഹം കരുതി വയ്ക്കുക. അല്ലാത്ത പക്ഷം സൂര്യപ്രകാശമേൽക്കാതെ പുഷ്പങ്ങൾ നശിച്ചുപോയ പൂന്തോട്ടം പോലെയാകും ജീവിതം. സ്നേഹിക്കുന്നുവെന്നും സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള അവബോധം മറ്റൊന്നിനും നൽകാനാവാത്ത വിധം ഊഷ്മളതയും സമ്പുഷ്ടതയും ജീവിതത്തിന് നൽകുന്നു. വിശ്വസാഹിത്യകാരനായ ഓസ്കർ വൈൽഡിൻ്റെ ഈ വാക്യത്തോടുകൂടി പൂർണ്ണമാകുന്നു. എല്ലാ കൂട്ടുകാർക്കും അവധിക്കാല ആശംസകൾ.
1: ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് ആദ്യം ചിത്രം ഞാൻ ഗന്ധർവൻ.

ഇളയരാജ ഈണം പകർന്ന മറ്റൊരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ പാടിയത് യേശുദാസ് എസ് ജാനകി എന്നിവർ. പൂമുഖപ്പടയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലേത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. പി മാധുരി പാടിയ ഈ ഗാനം ചെമ്പരത്തി എന്ന ചിത്രത്തിലേത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. നാളെ രാവിലെ 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ അഞ്ചുതെങ്ങ് കോട്ട നാളെ രാവിലെ 9:15